ഓർമ്മിച്ചപ്പിലെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് മടത്തിപ്പറമ്പിൽ നിന്നും വിദ്യാനാരായണൻ. കത്ത് വായിക്കാം. ഞാൻ എല്ലാ ഞായറാഴ്ചയും ഓർമ്മിച്ചപ്പിനു വേണ്ടി കാതോർത്തിരിക്കും. ഓരോരുത്തരുടെയും ഓർമ്മകളിലൂടെ കടന്നു പോകുന്നത് കേൾക്കാൻ അപ്പോൾ ഞാനും ഓർത്തു, എൻ്റെ ഓർമ്മകളും പങ്കുവച്ചാൽ ഒരുപക്ഷെ എൻ്റെ പഴയ കൂട്ടുകാർ എന്നെ ഓർക്കുമായിരിക്കും. ഇനി ഈ ഞാൻ ആരാണെന്ന് പറയട്ടെ. എൻ്റെ പേര് വിദ്യാനാരായണൻ. സ്വന്തം വീട് കോട്ടയം ജില്ലയിലെ തിരുവാതുക്കൽ എന്ന മനോഹരമായ പ്രദേശം. അച്ചാച്ചിയും അമ്മയും ഞങ്ങൾ മൂന്ന് പെൺമക്കളും അടങ്ങുന്ന കുടുംബം. എൻ്റെ അച്ചാച്ചി ഒരു ബേക്കറി നടത്തുകയായിരുന്നു, മിനി സ്വീറ്റ് ഹൗസ്. എൻ്റെ അമ്മയുടെ പേരായിരുന്ന സൗദാമിനിയുടെ മിനി വെച്ചിട്ടതാണ്. ഇന്ന് ബേക്കറിയുമില്ല, അച്ചാച്ചിയും അമ്മയുമില്ല. ഞങ്ങൾ മൂന്ന് പേരുടെയും വിവാഹം കഴിഞ്ഞ് പല വഴിക്കായി. ഞാൻ ഇത്രയും പിറകിലേക്ക് പോയത് 35 കൊല്ലം മുമ്പുള്ള എൻ്റെ കൂട്ടുകാർ ആരെങ്കിലും തിരിച്ചറിഞ്ഞാലോ എന്നോർത്താണ്. ഇപ്പോൾ ഞാൻ കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയിൽ മടത്തിപ്പറമ്പ് എന്ന ഗ്രാമപ്രദേശത്തെ കാർത്തികേയൻ്റെ ഭാര്യയായി, രണ്ട് കുട്ടികളുടെ അമ്മയായി, മോളുടെ വിവാഹവും കഴിഞ്ഞു. ഞങ്ങൾക്ക് ഒരു മോനെ കൂടി കിട്ടി. ഇനി എഴുതി മുഷിപ്പിക്കാതെ എൻ്റെ ഓർമ്മ പങ്കുവയ്ക്കട്ടെ. 1990 കാലഘട്ടത്തിൽ ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സ്കൂളിൻ്റെ പേര് സെൻറ്റ് തോമസ് ഗേൾസ് ഹൈസ്കൂൾ പുത്തനങ്ങാടി. അങ്ങനെ ഞങ്ങളുടെ സ്കൂളിൽ ഒരു ഷൂട്ടിംഗ് നടന്നു. സസ്നേഹം സിനിമയുടെ ബാലചന്ദ്ര മേനോൻ സാറും ശോഭനയും മാമുക്കോയും സത്യനന്ദിക്കാടുമൊക്കെ വന്നു. ഒരാഴ്ച ഉത്സവ പ്രതീതിയായിരുന്നു സ്കൂളിൽ. ഇന്നസെൻ്റ് ചേട്ടനും ലളിത ചേച്ചിയും സുകുമാരിയമ്മയും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരൊന്നും ഞങ്ങളുടെ സ്കൂളിൽ വന്നില്ല. സ്കൂളിൻ്റെ സമീപം ഒരു വീട്ടിലായിരുന്നു ബാക്കി ഷൂട്ടിംഗ്. അതുകൊണ്ട് അവരെ കണ്ടില്ല. ആ സിനിമയിലെ താനേ പൂവിട്ട മോഹം എന്ന് തുടങ്ങുന്ന ഒരു ഗാനമുണ്ട്. ആ ഗാനത്തിൻ്റെ തുടക്കം സ്കൂൾ അസംബ്ലിയാണ്. ക്ലാസ്സിലെ ഏറ്റവും പൊക്കം കുറഞ്ഞ കുട്ടി ഞാനായതുകൊണ്ട് അസംബ്ലിയിൽ ലൈനായിട്ട് നിന്നപ്പോൾ ഞാൻ ഏറ്റവും മുൻപിലാണ് നിൽക്കുന്നത്. ശോഭന സംഗീത ടീച്ചറും ബാലചന്ദ്ര മേനോൻ മലയാളം അധ്യാപകനും ആയിട്ടാണ് അഭിനയിക്കുന്നത്. ഞങ്ങളുടെ ക്ലാസ്സിലും സാറ് തൊട്ട് അടുത്ത ക്ലാസ്സിലും പഠിപ്പിക്കുന്ന സീനുണ്ട്. അസംബ്ലി സമയത്ത് എല്ലാവരും നേരെ തന്നെ നോക്കി നിൽക്കണം, വേറെ എങ്ങോട്ടും നോക്കരുത് എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ടും ഞാൻ തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നു. ഈ ഗാനത്തിനിടയിൽ എന്നെ നന്നായി കാണാൻ സാധിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഈ ഗാനം യൂട്യൂബിലെടുത്ത് എൻ്റെ മക്കളെ കാണിച്ച് ഞാൻ പഴയ ഒരു സിനിമാ നടിയാണെന്ന് പറയാറുണ്ട്. ഇനിയും

ആ സമയത്തെ ഓർമ്മകൾ ഒരുപാടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ ഞാൻ മുഷിപ്പിച്ചു, ഇനി കത്ത് നീട്ടുന്നില്ല. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്, ഈ കത്ത് വായിച്ചില്ലെങ്കിൽ ഇനി ഞാൻ എഴുതില്ല, ഓർമ്മച്ചപ്പ് കേൾക്കുക മാത്രമേ ചെയ്യൂ. ഈ സിനിമയിലെ ഈ ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ? 19 ഞങ്ങളുടെ 30 വിവാഹ വാർഷികം കൂടിയാണ്. ഈ ഗാനം ഞാൻ 1 മുതൽ 4 വരെ പഠിച്ച CMS LP സ്കൂളിലെ കൂട്ടുകാർക്കും 5 മുതൽ 10 വരെ പഠിച്ച സെൻറ് തോമസ് ഗേൾസ് ഹൈസ്കൂളിലെ കൂട്ടുകാർക്കും പിന്നെ എൻ്റെ ഭർത്താവിനും മക്കൾക്കും ആകാശവാണിയിലെ എല്ലാ അണിയറ പ്രവർത്തകർക്കും ഓർമ്മച്ചപ്പ് കേൾക്കുന്ന എല്ലാവർക്കുമായി സമർപ്പിക്കുന്നു എന്ന് വിദ്യാനാരായണൻ. തീർച്ചയായും ഗാനം കേൾക്കാം. ഓർമ്മച്ചപ്പിൻ്റെ തുടക്കം തന്നെ ചലച്ചിത്ര നടിയാണല്ലോ നമ്മുടെ അതിഥിയായി എത്തിയത്. ആ ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് നല്ലൊരു ഗാനം കേൾക്കാം. 1990 പുറത്തിറങ്ങിയ സസ്നേഹം എന്ന ചിത്രത്തിനു വേണ്ടി PK ഗോപി എഴുതി, ജോൺസൺ സംഗീതം നൽകി, G. വേണുഗോപാൽ ആലപിച്ച ഗാനം താനേ പൂവിട്ട മോഹം.

ആലപ്പുഴ ജില്ലയിലെ കീരിക്കാട് ഭഗവതിപ്പടിയിൽ നിന്നും പത്തിയൂർ ശ്രീകുമാർ എഴുതിയ കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി കത്ത് വായിക്കാം. കാലം 1984. കൃത്യമായി പറഞ്ഞാൽ 1984 മെയ് മാസം 30. പൈനാവിലുള്ള ഇടുക്കി ജില്ലാ പോലീസ് ഓഫീസിൽ ക്ലാർക്ക് ജോലിക്കുള്ള നിയമന ഉത്തരവുമായി ഈ ഉള്ളവൻ ചെന്ന് കയറുന്നു. ഉടുമ്പൻ ജോലിക്കടുത്ത് പാമ്പാടുംപാറയിൽ ജോലി ചെയ്യുന്ന അയൽവാസിയും സുഹൃത്തുമായ MP വിജയചന്ദ്ര ബാബുവാണ് എന്റെ വഴികാട്ടി. ചെറിയ ധൈര്യക്കുറവുണ്ടെങ്കിലും ബാബുവിന്റെ ബലത്തിൽ ഓഫീസ് മേലധികാരികളെ കണ്ടു, വാസസ്ഥലം കണ്ടുപിടിച്ചു. ഇടുക്കി അണക്കെട്ട് പണിയാൻ വന്ന ജോലിക്കാർക്ക് താമസിക്കാൻ നിർമ്മിച്ച ഡോർമിട്രി എന്ന മനോഹര നാമമുള്ള വാസസ്ഥലം, രണ്ട് തൊടുപുഴക്കാർ, അയൽപക്ക മുറിയന്മാർ, ഉടുമ്പന്നൂരിലുള്ള KS പരീദ്, വഴിത്തലക്കാരൻ PS ജോസഫ്. തണുപ്പും മഴയും കൂട്ടിനുട്ട്. നാളുകൾ കുറെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്വന്തമായി പാചകം തുടങ്ങാൻ തീരുമാനിച്ചു. സ്റ്റൗവും പാത്രങ്ങളും വാങ്ങി പണി ആരംഭിച്ചു. രാവിലെ പുട്ട്, ഉപ്പുമാവ്, പഴം, ഉച്ചയ്ക്ക് പയർ, ബീൻസ്, തോരൻ, രസം. ഞങ്ങളുടെ രസത്തിന് പ്രത്യേകിച്ച് ഒരു രസവും ഉണ്ടാകാറില്ല. രാത്രി കഞ്ഞി, അച്ചാർ. അരിയിൽ നിന്നും കല്ലരിച്ചെടുക്കാൻ വിദഗ്ധൻ പരീതാണ്. 9 മണിവരെയെങ്കിലും ഉറങ്ങുന്ന ജോലി ജോസഫിന്, പ്രധാന നളൻ ഈ ചരിത്രകാരൻ. ചില ദിവസങ്ങളിൽ മീൻ വരെ വാങ്ങിച്ചു കളയും. മീനിനരയ്ക്കാൻ സ്വന്തം ക്വാർട്ടേഴ്സിലെ അരകല്ല് അനുവദിച്ചു തന്ന കുസുമയിടത്തേക്ക് പ്രത്യേക നന്ദി. ഒരു വർഷം കഴിഞ്ഞപ്പോൾ KS മുരളീധരൻ എത്തി. ഗൾഫിലായിരുന്ന മുരളി നാട്ടിൽ സർക്കാർ ജോലി കിട്ടിയപ്പോൾ പ്രവാസ ജീവിതം താൽക്കാലികമായി അവസാനിപ്പിച്ചതാണ്. മുരളി എത്തിയതോടുകൂടി അടുക്കളയുടെ രൂപം മാറി, ഭാവം മാറി. നളനൃപ ഗുണഗണം മുരളി ഏറ്റെടുത്തു. വിദേശത്ത് ജോലി ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് സ്വന്തം പാചകപ്പുരയുണ്ടായിരുന്നു. മുരളിയാണ് അടുക്കളയ്ക്ക് ഒരു പേര് വേണമെന്ന് അഭിപ്രായപ്പെട്ടത്. പല സന്ദർഭങ്ങളിലും പരീത് ആവർത്തിക്കുന്ന പദമായിരുന്നു അന്തസ്. അങ്ങനെ അടുക്കളയ്ക്ക് പേരിട്ടു അന്തസ് ഭോജനശാല. രാവിലെ 6 മണിക്ക് അന്തസ് പ്രവർത്തനം ആരംഭിക്കും. അപ്പോഴേക്കും പരീത് അരികഴികൾ ജോലി പൂർത്തിയാക്കി വീണ്ടും ഉറങ്ങാൻ പോയിട്ടുണ്ടാകും. ഞങ്ങൾ നളന്മാർ പിന്നീടാണ് അരങ്ങിലെത്തുക. മുരളി നല്ലൊരു ഗായകനായിരുന്നു. പാചകവേലയ്ക്കിടെ മുരളിയുടെ പാട്ടുണ്ടാകും. അലുമിനിയം കലത്തിലുള്ള എന്റെ പക്കവും തരങ്കിണിയുടെ പാട്ടുകളുമായിരുന്നു മുഖ്യം. ആ സമയത്താണ് സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, കുടജാദ്രിയിൽ കുടികൊള്ളും ഭഗവതി തുടങ്ങിയ ചലച്ചിത്ര ഗാനങ്ങൾ കേട്ടു തുടങ്ങുന്നത്. ചലച്ചിത്രം തിയേറ്ററിൽ എത്തിയില്ലെങ്കിലും ആ പാട്ടുകളെല്ലാം ആസ്വാദകർ വളരെ വേഗം ഏറ്റെടുത്തു. വർഷം 42 കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു മെയ് മാസം 30 കൂടി കടന്നു വരുന്നു. നിരവധി പേർ ഇപ്പോഴും സൗഹൃദ വലയത്തിലുണ്ട്. മൂത്ത ചേച്ചിയെപ്പോലെ ഞങ്ങളെ സ്നേഹിച്ച പി സുബൈദ ഉമ്മ, നീളൻ മുടി കെട്ടിവെച്ച് കാഷായ വസ്ത്രം ധരിച്ച് ഓഫീസിലെത്തുന്ന രാജൻ ചാലങ്കോട് എന്ന സ്വാമി, നാടകത്തിന് എല്ലാവിധ പിന്തുണയും നൽകിയിരുന്ന മാത്യു മറ്റക്കര, SL പുരം NS കുറുപ്പ്, നിത്യഹരിത വിവാഹിതൻ കങ്ങഴക്കാരൻ ജോർജ്, ക്വാർട്ടേഴ്സിൽ ചെന്നാൽ ബിസ്ക്കറ്റും കട്ടൻ കാപ്പിയും കുളിക്കാൻ ചൂടുവെള്ളവും ഏറെ സ്നേഹത്തോടെ തരുന്ന PV മധുസൂദനൻ നായർ എന്ന മണിമലക്കാരൻ, വൈക്കം KG സുഭദ്ര, തൃശൂർ KG കമല, സൗഹൃദ നിര അവസാനിക്കുന്നില്ല. ഭൂരിഭാഗം പേരുമായും ഇപ്പോഴും ആർദ്രമായ ബന്ധം സൂക്ഷിക്കുന്നു. ചെപ്പിൽ നിന്നും പുറത്തേക്കെടുക്കുന്ന ഗാനം വിദ്യാധരൻ മാസ്റ്റർ സംഗീത സംവിധാനം നിർവഹിച്ച സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം എന്ന ഓർമ്മപ്പാട്ടാകട്ടെ. സ്നേഹത്തോടെ, പത്തിയൂർ ശ്രീകുമാർ. വളരെ മനോഹരമായൊരു കത്ത്. അടുക്കും ചിട്ടയുമുള്ള ഓർമ്മകൾ വളരെ അടുക്കും ചിട്ടയോടും കൂടി തന്നെ പത്തിയൂർ ശ്രീകുമാർ എഴുതിയിട്ടുണ്ട്. ഗാനം കേട്ടാലോ?

0: വയ്ക്കാം.
1: ഓർമ്മച്ചപ്പ് തുടരുന്നു.
2: ഓർമ്മച്ചപ്പിലെ അടുത്ത സന്ദേശം വായിക്കാം. ഒരു അധ്യാപകനെ പ്രണയിക്കുന്നത് തെറ്റാണ് എന്നെനിക്കറിയാം. പക്ഷേ ഞാൻ പ്രണയിച്ചതും കത്തുകൾ എഴുതിയിരുന്നതും എൻ്റെ അധ്യാപകൻ്റെ അമ്മയ്ക്കാണ്. ആ കത്തുകളുമായി ദൂത് പോകുന്നത് ഈ അധ്യാപകനും. ആരാണ് ഈ സാഹസത്തിന് മുതിർന്നത്? കൊല്ലം ജില്ലയിലെ പുത്തൂർ സ്വദേശിയായ കാർത്തിക അരവിന്ദാണ് ഈ സൂചനയോടുകൂടി കത്ത് ആരംഭിച്ചിരിക്കുന്നത്. കത്ത് തുടർന്ന് വായിക്കാം. എന്താണ് സംഭവം എന്നറിയാമല്ലോ. ഓർമ്മച്ചപ്പിന് ആകെ കൺഫ്യൂഷനായില്ലേ? തീർച്ചയായും. എന്നാൽ ഞാൻ ആദ്യം തന്നെ പരിചയപ്പെടുത്താം. കാർത്തിക അരവിന്ദ്, കൊല്ലം പുത്തൂർ സ്വദേശി. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ട്യൂഷന് പോയ സ്ഥലത്തെ ഒരു അധ്യാപകനായിരുന്നു സുഭാഷ് സാർ. വളരെ നല്ല അധ്യാപകനായിരുന്നു അദ്ദേഹം. ഞങ്ങളോടെല്ലാം നല്ല സൗഹൃദം. ഒരിക്കൽ മറ്റൊരാളുടെ കല്യാണ സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തെയും കുടുംബത്തെയും കാണാൻ കഴിഞ്ഞു. ഭാര്യയെയും മക്കളെയും അദ്ദേഹം എനിക്ക് പരിചയപ്പെടുത്തി തന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അമ്മയെ ഞാൻ കണ്ട് ഞെട്ടി. എന്നെ നഴ്സറിയിൽ ആദ്യ അക്ഷരം പഠിപ്പിച്ച എൻ്റെ ടീച്ചർ. നഴ്സറിയിൽ നിന്നും പോയ ശേഷം വളരെ കുറച്ച് വർഷങ്ങൾ മാത്രമേ ഞാൻ ടീച്ചറെ കണ്ടിട്ടുള്ളൂ. പിന്നെ എവിടെയാണെന്ന് ഒരു വിവരവുമില്ല. എങ്കിലും ആ സുന്ദരിയായ എൻ്റെ ടീച്ചറെ ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു. ആരോട് ചോദിച്ചിട്ടും പ്രത്യേകിച്ച് ഒന്നും ആ ടീച്ചറിനെ കുറിച്ച് എനിക്കറിയാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ആ കല്യാണ വേദിയിൽ വെച്ച് അധ്യാപകനെയും അദ്ദേഹത്തിൻ്റെ അമ്മയായ എൻ്റെ പ്രിയപ്പെട്ട ടീച്ചറെയും കണ്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. പിന്നെ ക്ലാസ്സിൽ വരുമ്പോഴൊക്കെ ഞാൻ ടീച്ചറുടെ വിശേഷങ്ങൾ സാറിനോട് ചോദിക്കും. അടുത്തതായി വന്ന ഒരു ക്രിസ്മസിന് ഞാൻ ടീച്ചർക്ക് ഒരു ഗ്രീറ്റിംഗ് കാർഡ് സാറിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടു. അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ മറുപടിയായി ഒരു കത്താണ് എനിക്ക് കിട്ടിയത്. എന്നെ മടിയിലിരുത്തി താലോലിക്കുന്നത് പോലെ തോന്നുന്നു അത്രയും വാത്സല്യം നിറഞ്ഞ കത്ത്. ഞാൻ എഴുതിയ കത്തിനുള്ള മറുപടിയായി വീണ്ടും ട്യൂഷൻ സെൻ്ററിൽ സാറ് വന്നു. അങ്ങനെ അങ്ങനെ ആഴ്ചയിൽ ഒരു കത്ത് വീതം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ തുടങ്ങി. ട്യൂഷൻ സെൻ്ററിൽ എല്ലാവർക്കും അറിയാമായിരുന്നു ഈ കത്തിടപാട്. ടീച്ചറുടെ കത്ത് എഴുതുന്ന ശൈലി വായിക്കാൻ ആ ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും വലിയ ഇഷ്ടമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് കത്തുകൾ വായിച്ചിരുന്നത്. പഠനം പൂർത്തീകരിച്ച ശേഷം ജോലി കിട്ടി ഞാൻ ബാംഗ്ലൂർ പോയി. വിവാഹം കഴിഞ്ഞ് പിന്നെയും വിദേശത്ത്. ടീച്ചറുമായുള്ള ബന്ധം എന്നിട്ടും മുറിഞ്ഞില്ല. വീഡിയോ കോളും സന്ദേശവുമായി ഇന്നും തുടരുന്നു. ഇപ്പോൾ ടീച്ചറിൻ്റെ ആരോഗ്യനില കുറച്ച് മോശമാണ്. എന്നാലും ആ ചിരിക്ക് ഒരു മങ്ങലും ഏറ്റിട്ടില്ല. ഐശ്വര്യത്തോടെയും ആരോഗ്യത്തോടെയും എൻ്റെ ടീച്ചർ എന്നോടൊപ്പം എന്നും ഉണ്ടാകാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. റേഡിയോ കേൾക്കുന്ന എൻ്റെ ടീച്ചർക്ക് ഒരു പാട്ടും സമർപ്പിക്കുന്നു. ടീച്ചറുടെ പ്രിയപ്പെട്ട ഗാനം പൊൻപുലരുളി പൂ വിതറിയ കാളിന്തി ആടുന്ന വൃന്ദാവനം. ടീച്ചറുടെ പേര് രമ രാജേന്ദ്രൻ. പാട്ട് പ്രക്ഷേപണം ചെയ്യുമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ ആകാശവാണി ഓർമ്മച്ചപ്പിൻ്റെ പ്രിയ ശ്രോതാക്കളിൽ ഒരാളായ കാർത്തിക അരവിന്ദ്. കാർത്തിക തുടക്കത്തിൽ സൂചിപ്പിച്ചത് അധ്യാപകനെ പ്രണയിക്കുന്നത് തെറ്റാണ് എന്നാണ്. പക്ഷേ ഇവിടെ അധ്യാപകനോടുള്ള സ്നേഹത്തെക്കാളേറെ ടീച്ചറെ സ്നേഹിക്കുന്ന കാർത്തിക അരവിന്ദിൻ്റെ കത്ത് വളരെയധികം ഇഷ്ടപ്പെട്ടു. കേട്ടോ, ഗാനം കേട്ടാലോ? ഇത്തിരി പൂവേ ചുവന്ന പൂവേ എന്ന ചിത്രത്തിന് വേണ്ടി ഒ എൻ വി കുറിപ്പ് എഴുതി, രവീന്ദ്രൻ സംഗീതം നൽകി, യേശുദാസും ലതികയും പാടിയ ഗാനം.

ഓർമ്മിച്ചപ്പിൽ ഇനി സലീംകുമാർ പട്ടണക്കാട് പങ്കുവെച്ച ഓർമ്മകൾ കേൾക്കാം. പ്രിയപ്പെട്ട ഓർമ്മിച്ചപ്പിന്, ആദ്യമായിട്ടാണ് ഞാനൊരു കത്തെഴുതുന്നത്. രഞ്ജിനിയിലേക്ക് എഴുതാറുണ്ട്. പഴയൊരു ഓർമ്മയാണിത്. അന്ന് എൻ്റെ വീട്ടിൽ റേഡിയോ ഒന്നുമില്ലായിരുന്നു. അടുത്ത സമ്പന്നമായ അയൽവാസിയുടെ വീട്ടിൽ പോയിരുന്നാണ് റേഡിയോ പരിപാടികൾ കേട്ടിരുന്നത്. അതും ആ വീട്ടുകാർ റേഡിയോ വയ്ക്കുമ്പോൾ മാത്രം. അതുവരെ ഞങ്ങൾ കാത്തിരിക്കുമായിരുന്നു. ചലച്ചിത്ര ഗാനങ്ങൾ, ലളിതഗാനങ്ങൾ, നാടകങ്ങൾ, വള്ളംകളിയുടെ ദൃക്സാക്ഷി വിവരണം എല്ലാം കേട്ടിരുന്നത് ആ വീട്ടിൽ ചെന്നിരുന്നാണ്. ആ വീട്ടിലെ ഒരംഗം, അതായത് സുജാത എന്ന ചേച്ചി, നല്ലൊരു ഗായികയായിരുന്നു. ശാസ്ത്രീയ സംഗീതം പഠിച്ചിരുന്നു. അന്ന് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്തിരുന്ന ലളിത സംഗീത പാഠം ആ ചേച്ചി എഴുതിയെടുത്ത് പാടി പഠിച്ചിരുന്നു. പിന്നീട് അവർ സംഗീത അധ്യാപികയും ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ലളിതഗാനങ്ങൾ പാടുകയും ചെയ്തിരുന്നു. നിർഭാഗ്യവശാൽ ഇന്ന് ആ വീട്ടിൽ റേഡിയോ ഇല്ല. എൻ്റെ വീട്ടിൽ റേഡിയോ ഉണ്ടെന്ന് താനും. അന്ന് സിനിമ കാണണമെങ്കിൽ പൊന്നാംവെളിയിൽ ഉണ്ടായിരുന്ന ജയലക്ഷ്മി ടാക്കീസിൽ പോകണം. തറ, ബെഞ്ച്, സെക്കൻഡ് ക്ലാസ്, ഫസ്റ്റ് ക്ലാസ് എന്നിങ്ങനെ സീറ്റുകൾ. അന്ന് വളരെ ദരിദ്രമായിരുന്നു എൻ്റെ കുടുംബം. തറ ടിക്കറ്റിനുള്ള 50 പൈസ തരപ്പെടുത്താൻ പോലും കഴിയുമായിരുന്നില്ല. നിത്യവും നടന്നു പോയി തിയേറ്ററിൻ്റെ മുന്നിൽ നിൽക്കും. സിനിമാ പാട്ടുകൾ കേൾക്കും. ആൾക്കാർ തിയേറ്ററിനകത്ത് കയറി സിനിമ തുടങ്ങും വരെ ഞാൻ പുറത്ത് നിരാശയോടെ നിൽക്കും. പിന്നെ മടങ്ങും. അന്ന് വയലാറിൻ്റെ ഗാനങ്ങൾ മൈക്കിലൂടെ കേൾക്കുമ്പോൾ വല്ലാത്ത അഭിമാനം തോന്നിയിരുന്നു. ഇന്നും അതിന് ഒരു മാറ്റവുമില്ല. കാരണം എൻ്റെ നാട്ടുകാരൻ കൂടിയായിരുന്നു അദ്ദേഹം. പക്ഷേ നേരിട്ട് കാണാനും കഴിഞ്ഞിട്ടില്ല. ഒരു ദിവസം എൻ്റെ വീടിൻ്റെ സമീപമുള്ള മുത്തിയമ്മക്കാവിൽ, ഇന്ന് ദുർഗാ ഭഗവതിക്കാവ്, അവിടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ സാക്ഷാൽ വയലാർ എത്തുമെന്നറിഞ്ഞ് ഞാൻ ക്ഷേത്രപ്പറമ്പിൽ കെട്ടി ഉയർത്തിയ സ്റ്റേജിന് മുന്നിലായി പോയി ഇരിപ്പുറപ്പിച്ചു. വയലാർ വന്നു, വെളുത്ത ഷർട്ടും വെളുത്ത മുണ്ടും കണ്ണടയും ധരിച്ച്. ആ മുഖത്ത് പുഞ്ചിരിയുണ്ടായിരുന്നു. പ്രസംഗത്തിനിടയിൽ അദ്ദേഹം ഒരു പാട്ടിനെക്കുറിച്ച് പറഞ്ഞു. സന്ധ്യമയങ്ങും നേരം ഗ്രാമചന്ത പിരിയും നേരം. ഗ്രാമചന്ത എന്ന പ്രയോഗം മാറ്റണമെന്ന് എല്ലാവരും നിർബന്ധിച്ചിരുന്നുവെന്നും താനത് മാറ്റാൻ തയ്യാറായില്ല എന്നും അദ്ദേഹം പറഞ്ഞത് കേൾക്കുകയുണ്ടായി. അതായത് ഗ്രാമചന്തയുടെ വിശുദ്ധി, നിഷ്കളങ്കത, പാവാടയും ബ്ലൗസും ധരിച്ച് വരുന്ന ഗ്രാമീണ പെൺകുട്ടികൾ, തോർത്തുമുണ്ട് ധരിച്ച് വരുന്ന കർഷകർ, കാളവണ്ടിയിലും വള്ളങ്ങളിലും സാധനങ്ങൾ കൊണ്ടുവന്നിരുന്ന അക്കാലത്തിൻ്റെ നിഷ്കളങ്കത, അതായിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ എഴുതാൻ പ്രേരിപ്പിച്ചത് എന്ന് പറഞ്ഞു. ഓരോരുത്തരുടെയും കാമുകിമാർ താമസിക്കുന്ന ഗ്രാമങ്ങൾ സ്വർഗത്തേക്കാൾ സുന്ദരമാണെന്നും അദ്ദേഹം പറഞ്ഞു. എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്കും ഓരോ വയലാർമാരാകാൻ കഴിയും. അതിന് കഠിനാധ്വാനവും അർപ്പണ മനോഭാവവും വേണമെന്നുകൂടി അദ്ദേഹം അന്നവിടെ പറഞ്ഞു. ഈ ഓർമ്മകളാണ് എൻ്റെ മനസ്സിലുള്ളത്. ഓർമ്മിച്ചപ്പിലൂടെ ഒരു ഗാനം കേൾപ്പിക്കുമോ? സ്വർഗത്തേക്കാൾ സുന്ദരമാണ് ഈ സ്വപ്നം വിരിയും ഗ്രാമം. ഈ ഗാനം ഓർമ്മിച്ചപ്പിലൂടെ ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഗാനം KP മോഹനൻ പെരുമ്പളം, മുകുന്ദൻ ജി കൈമൾ തൃച്ചാട്ടുകുളം, ബേബി പാപ്പാളിൽ മുഹമ്മ, ചേർത്തല കുറുപ്പംകുളങ്ങര കുറവൻചിറ പുരുഷൻ, രാധ വയലാർ എന്നിവർക്കും ആകാശവാണിയിലെ മറ്റ് സുഹൃത്തുക്കൾക്കുമായി സമർപ്പിക്കുന്നു. സ്നേഹപൂർവം, സലീംകുമാർ, പട്ടണക്കാട്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. ഈ ഗാനം 1970 പുറത്തിറങ്ങിയ ദത്തപുത്രൻ എന്ന ചിത്രത്തിലേതാണ്. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, വയലാറാണ്. സംഗീതം നൽകിയിരിക്കുന്നത് ജി ദേവരാജൻ, പാടിയത് യേശുദാസ്.

പൂഴനാട് നിന്നും വിമല തോമസ് അയച്ച കത്താണ് ഓർമ്മിച്ചപ്പിൽ ഇനി കത്ത് വായിക്കാം. ഉല്ലാസയാത്രകൾ നാം എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണല്ലോ. എൻ്റെ കുട്ടിക്കാലത്തെ ഉല്ലാസയാത്രാ വിശേഷങ്ങൾ, ഓർമ്മകളുടെ തിരുമുറ്റത്ത് സുഗന്ധവാഹികളായ പുഷ്പങ്ങൾ വിടർത്തി മനോഹരമായ ഒരു തണൽമരമായി ഇന്നും നിൽക്കുന്നു. ഞാൻ തിരുവനന്തപുരം നെയ്യാർ ഡാം സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം. വർഷ അവസാനമുള്ള നാളുകളിൽ സ്കൂളിൽ നിന്ന് വിനോദയാത്ര സംഘടിപ്പിച്ചു. അധ്യാപകനെ ക്ലാസ്സിൽ അറിയിച്ചപ്പോൾ മനസ്സിൽ സന്തോഷം നിറഞ്ഞു. ഉല്ലാസയാത്രയിൽ ആദ്യം പോയത് വഴുതക്കാട് സർ സി പി രാമസ്വാമി അയ്യരുടെ ഔദ്യോഗിക വസതിയിൽ പ്രവർത്തിച്ചിരുന്ന നമ്മുടെ പഴയ ആകാശവാണി തിരുവനന്തപുരം റേഡിയോ നിലയത്തിലാണ്. ഞാൻ കുഞ്ഞുനാൾ മുതൽ വീട്ടിലെ റേഡിയോയിൽ പാട്ടുകളും വാർത്തകളും ദിവസവും കേൾക്കുമായിരുന്നതിനാൽ എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരുന്നു. പഴയ ഓടിട്ട കെട്ടിടവും നീളത്തിലുള്ള വരാന്തയും അകത്തുള്ള ഓഫീസും റെക്കോർഡിംഗ് റൂമുകളും എല്ലാം കണ്ണിറയെ കണ്ടു. അവിടുത്തെ കാഴ്ചകൾ എൻ്റെ അത്ഭുതം വർദ്ധിപ്പിച്ചു. അത് കഴിഞ്ഞ് കാഴ്ച ബംഗ്ലാവും മൃഗശാലയും കണ്ടു മടങ്ങി. വളരെ അടുത്തുള്ള സ്ഥലങ്ങളാണെങ്കിലും ഒരു 5ാം ക്ലാസ്സുകാരിക്ക് അതൊരു ഉത്സവം പോലെ ആയിരുന്നു. അന്നത്തെ ആ ഉല്ലാസയാത്രയുടെ ഓർമ്മയ്ക്കായി ചിത്രശലഭങ്ങളുടെ വീട് എന്ന ചിത്രത്തിലെ 1ാം നാൾ ഉല്ലാസയാത്ര പോയപ്പോൾ എന്ന ഗാനം കേൾപ്പിക്കുമോ എന്നാണ് പൂഴനാട് നിന്നും വിമല തോമസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എൻ്റെ

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: ആലപ്പുഴ ജില്ലയിലെ ചേപ്പാട് വെട്ടിക്കുളങ്ങരയിൽ നിന്നും ശ്രീലേഖ എസ് അയച്ച കത്ത് ഇനി വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, മനുഷ്യന്റെ ഓർമ്മകൾ ഓർമ്മച്ചപ്പിലൂടെ കേൾക്കുമ്പോൾ അനുഭവവേദ്യങ്ങളായ കാര്യങ്ങളാണല്ലോ ഓർമ്മകളായി നമ്മിൽ തെളിഞ്ഞു നിൽക്കുന്നത്. ആ ഓർമ്മകൾ കത്തുകളിലൂടെ കേൾക്കുമ്പോൾ മനസ്സിന് സുഖമുള്ളതുമുണ്ട്, ദുഃഖമുള്ളതുമുണ്ട്. സന്തോഷം മനസ്സിലുണ്ടാകുമ്പോൾ മുഖത്ത് പ്രതിഫലിക്കും. മുഖം മനസ്സിന്റെ കണ്ണാടി എന്നാണല്ലോ ചൊല്ല്. മലയാള ഗാനങ്ങളും അങ്ങനെയാണ്. പഞ്ചാമൃതം എന്ന സിനിമയിൽ ശ്രീകുമാരൻ തമ്പി എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, ജയചന്ദ്രൻ ആലപിച്ച ഹൃദയേശ്വരി നിൻ നെടുവീർപ്പിൽ ഞാനൊരു മധുര സംഗീതം കേട്ടു എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഓർമ്മച്ചപ്പിൽ വരുന്ന എല്ലാ ഗാനങ്ങളും സുന്ദരങ്ങളാണ്. ജീവിതത്തിൽ നേർക്കാഴ്ചകൾ മനസ്സിലാക്കാൻ പറ്റുന്ന പരിപാടിയാണ് ഓർമ്മച്ചപ്പ്. വിനോദയാത്ര പോയ വിവരം, ട്രെയിൻ യാത്രകൾ, പഠിച്ച കാലത്തെ കൂട്ടുകാരെ പിന്നെ കാണുമ്പോഴുള്ള ഓർമ്മകൾ, അങ്ങനെ അങ്ങനെ വ്യത്യസ്തമായ ഓർമ്മകളാണല്ലോ ഓർമ്മച്ചപ്പ് പങ്കുവയ്ക്കുന്നത്. ഈ ഗാനം ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കളായ ഏവൂർ ഗീതാ ഗോപാലകൃഷ്ണൻ, സുധർമ്മ മന്തികപ്പള്ളി, സതിയമ്മ ചേച്ചി, ഷീജ മുണ്ടക്കപ്പള്ളി, ശാന്ത ഗോപിനാഥ് കളത്തിൽ, പിന്നെ ഓർമ്മച്ചപ്പ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുന്നു. കൂടാതെ ബിന്ദു ആലപ്പുഴ, ലൈല ആലപ്പുഴ എന്നിവർക്കും ഈ ഗാനം സമർപ്പിക്കുന്നു എന്നും ശ്രീ

എഴുതിയിരിക്കുന്നു. ഗാനം കേൾക്കാം. പഞ്ചാമൃതം എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രൻ പാടിയ ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മഴയെക്കുറിച്ചാണല്ലോ ഇന്നത്തെ ഓർമ്മച്ചെപ്പിന്റെ തുടക്കത്തിൽ പറഞ്ഞത്. ബാല്യത്തിലെ മഴ ഒരു ഓർമ്മയാണ്, കൗമാരത്തിലെ മഴയും ഓർമ്മയാണ്, യൗവനത്തിലെ മഴയും പിന്നെ കാലങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങുന്ന എല്ലാ മഴകളും ഓർമ്മയാണ്. മഴകൾ ഭൂമിയെ തണുപ്പിക്കട്ടെ, ഒപ്പം മനസ്സിനെയും.

0: ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ: 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം: ormachappa@gmail.com. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം, എൻ ജെ ജോഷിലാൽ.
1: വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. അവതരിപ്പിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണം എം കെ ദിലീപ്. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ.

0: ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം. നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക JR ദിവ്യ നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം: 9495964321, 9496596321. അതിഥി പിന്നണി ഗായിക JR ദിവ്യ നായർ.
1: ഹലോ
2: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
1: വീണ്ടും
2: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും

0: ടാക്സ് കിട്ടിയിട്ടുണ്ട്, പണിയാവേ.
1: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
2: സാർ ഇത്രയും രൂപ.
1: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
2: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
2: മോളെ, ഇവര് പറയുന്നു എന്റെ പാർസൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
0: അയ്യോ,
2: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
2: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
2: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
5: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
4: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
3: ഈ കഥ ഒരു ഗൃഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു. വല്ലതും ബാക്കിയുണ്ടോ? 5000 ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ? വേണ്ട, കഴിഞ്ഞ മാസമല്ലോ വാങ്ങിച്ചത്. ഒന്നുകൂടി വേണ്ട. ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ. അടിപൊളി. എന്നാ വേഗം വിട്ടോ.
2: RBI പറയുന്നു,
3: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
6: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30-നും ഞായർ ഉച്ചയ്ക്ക് 2:30-നും.

0: ഇന്നത്തെ എഴുത്തുപെട്ടി തുറക്കുകയാണ്.
1: ശ്രോതാക്കൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അടങ്ങിയ നിരവധി കത്തുകൾ ഇതാ ഞങ്ങളുടെ മുമ്പിലുണ്ട്.
0: കൂടുതലായിട്ടും നാടകോത്സവം നടന്ന ആഴ്ചയായതുകൊണ്ടായിരിക്കാം നാടകോത്സവത്തെ കുറിച്ചുള്ള കത്തുകൾ വളരെ കൂടുതലായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ?
1: തീർച്ചയായിട്ടും വർഷങ്ങൾക്ക് ശേഷം ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം പുനരാരംഭിച്ചപ്പോൾ അത് ശ്രോതാക്കളുടെ മനസ്സുകളിലേക്ക് നേരിട്ടെത്തി എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള അനേകം കത്തുകൾ കാണിക്കുന്നത്.
0: അതെ, ശ്രോതാക്കളൊക്കെ വളരെ സന്തോഷത്തോടെയും ആവേശത്തോടെയും ഒക്കെ അത് ഏറ്റെടുത്തു എന്ന് തന്നെ വേണം പറയാൻ. ആദ്യത്തെ കത്ത് വായിച്ചാലോ?
1: ഈ കത്ത് റേഡിയോ നാടകോത്സവത്തെ കുറിച്ച് തന്നെ ഉള്ളതാണ്. കത്ത് അയച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും സുമനം നാടാർ എന്ന ശ്രോതാവാണ്. അഖില കേരള റേഡിയോ നാടകോത്സവം മെയ് 11 മുതൽ 17 വരെ ശ്രവിക്കുവാൻ സാധിച്ചു. 7 നാടകങ്ങളും ആശയങ്ങളാലും അവതരണത്താലും സമ്പന്നമായിരുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാരോടും സാങ്കേതിക പ്രവർത്തകരോടും എന്റെ ആശംസകൾ അറിയിച്ചുകൊള്ളട്ടെ. രാത്രി 9:30 മുതൽ നാടക പ്രക്ഷേപണം നടത്തിയതിനാൽ മറ്റു തിരക്കുകളില്ലാതെ കേൾക്കുവാൻ സാധിച്ചു. തുടർന്നും നാടകങ്ങൾ രാത്രി സമയങ്ങളിൽ കേൾക്കുവാൻ കഴിഞ്ഞാൽ നല്ലതായിരിക്കുമെന്ന് അഭിപ്രായപ്പെട്ടുകൊള്ളട്ടെ. നാടകങ്ങൾ ജീവിതോത്സവം, സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം, കാൺക കടലിനെ കൺതുറക്കാതെ ഇവ പുനഃപ്രക്ഷേപണം ചെയ്യുമെന്ന് വിശ്വാസത്തോടെയും ആഗ്രഹത്തോടെയും ആകാശവാണിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ടാണ് കത്ത് ചുരുക്കുന്നത്.
0: ഒരുപാട് നന്ദി. അടുത്ത കത്ത് എഴുതിയിരിക്കുന്നത് തിരുവല്ല അഴിയിടത്തു ചിറയിൽ നിന്ന് രാധാദേവിയാണ്. ആകാശവാണിയിലൂടെ കേൾക്കുന്ന എല്ലാ പരിപാടികളും വളരെ ഇഷ്ടമാണ്. ഓരോ പരിപാടിയും കേൾക്കുമ്പോൾ എഴുത്തുപെട്ടിക്ക് എഴുതണം എന്ന് വിചാരിക്കും, പക്ഷേ നടക്കാറില്ല. കൊച്ചുമോനുള്ളതുകൊണ്ട് സമയം കിട്ടാറില്ല എന്ന് വേണം പറയാൻ. പാട്ടും പൊരുളും, മനോയാനം, ഹലോ സന്ദേശഗാനം, അക്ഷരച്ചെപ്പ്, റേഡിയോ ഹെൽത്ത്, ആയുരാരോഗ്യം, നേർവഴി, നേർമൊഴി, രഞ്ജിനി, ഓർമ്മച്ചെപ്പ്, ഈ പരിപാടികളെല്ലാം ഒരു മുതൽക്കൂട്ടാണ്. ഏതൊരു വ്യക്തിക്കും നന്നാവാൻ ആകാശവാണി പിന്തുടർന്നാൽ മതി എന്നാണ് ഈ ശ്രോതാവ് എഴുതുന്നത്. വെള്ളി വെളിച്ചം വളരെ ഇഷ്ടമാണ് എന്നുകൂടി എഴുതിയിട്ടുണ്ട്.
1: ആലപ്പുഴ നോർത്ത് ആര്യയുടെ നമ്പ്യാന വെളിയിൽ നിന്നും ശ്രീദാസ്, മഞ്ജു എന്നീ ശ്രോതാക്കൾ എഴുതുന്നതും റേഡിയോ നാടകോത്സവത്തെ കുറിച്ച് തന്നെ. അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ 11 രാത്രി 9:30 തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച ജയരാജ് മിത്ര രചന നിർവഹിച്ച് റൂബി ബാബു സംവിധാനം ചെയ്ത മലയാളത്തിലെ മഹാനടൻ മോഹൻലാലും മറ്റ് അഭിനേതാക്കളും ഒരുമിച്ച ദൈവത്തിൻ മനം ആര് കണ്ടു എന്ന നാടകം നല്ല നിലവാരം പുലർത്തി. 1 മണിക്കൂർ പോയതറിഞ്ഞില്ല. നാടകത്തിൽ അഭിനയിച്ച എല്ലാവർക്കും, അണിയറ പ്രവർത്തകർക്കും, ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു കത്തിൽ 12 രാവിലെ 10:15 രാഗാമൃതത്തിൽ ഗാനഗന്ധർവൻ കെ.ജെ. യേശുദാസ് ആലപിച്ച കൃതികൾ ആകാശവാണി കേൾപ്പിച്ചത് ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ടായി. അതിനും ആശംസകൾ അറിയിച്ചിട്ടുണ്ട് ശ്രോതാക്കൾ.
0: ശ്രീകല അർക്കന്നൂരിൽ നിന്ന് ഒത്തിരി സന്തോഷത്തോടെ എഴുതുന്ന കത്താണ്. 1 ഏപ്രിൽ നടന്ന തെരഞ്ഞെടുപ്പ് വിജയം അറിയാൻ കേരള ജനത ആകാംക്ഷയോടെ കാത്തിരുന്ന ദിവസമായിരുന്നല്ലോ മെയ് 4. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. രാവിലെ 9 മുതൽ തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ പ്രക്ഷേപണം ചെയ്തു തുടങ്ങി. പ്രഗത്ഭരായ രാഷ്ട്രീയ നിരീക്ഷകരും അരമണിക്കൂർ ഇടവിട്ടുള്ള വാർത്താ ബുള്ളറ്റിനുകളും ഞങ്ങൾ ശ്രോതാക്കൾക്ക് തത്സമയ വിവരങ്ങൾ നൽകി. എന്നെപ്പോലെ ഒത്തിരി വീട്ടമ്മമാർക്ക് വളരെ ഉപകാരമായി അത്. കാരണം അടുക്കള ജോലിക്കൊപ്പം തെരഞ്ഞെടുപ്പിന്റെ വിജയവും തോൽവിയും ഇടവേളകളില്ലാതെ അറിയാൻ കഴിഞ്ഞു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.
1: വളരെ നന്ദി. കുട്ടുമുക്കിൽ നിന്നും ലതിക എന്ന ശ്രോതാവ് എഴുതുന്നു, ആകാശവാണിയിലൂടെ ശ്രീജനാർദ്ദനൻ ജയിച്ച് റൂബി ബാബു സംവിധാനം ചെയ്ത ജീവിതോത്സവം എന്ന നാടകം എല്ലാ അഭിനേതാക്കളും അവരുടെ റോൾ ഭംഗിയായി അവതരിപ്പിച്ചു, അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എന്നാണ് കുറിച്ചിട്ടുള്ളത്. മറ്റൊരു കത്തിൽ നഫീസ കുഞ്ഞിപ്പ പന്താവൂർ എഴുതുന്നു, ജയരാജ് മിത്ര രചനയും റൂബി ബാബു സംവിധാനം നിർവഹിച്ച് മെയ് 11 9:30 തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്ത ദൈവത്തിൻ മനം ആര് കണ്ടു എന്ന നാടകം ശക്തമായി. മികച്ച ശ്രവ്യാനുഭവം.

0: അവരവർ കഥാപാത്രങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ശബ്ദം നൽകി. കണ്ണകയ്ക്ക് ശബ്ദം നൽകിയ ഭാഗ്യലക്ഷ്മിയും ചാനൽ റിപ്പോർട്ടർ രജു കോലിയക്കോടും ആ നാടകത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. നാടകോത്സവവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഒറ്റപ്പാലം മുളഞ്ഞൂരിൽ നിന്നും പി എം വാസുദേവൻ നമ്പൂതിരിയും എഴുതിയിട്ടുള്ളത്. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തോടനുബന്ധിച്ച് മെയ് 10 ഞായറാഴ്ച രാത്രി 9:30 പ്രക്ഷേപണം ചെയ്ത തിരനോട്ടം വളരെ ശ്രദ്ധേയമായി. ആ വിവരണം കേട്ടപ്പോൾ ഒരു ചിത്രകാരൻ തന്റെ ഭാവനയിൽ വിരിയുന്ന ചിത്രത്തിന് ക്യാൻവാസിൽ വരയ്ക്കുന്ന ഔട്ട്ലൈൻ പോലെ പണ്ട് നാട്ടിൻപുറങ്ങളിലെ സിനിമാ ടാക്കീസിലെ സിനിമാ പരസ്യങ്ങൾ നോട്ടീസിൽ ബാക്കി കഥ സ്ക്രീനിൽ എന്ന പോലെ നാടകങ്ങളുടെ ലഘുവിവരണം കേട്ട് ആസ്വദിച്ചു അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്.
1: രാജി മരത്തങ്കോട് എഴുതുന്നു, തൊഴിലാളി മണ്ഡലത്തിൽ തട്ടുകട നടത്തി ജീവിതചക്രം തിരിച്ചുകൊണ്ടിരിക്കുന്ന ജി രാധാകൃഷ്ണൻ നായരുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം വളരെ നന്നായിരുന്നു. വിദ്യാഭ്യാസ രംഗത്തിൽ നാടകകലയുടെ പ്രാധാന്യത്തെക്കുറിച്ച് എഴുത്തുകാരിയും അഭിനേത്രിയും സംവിധായികയുമായ മിനി IG പങ്കുവച്ച വിവരങ്ങൾ വളരെ വിലപ്പെട്ടതായി. 15 ഗീതാലയം ഗീതാകൃഷ്ണൻ അവതരിപ്പിച്ച സുഭാഷിതം വളരെ നന്നായി. NV കൃഷ്ണവാര്യരുടെ ഭാരതപ്പുഴ എന്ന കവിത ഉഷമലരിയിൽ വളരെ ഭംഗിയായി ചൊല്ലിക്കേട്ടു. അഖില കേരള റേഡിയോ നാടകോത്സവം 2 തിരുവനന്തപുരം ആകാശവാണി നിലയം ഒരുക്കിയത് ഒരു ശ്രവ്യ വിരുന്ന് തന്നെയായിരുന്നു. ദൈവത്തിൻ മനമാര് കണ്ടു എന്ന നാടകം അത്രയ്ക്ക് ആസ്വദിച്ചു. ചലച്ചിത്ര നടൻ മോഹൻലാൽ, മറ്റ് അഭിനേതാക്കൾ, അണിയറ പ്രവർത്തകർ, സംവിധാനം ചെയ്ത റൂബി ബാബു, രചന നിർവഹിച്ച ജയരാജ് മിത്ര എന്നിവർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.
0: നാടകോത്സവത്തിന്റെ വിശേഷങ്ങൾ തന്നെയാണ് വീണ്ടും കത്തുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അന്ധകാരത്തിൽ അലയുന്ന നിരാശ്രയരായ ജന്മങ്ങളെ കരുണയുള്ള വാക്കും കരുതലുള്ള പ്രവൃത്തിയും കൊണ്ട് ജീവിതത്തിന്റെ വർണ്ണോത്സവങ്ങളിലേക്ക് ആനയിക്കുന്ന സുമനസ്സുകളുടെ സംഗമോത്സവം എന്ന ഒരു വിശേഷണമാണ് ടൈറ്റസ് പഴകുളം ജീവിതോത്സവം എന്ന നാടകത്തിന് നൽകിയിട്ടുള്ളത്. ശ്രീ ജനാർദ്ദനൻ രചന നിർവഹിച്ച് റൂബി ബാബു സംവിധാനം ചെയ്ത ഈ നാടകം ഹൃദ്യമായ ശ്രവ്യാനുഭവമായിരുന്നു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിനും നാടകത്തിന്റെ അണിയറ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങളും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവിൽ നിന്നും സന്തോഷ് കുമാറും ഇതേ നാടകത്തിന്റെ അവതരണവും സംവിധാനവും മനോഹരമായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അണിയറ ശില്പികൾക്ക് അദ്ദേഹവും അനുമോദനങ്ങളും അറിയിച്ചിട്ടുണ്ട്. കൂടാതെ അദ്ദേഹം എഴുതിയിട്ടുള്ളത്, എന്റെ കുട്ടിക്കാലത്ത് ചമ്രം പടഞ്ഞിരുന്ന് മുകളിൽ വെച്ചിരിക്കുന്ന റേഡിയോയിലൂടെ നാടകങ്ങൾ ആസ്വദിക്കുന്നത് ഓർമ്മകളുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാത്രിയിൽ വരുന്ന റേഡിയോ നാടകങ്ങൾ കേൾക്കുകയാണ്, അവയും ജനപ്രിയങ്ങളാണ് എന്നും അദ്ദേഹം കത്തിൽ കുറിച്ചിട്ടുണ്ട്. മറ്റൊരു കത്തിൽ അദ്ദേഹം മെയ് 12 പ്രക്ഷേപണം ചെയ്ത സാഹിത്യരംഗത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് പരിശോധിക്കുന്നതായിരിക്കും.
1: ഇക്കഴിഞ്ഞ റേഡിയോ നാടകോത്സവത്തിൽ മികച്ച അഭിനയം കൊണ്ട് ശ്രദ്ധേയമായ നാടകം തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവമാണെന്നാണ് ലീന കമറുദ്ദീൻ എന്ന ശ്രോതാവ് അഭിപ്രായപ്പെടുന്നത്. തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച് ദൈവത്തിൻ മനമാര് കണ്ടു വിഷയത്തിന്റെ പ്രത്യേകത കൊണ്ട് മികച്ചു നിന്നു. കോഴിക്കോട് നിലയം അവതരിപ്പിച്ച മടക്കം മികച്ച ഒരു അനുഭവമായി. ജീവിതോത്സവം നാടകവും മികച്ചതായി. ഡോക്ടർ താര KG പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നല്ലൊരു ശ്രവ്യാനുഭവമായിരുന്നു. ചില ചലച്ചിത്ര ഗാനങ്ങളിലും മറ്റു ചില പരിപാടികളിലും ഉണ്ടായ ചില തെറ്റുകൾ ശ്രോതാവ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തീർച്ചയായും ഇക്കാര്യം ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും പരിശോധിക്കുകയും ചെയ്യാം.
0: നാടകോത്സവത്തെക്കുറിച്ച് തന്നെയാണ് മനോജ് മാവേലിക്കരയും എഴുതിയിട്ടുള്ളത്. ദൈവത്തിൻ മനം ആര് കണ്ടു നാടകം നന്നായി. ജയരാജ് മിത്ര രചിച്ച ഈ നാടകം വളരെ ഇഷ്ടമായി എനിക്ക്. അതുകൂടാതെ 12 കേട്ട നാടകം മടക്കം നന്നായി ആസ്വദിച്ചു. ആകാശവാണി കോഴിക്കോട് നിലയംഗങ്ങൾക്കും ഈ നാടകത്തിലെ എല്ലാ അഭിനേതാക്കൾക്കും രചനയും സംവിധാനവും നിർവഹിച്ച സി കൃഷ്ണകുമാറിനും എന്റെ 1000 ഭാവുകങ്ങൾ. അതുപോലെ തിരുവനന്തപുരം ആകാശവാണി നിലയം അവതരിപ്പിച്ച ജീവിതോത്സവം ശ്രീ ജനാർദ്ദനൻ രചിച്ചത് ഇഷ്ടപ്പെട്ടു എന്നും കത്തിൽ കുറിച്ചിട്ടുണ്ട്. കൂടാതെ മെയ് 12 ഉച്ചയ്ക്ക് കേട്ട ഹരിതവാണി ഇഷ്ടമായി. സി റഹീം രചന നിർവഹിച്ച കിളിക്കൊഞ്ചലായിരുന്നു അത്. ആകാശവാണിക്കും അണിയറ പ്രവർത്തകർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ശ്രോതാവ് കത്തിച്ചുരുക്കുന്നത്.
1: തൃശൂർ നിലയം അവതരിപ്പിച്ച സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന നാടകം ഇഷ്ടപ്പെട്ടു എന്നെഴുതുന്നു കലറ എന്ന സ്ഥലത്ത് നിന്ന് വക്കം വാഹിദ്. കൂടാതെ കോഴിക്കോട് നിലയം അവതരിപ്പിച്ച നാടകം കാണുക കടലിനെ കൺതുറക്കാതെ വളരെയേറെ ഇഷ്ടപ്പെട്ടു. പണ്ടിൽ ഞായറാഴ്ച കേട്ട കഥയും പുലിയൂർ MNP നമ്പൂതിരി, സ്വാമി മുനി നാരായണ പ്രസാദ്, അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ, ജേക്കബ്, പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ എന്നിവർ അവതരിപ്പിച്ച സുഭാഷിതവും ഏറെ ഇഷ്ടപ്പെട്ടു എന്നാണ് ശ്രോതാവ് അറിയിക്കുന്നത്.
0: MD ശിവരാമൻ, ഗീതാ ശിവരാമൻ എന്നീ ശ്രോതാക്കളും 12 ചൊവ്വാഴ്ച രാത്രി 8 പ്രക്ഷേപണം ചെയ്ത സാഹിത്യരംഗം പരിപാടിയിൽ ഉൾപ്പെടുത്തിയ വിഭവങ്ങൾ അത്ര നന്നായിരുന്നില്ല, ശരാശരി നിലവാരമായിരുന്നു എന്ന് അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും പൊതുവെ പരിപാടി നന്നായിരുന്നതിൽ അഭിനന്ദനവും അദ്ദേഹം എഴുതിയിട്ടുണ്ട്.
1: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് ചക്കുവരയ്ക്കൽ രാമചന്ദ്രൻ പിള്ളയാണ്. 8 കാത്തിരിപ്പിനു ശേഷം അഖില കേരള റേഡിയോ നാടകോത്സവം പ്രക്ഷേപണം ചെയ്യാൻ തീരുമാനിച്ച കാലോചിതമായ തീരുമാനത്തെ അഭിനന്ദിക്കുന്നു. 10 തിരനോട്ടം കേൾക്കാൻ പോകുന്ന നാടകങ്ങൾ രചന സംവിധാനം നിർവഹിക്കുന്നവർ പ്രക്ഷേപണം ചെയ്യുന്ന നിലയങ്ങൾ ഇവയെപ്പറ്റി അറിവ് തന്നു. 11 മോഹൻലാൽ അശോകൻ എന്ന മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച് ദൈവത്തിൻ മനമാര് കണ്ടു ജയരാജ് മിത്ര രചന നിർവഹിച്ചും റൂബി ബാബു സംവിധാനം ചെയ്ത നാടകം ഇതിവൃത്തത്തിലെ പ്രത്യേകത കൊണ്ട് ശ്രദ്ധേയമായി.

0: കോഴിക്കോട് നിലയം പ്രക്ഷേപണം ചെയ്ത സി കൃഷ്ണകുമാർ രചനയും സംവിധാനവും നിർവഹിച്ച മടക്കം എന്ന നാടകം ഉന്നത നിലവാരം പുലർത്തി. രാജേഷ് വിശ്വംഭരൻ രചന നിർവഹിച്ച് തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്ത സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന നാടകം പൂർണ്ണമായി ശ്രോതാക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധമായിരുന്നു എന്നാണ് ശ്രോതാവ് അഭിപ്രായപ്പെടുന്നത്. നാടകം തുടങ്ങി അരമണിക്കൂറിനു ശേഷം തമിഴ് നാടകമായി മാറി. സംഭാഷണവും അവ്യക്തമായിരുന്നു. ഇതുകൂടാതെ മാതൃദിനത്തിൽ പ്രക്ഷേപണം ചെയ്ത ചലച്ചിത്ര ഗാനങ്ങളെയൊക്കെ അദ്ദേഹം അഭിനന്ദിച്ചിട്ടുണ്ട്.
1: അടുത്ത കത്ത് എടപ്പാളിൽ നിന്നും മുരളി മേലേപ്പാട് എന്ന ശ്രോതാവാണ് എഴുതിയിട്ടുള്ളത്. May 15 രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്ത സാഹിത്യവേദിയിൽ കല്ലിയൂർ വിശ്വംഭരൻ എഴുതി അവതരിപ്പിച്ച കവിതകൾ വളരെ ഇഷ്ടപ്പെട്ടു. ലളിതമായ വാക്കുകൾ കവിതകൾ മനോഹരമാക്കി അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച നാടകം ദൈവത്തിൻ മനം ആര് കണ്ടു, പ്രകൃതി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, പ്രകൃതിയോടുള്ള മനുഷ്യന്റെ അടങ്ങാത്ത ക്രൂരത, മരങ്ങൾ വെട്ടിനശിപ്പിക്കുക, കുന്നുകൾ ഇടിച്ചു നിരത്തുക, ജലാശയങ്ങൾ ഇല്ലാതാക്കുക, റൂബി ബാബുവിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ എന്ന അഭിനേതാവ് നാടകത്തിന് രൂപവും ഭാവവും നൽകി. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.
0: അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ തൃശൂർ നിലയം അവതരിപ്പിച്ച നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം രചനയിലും സംഭാഷണത്തിലും പ്രമേയത്തിലും വ്യത്യസ്തത പുലർത്തി എന്നാണ് കാർത്തിക അണ്ടല്ലൂർ എന്ന ശ്രോതാവ് എഴുതിയിട്ടുള്ളത്. തമിഴും മലയാളവും കൂടിയുള്ള സംഭാഷണം കേൾക്കാൻ നല്ല രസമായിരുന്നു. ഞായറാഴ്ച ആകാശവാണി കൊച്ചി നിലയം അവതരിപ്പിച്ച നാടകം കടങ്കഥയിലെ വിരുന്നുകാരൻ ഒരു സിനിമ കണ്ട പ്രതീതി ഉളവാക്കി. ചലച്ചിത്ര നടൻ മോഹൻലാലും 3 സ്ത്രീകളും തമ്മിലുള്ള സംഭാഷണം കേട്ടാൽ ഇത് നാടകാഭിനയമാണെന്ന് തോന്നുകയേയില്ല, ഏതോ സിനിമയിലെ സംഭാഷണമാണെന്നാണ് തോന്നുക. ആനി, ആമിന, അമ്മു എല്ലാവരും അവരുടെ ഭാഗം ഭംഗിയാക്കി. കഥയും പശ്ചാത്തല സംഗീതവും കഥാപാത്രങ്ങളോട് തികച്ചും നീതി പുലർത്തിയ അഭിനയവും ഒക്കെ കൊണ്ട് ജീവിതോത്സവം എന്ന നാടകം തികച്ചും ഒരു ഉത്സവം തന്നെയായിരുന്നു എന്നാണ് കാർത്തിക അണ്ടല്ലൂർ എഴുതിയിരിക്കുന്നത്.
1: ആചാര്യ തിരുവത്ര ചാവക്കാട് നിന്നെഴുതുന്നു. വേനൽക്കാലത്ത് പല അസുഖങ്ങളും പിടികൂടുന്ന ഒരു സമയമാണ്. അതിനാൽ തന്നെ നമ്മുടെ ആരോഗ്യം വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാലം കൂടിയാണ് വേനൽക്കാലം. ആരോഗ്യത്തെ പരിപാലിച്ച് പ്രതിരോധ ശക്തിയെ വീണ്ടെടുത്ത് സമയബന്ധിതമായി ഔഷധക്കൂട്ടുകൾ പ്രയോഗിക്കേണ്ട ഒരു വേള കൂടിയാണ് വേനൽക്കാലം. 10 ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:40 പ്രക്ഷേപണം ചെയ്ത പ്രകാശധാരയിൽ വേനൽക്കാല ആരോഗ്യം ആയുർവേദത്തിലൂടെ എന്ന് ഡോക്ടർ KS പ്രിയ നടത്തിയ പ്രഭാഷണം മനുഷ്യന്റെ ആരോഗ്യ പ്രശ്നങ്ങളെ തന്മയത്വത്തോടെ വിശകലനം ചെയ്ത് കേൾപ്പിച്ച നല്ലൊരു അവലോകനമായിരുന്നു. വളരെ സന്തോഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സജീവ് മണക്കാട്ടുപുഴ എഴുതുന്നു. KP കേശവമേനോന്റെ ശബ്ദം കേൾപ്പിച്ച കാലം സാക്ഷി, ഓലക്കുടയുടെ കാലത്തേക്ക് ശ്രോതാക്കളെ ആനയിച്ച ഗ്രാമകേരളം എന്നിവയെല്ലാം ഇഷ്ടപ്പെട്ടു. ചെവിയുടെ സന്തുലിതാവസ്ഥ തകിടം മറിയുന്നതുൾപ്പെടെയുള്ള വിവിധ കാരണങ്ങളാൽ തലകറക്കം ഉണ്ടാവും. ഈ രോഗാവസ്ഥയുടെ വിവിധ കാരണങ്ങൾ, ഹോമിയോപ്പതിയിലെ പരിഹാര മാർഗങ്ങൾ തുടങ്ങിയവയൊക്കെയും വിശദമായി പ്രതിപാദിച്ച May 16 പ്രകാശധാരയിലെ പ്രഭാഷണം വിജ്ഞാനപ്രദമായി പരിപാടി ഏറെ ഉപകാരപ്പെട്ടു. ആശംസകൾ അറിയിക്കുകയാണ് പ്രിയപ്പെട്ട ശ്രോതാവ്.
0: May 8 രാത്രി 9:45 കാരൂർ നീലകണ്ഠപിള്ളയുടെ പൊതിച്ചോർ എന്ന കഥ സഹൃദയരുടെ ശ്രദ്ധ ഒരു നിമിഷം പിടിച്ചു നിർത്തുന്നതായിരുന്നു എന്നാണ് ഷീജ മുരളി മുണ്ടപ്പള്ളിയിൽ നിന്ന് എഴുതുന്നത്. സംഗീത സാധകം വളരെയേറെ ആസ്വദിച്ചു. 10 രാവിലെ 5:55 മുനി നാരായണ പ്രസാദ് നടത്തിയ സുഭാഷിതം വളരെ ഏറെ ഹൃദയത്തെ സ്പർശിക്കുന്നതായിരുന്നു. അന്ന് 11:30 പ്രക്ഷേപണം ചെയ്ത എന്തൊരു മഹാനുഭാവലു വളരെയേറെ ഇഷ്ടപ്പെട്ടു. നിയമരംഗം ഏറെ വിജ്ഞാനപ്രദമായിരുന്നു. തിരഞ്ഞെടുപ്പിന് ശേഷം പുതിയ മന്ത്രിസഭാ രൂപീകരണം, സ്പീക്കറിന്റെ ചുമതല, ഗവർണറുടെ കർത്തവ്യങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് ഡോക്ടർ ബിജുകുമാർ വിശദീകരിച്ചു തന്നു. 11:05 രാവിലെ 9:00 വാർത്താ തരംഗിണി ഏറെ കാലിക പ്രസക്തിയുള്ളതായിരുന്നു. ഡോക്ടർ KG താര പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ സ്ത്രീകൾക്ക് ഒരു ചാലക ശക്തിയേകുന്നതായിരുന്നു. ഇതുകൂടാതെ അഖില കേരള റേഡിയോ നാടകോത്സവത്തോടനുബന്ധിച്ച് വിവിധ ദിവസങ്ങളിൽ അവതരിപ്പിച്ച നാടകങ്ങളെ കുറിച്ചും നല്ല അഭിപ്രായം ശ്രോതാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
1: എറണാകുളത്ത് നിന്നും ശ്രീലത R എന്ന ശ്രോതാവിന്റേതാണ് അടുത്ത കത്ത്. ഇന്ന് ലോകത്തിലാകെയും കേരളത്തിൽ പ്രത്യേകിച്ചും നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചുള്ള 2 ചെറിയ പരിപാടികളായിരുന്നു. May 12 ജോയിക്കുട്ടി വർഗീസ് അവതരിപ്പിച്ച സുഭാഷിതവും 13 ഡോക്ടർ യദു കൃഷ്ണൻ അവതരിപ്പിച്ച മാനസികാരോഗ്യവും ഹോമിയോപ്പതിയും എന്ന പരിപാടിയും. ജോയിക്കുട്ടി വർഗീസ് ഏകാന്തത എങ്ങനെ ഒരു വ്യക്തിക്ക് ഫലപ്രദമാക്കി മാറ്റാം എന്ന് പറയുന്നു. ആ സമയം എങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് സ്വയം ഉയരാം എന്ന് പറഞ്ഞു തന്നു. ഏകാന്തതയുടെ ഒരു നല്ല വശം സുഭാഷിതത്തിലൂടെ അവതരിപ്പിച്ചു. ഡോക്ടർ യദു കൃഷ്ണൻ തന്റെ പ്രഭാഷണത്തിലൂടെ ആത്മഹത്യയുടെ കാരണങ്ങളും ആത്മഹത്യയിൽ നിന്നും എങ്ങനെ ആ ചിന്തയിൽ നിന്നും സ്വയം പുറത്തു കടക്കണമെന്നും പറയുന്നുണ്ട്. ആരെ സമീപിക്കണം, ഹോമിയോപ്പതിയിൽ അതിനുള്ള ചികിത്സ എന്നിവയൊക്കെ പറഞ്ഞു തന്നു. 2 നമ്മുടെ ശ്രോതാക്കൾക്ക് ഏറെ പ്രയോജനപ്പെടുന്നവയാണ്. ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ. ഇനിയും ഇതുപോലെയുള്ള പരിപാടികൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് ശ്രോതാവ് കുറിച്ചിട്ടുള്ളത്. ഗിരിജ വെച്ചൂർ എഴുതുന്നു. May 3 ഉണ്ടായിരുന്ന മൊഴിയുറവകളിൽ CEO ആന്റോയുമായുള്ള അഭിമുഖം കേട്ടു. 9 കാത്തതും കാതോർത്തതും UK കുമാരൻ, ഇത് രണ്ടും നന്നായിരുന്നു. 11 അക്ഷയ ശ്ലോകം വളരെ നന്നായി. അന്ന് തന്നെ ഹലോ ഡോക്ടർ.

0: മാതൃത്വത്തെ പറ്റിയും പേരന്റിങ്ങിനെ പറ്റിയും ഒക്കെ വളരെ വിശദമായി സംസാരിച്ചു. നിർദ്ദേശങ്ങളും നന്നായിരുന്നു. 12-ാം തീയതിയിലെ ഹരിതവാണിയിൽ കിളിക്കൊഞ്ചലിൽ കൊമ്പൻ വാനമ്പാടിയെ പറ്റി ആദ്യമായിട്ടാണ് കേട്ടത്. അതുപോലെ തന്നെ 16-ാം തീയതി ഗ്രാമപൂർണിമ അവതരിപ്പിച്ചതും ഇഷ്ടമായി. 17-ാം തീയതിയിലെ മൊഴിയുറവകൾ തകഴിയുടെ പ്രഭാഷണം വളരെ ഉഗ്രനായി. 18-ാം തീയതി മായാമുദ്രകൾ കേട്ടു, വളരെ സന്തോഷം തോന്നി. കാരണം 10-ാം ക്ലാസ്സിൽ 2-ാം പാഠപുസ്തകമായി പഠിച്ച പുസ്തകത്തെ പറ്റി വീണ്ടും കേൾക്കുവാൻ സാധിച്ചു. അറൌണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ് ഞങ്ങൾ പഠിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സഞ്ചാരത്തെ പറ്റിയാണ് വിശദമായി പറഞ്ഞത്. എങ്കിലും 51 വർഷം മുമ്പ് പഠിച്ച പുസ്തകത്തെ വീണ്ടും കേൾപ്പിച്ച ആകാശവാണിക്ക് നന്ദി അറിയിക്കുകയാണ് ഗിരിജ വെച്ചൂർ.
1: ജ്യോതിലക്ഷ്മി പുനലൂരിൽ നിന്ന് എഴുതുന്നു, 8-ാം തീയതി സാഹിത്യരംഗത്തിൽ പ്രക്ഷേപണം ചെയ്ത കഥയും കവിതയും ഇഷ്ടമായി. 9-ാം തീയതി ജെ ജേക്കബ് അവതരിപ്പിച്ച സുഭാഷിതം, ഉഷമലരിയിൽ എൻ എൻ കക്കാടിന്റെ സഫലമീ യാത്ര എന്ന കവിത ആലപിച്ചത്, ഉദയഗീതത്തിൽ എം എസ് സുബ്ബലക്ഷ്മി പാടിയത്, ആയുരാരോഗ്യത്തിൽ തിമിരത്തെക്കുറിച്ച് സംസാരിച്ചത്, അന്നത്തെ പാട്ടും പൊരുളും ഇതെല്ലാം മനോഹരമായിരുന്നു എന്നാണ് എഴുതുന്നത്. 10-ാം തീയതിയിലെ കണ്ടതും കേട്ടതും അസലായിരുന്നു. എൻ ജി ജോഷിലാൽ അവതരിപ്പിച്ച ഓർമ്മച്ചെപ്പും ഇഷ്ടമായി. 5:45 പ്രക്ഷേപണം ചെയ്ത ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ, 6:50 വയലും വീടും കന്നുകാലികളിലെ അകിട് വീക്കത്തെ സംബന്ധിച്ച് സംസാരിച്ചത്, 7:35 കോപ്പിറൈറ്റ് വിഷയമാക്കി സന്ദീപ് നടത്തിയ അഭിമുഖം, ആ വിഷയത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രോതാക്കൾക്ക് സഹായകമായി. 12:40 പ്രകാശധാരയിൽ കൗമാരക്കാരിലെ പോഷകാഹാരത്തെ കുറിച്ച് സംസാരിച്ചത്, ജഗദംബ അക്ഷരശ്ലോക സമിതി അവതരിപ്പിച്ച അക്ഷരശ്ലോകം, എല്ലാം നല്ല പരിപാടികളായിരുന്നു.
0: വെള്ളാണിയിൽ നിന്നും കിരണസ് എന്ന കൊച്ചു ശ്രോതാവ് എഴുതിയിട്ടുണ്ട്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ സുഭാഷിതത്തിൽ അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ, അരവിന്ദൻ കണിച്ചുകുളങ്ങര, പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ എന്നിവർ അവതരിപ്പിച്ചത് നല്ല നിലവാരം പുലർത്തിയെന്നാണ് കത്തിൽ കുറിച്ചിട്ടുള്ളത്.
1: ഇനി AERTVMPM@gmail.com എന്ന ഇമെയിലിൽ വന്ന അഭിപ്രായങ്ങൾ നോക്കാം. ആദ്യത്തെ അഭിപ്രായം അയച്ചിരിക്കുന്നത് കുരിയാത്തി മുരളിയാണ്. നാടകോത്സവം 2-ാം ദിനത്തിൽ തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച ദൈവത്തിൻ മനമാര് കണ്ടു പ്രമേയം, അഭിനയം, പശ്ചാത്തല സംഗീതം, സംവിധാനം എന്നിവ കൊണ്ട് മികച്ചു നിന്നു. പ്രകൃതിയെ കീഴടക്കാനുള്ള മനുഷ്യന്റെ ശ്രമങ്ങൾ അവസാനം മനുഷ്യ ജീവിതത്തിന് തന്നെ ദുരന്തമായി തിരിച്ചു വരുന്നതിന്റെ ശക്തമായ സന്ദേശമാണ് നാടകം പകർന്നു നൽകിയത്. പ്രതീകാത്മകമായ അവതരണം ഭൗതിക തലത്തിലായതിനാൽ കൂടുതൽ ഏകാഗ്രത വേണ്ടി വന്നു എന്നൊരഭിപ്രായം കൂടി ശ്രോതാവ് രേഖപ്പെടുത്തുന്നു. തിരുവനന്തപുരം നിലയത്തിനും റൂബി ബാബുവിനും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.
0: ദിലീപ് വി മുഹമ്മദ് എഴുതുന്നു, വയസ്സായ മാതാപിതാക്കളെ വൃദ്ധസദനത്തിലാക്കുന്നതിൽ മക്കളെ സമൂഹം നിരന്തരം കുറ്റപ്പെടുത്തുമ്പോഴും ഒരു പരിധിവരെ ആ മാതാപിതാക്കളും അതിന് കാരണക്കാരാണെന്നുള്ള യാഥാർത്ഥ്യം സർവീസ് കാലയളവിലെ അനുഭവ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്തു പറഞ്ഞ് അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ച സുഭാഷിതം വേറിട്ട ഒന്നായി. തൊട്ടടുത്ത ദിവസങ്ങളിലായി പ്രകാശധാരയിൽ കേട്ട 2 പ്രഭാഷണങ്ങൾ, ഒന്ന് ലോക ഹൈപ്പർ ടെൻഷൻ ദിനത്തിൽ ഡോക്ടർ ഇന്ദു PS നടത്തിയതും മറ്റൊന്ന് വേനൽക്കാല ചർമ്മരോഗങ്ങളും ആയുർവേദ ചികിത്സയും എന്ന വിഷയത്തിൽ ഡോക്ടർ സജിത ഭദ്രൻ നടത്തിയതും നമ്മൾ ഓരോരുത്തരും നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട 2 വിഷയങ്ങളെ സംബന്ധിച്ച വളരെ ഗൗരവമുള്ളതും എന്നാൽ ലളിതവുമായ പ്രഭാഷണങ്ങളായി. ഇടിമിന്നൽ ഒരു ദുരന്തമായി ഭവിക്കാതിരിക്കാൻ നമ്മൾ കൈക്കൊള്ളേണ്ട മുൻകരുതലുകളും മാർഗങ്ങളും പറഞ്ഞു തന്ന പ്രഭാതഭേരി വളരെയധികം പ്രയോജനം ചെയ്യുന്നതായി. എത്ര പറഞ്ഞാലും അധികമാകാത്ത മദ്യവർജനത്തെക്കുറിച്ച് പുലർകാലത്ത് തന്നെ പുലിയൂർ MNP നമ്പൂതിരി ചിന്തോദീപകമായ സുഭാഷിതമായി അവതരിപ്പിച്ചത് ശ്രദ്ധേയമായി. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിൽ അവതരിപ്പിച്ച പ്രഭാതഭേരി ആ ദിവസത്തിന്റെ പ്രാധാന്യം അടയാളപ്പെടുത്തുന്നതായും ദിലീപ് വി മുഹമ്മദ് ഇമെയിലിൽ കുറിച്ചിട്ടുണ്ട്.
1: ഇന്നത്തെ കാലഘട്ടത്തിലെ യുവതലമുറ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നായ അഡിക്ഷൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി 19-ാം തീയതിയിലെ യുവവാണിയിൽ ശ്രീമതി ബീന ജയകുമാർ പങ്കുവച്ച ഉൾക്കാഴ്ചകൾ അതീവ ശ്രദ്ധേയമായി എന്നാണ് ലതീഷ് കുന്നുമ്മൽ എഴുതുന്നത്. വളർന്നുവരുന്ന തലമുറയുടെ മാനസികാരോഗ്യം, ലക്ഷ്യബോധം, ധാർമ്മികത എന്നിവയെ ആഴത്തിൽ ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇത്രമേൽ ഗൌരവത്തോടും ശാസ്ത്രീയമായും അവതരിപ്പിച്ചതിന് യുവവാണിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ചർച്ചകൾ വരും തലമുറയെ ശരിയായ ദിശയിലേക്ക് നയിക്കാനും തെറ്റായ പ്രവണതകളിൽ നിന്ന് പിന്തിരിപ്പിക്കാനും കഴിയട്ടെ എന്നെഴുതിയാണ് ശ്രോതാവ് കത്ത് ചുരുക്കുന്നത്.
0: പത്മകുമാർ എഴുതുന്നു, ആകാശവാണി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രക്ഷേപണം ചെയ്തിരുന്ന പരിപാടികളിലേക്ക് ഒരു എത്തിനോട്ടമാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ KG താര അവതരിപ്പിച്ചത് നന്നായിരുന്നു. അവർ തിരഞ്ഞെടുത്ത പാട്ടുകളും MS ആശയമായുള്ള സംഭാഷണവും ഹൃദ്യമായിരുന്നു. അതുപോലെ ഇന്ദുലക്ഷ്മി അവതരിപ്പിച്ച ഹലോ പ്രിയഗീതം കേട്ടു, നന്നായിരുന്നു. പാട്ടും പൊരുളും മനോയാനം പരിപാടികൾ രാവിലത്തെ പ്രക്ഷേപണം കേൾക്കാൻ വിട്ടുപോയാൽ വൈകുന്നേരത്തെ നമസ്തേ അനന്തപുരിയിലെ പുനഃപ്രക്ഷേപണം കേൾക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ നമസ്തേ അനന്തപുരി പ്രക്ഷേപണം ഇല്ലാത്തതിനാൽ ഈ പരിപാടികൾ രാവിലെ കേൾക്കാൻ സാധിച്ചില്ലെങ്കിൽ വേറെ ഏതെങ്കിലും സമയത്ത് പുനഃപ്രക്ഷേപണം ഉണ്ടോ എന്നറിഞ്ഞാൽ സന്തോഷം എന്നും ശ്രോതാവ് കുറിച്ചിട്ടുണ്ട്. നിശാ സുരഭിയിൽ കേൾപ്പിക്കുന്ന ഗാനങ്ങൾ ഹൃദ്യമാകുന്നു. ഈണപ്പൂക്കൂട, ഓർമ്മച്ചെപ്പ്, സന്ദേശ ഗാനങ്ങൾ, വെള്ളി വെളിച്ചം, അക്ഷയചെപ്പ് എല്ലാം പതിവായി കേൾക്കുന്നുണ്ട്. എല്ലാം ഹൃദ്യമാണ്. നന്ദി അറിയിച്ചൊക്കെയാണ് പ്രിയപ്പെട്ട ശ്രോതാവ്.
1: എഴുത്തുപെട്ടിയുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.
0: തുടർന്നും ശ്രോതാക്കൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങൾക്ക് കത്തുകളായും ഇമെയിലുകളായും ഒക്കെ അയയ്ക്കുക.
1: കത്തെഴുതേണ്ട വിലാസം പറയാം.
0: എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം, 695014.
1: ഇമെയിലിലൂടെ അഭിപ്രായം അറിയിക്കുന്നവർ AIRTVMPM@gmail.com എന്ന വിലാസത്തിൽ എഴുതുക.
0: വിലാസം ഒരിക്കൽ കൂടി, AIRTVMPM@gmail.com.
1: എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.
0: നമസ്കാരം.

0: ആകാശവാണി.
1: നിയമരംഗം. വനസംരക്ഷണ നിയമം 1980. ഈ വിഷയത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് ഡോക്ടർ അരുണ ബി കെ സംസാരിക്കുന്നു.
2: വനമേഖല സംരക്ഷിക്കുന്നതിനും അമിത വനവിഭവ ചൂഷണം ഒഴിവാക്കുന്നതിനും വന്യജീവി സംരക്ഷണത്തിനും പട്ടികവർഗക്കാരുടെയും മറ്റ് പരമ്പരാഗത വനവാസികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമായി 4 പ്രധാന നിയമങ്ങളാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. ഇന്ത്യൻ വന നിയമം അഥവാ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927, വന്യജീവി സംരക്ഷണ നിയമം അഥവാ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972, വനസംരക്ഷണ നിയമം അഥവാ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980, പട്ടികവർഗ മറ്റു പരമ്പരാഗത വനവാസി വന അവകാശ അംഗീകാര നിയമം അഥവാ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ് റെക്കഗ്നിഷൻ ഓഫ് ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് 2006 എന്നിവയാണവ. ഇന്ത്യൻ വന നിയമം 1927 വനസംരക്ഷണ നിയമം 1980 കുറിച്ച് വിശദമായി കേൾക്കാം. വന നിയമങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും വനവിഭവങ്ങളുടെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പാടാക്കുന്നതിനും ബ്രിട്ടീഷ് ഭരണകാലത്ത് പാസാക്കിയ ഇന്ത്യൻ വന നിയമം 1927 വനങ്ങളെ നിക്ഷിപ്ത വനം അഥവാ റിസർവ്ഡ് ഫോറസ്റ്റ്, സംരക്ഷിത വനം അഥവാ പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ്, ഗ്രാമീണ വനം അഥവാ വില്ലേജ് ഫോറസ്റ്റ് എന്നിങ്ങനെ 3 തരംതിരിക്കുന്നു. നിയമത്തിന്റെ സെക്ഷൻ 3 പ്രകാരം വനഭൂമി റിസർവ്ഡ് വനഭൂമിയായി വിജ്ഞാപനം പുറപ്പെടുവിപ്പിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകളുടേതാണ്. ഇത്തരത്തിൽ റിസർവ്ഡ് വനഭൂമിയായി വിജ്ഞാപനം ചെയ്ത പൂർണമായി സർക്കാർ അധീനതയിലുള്ളതും നിയമപരമായ സംരക്ഷണത്തിലുള്ളതുമായ വനപ്രദേശങ്ങളിൽ വനനശീകരണം, മേച്ചിൽ, വന്യജീവി വേട്ട എന്നിവ പൂർണമായും നിരോധിച്ചിരിക്കുന്നു. റിസർവ്ഡ് വനഭൂമിയിൽ പിന്തുടർച്ച അഥവാ സക്സഷൻ വഴിയോ ഗവൺമെന്റുമായുള്ള കരാർ വഴിയോ ലഭിച്ചതല്ലാത്ത മറ്റെല്ലാ അവകാശങ്ങളും സെക്ഷൻ 5 വിലക്കിയിരിക്കുന്നു. എന്നാൽ പരമ്പരാഗതമായി ഇത്തരം ഭൂമിയിൽ കൃഷി ചെയ്യുകയോ വനവിഭവങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്തിരുന്ന വ്യക്തികളുടെ അവകാശങ്ങളെ നിയമം അംഗീകരിക്കുന്നുണ്ട്. ഇത്തരം അവകാശങ്ങളുടെ മേലുള്ള തർക്കങ്ങൾ കേൾക്കുന്നതിനും തീർപ്പ് കൽപ്പിക്കുന്നതിനുമുള്ള അധികാരം ഫോറസ്റ്റ് സെറ്റിൽമെന്റ് ഓഫീസറിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്നു. സെക്ഷൻ 24 ഇത്തരം റിസർവ്ഡ് വനഭൂമിയിലെ അവകാശങ്ങളെ സംസ്ഥാന സർക്കാരിന്റെ അനുവാദമില്ലാതെ കൈമാറ്റം ചെയ്യുന്നതിന് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു. സെക്ഷൻ 26 റിസർവ്ഡ് വനഭൂമിയെ സംരക്ഷിക്കുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെയോ ഫോറസ്റ്റ് ഓഫീസറുടെയോ അനുവാദമില്ലാത്ത ഇനി വിവരിക്കുന്ന പ്രവൃത്തികളെ ശിക്ഷ അർഹിക്കുന്ന കുറ്റകൃത്യങ്ങളായി പരിഗണിക്കുന്നു. കാട് വെട്ടിത്തെളിക്കുക, കാട്ടുതീ പടർത്തുക, ഫോറസ്റ്റ് ഓഫീസറുടെ അനുവാദമില്ലാതെ റിസർവ്ഡ് വനത്തിനുള്ളിൽ തീ കത്തിക്കുകയോ കൊണ്ടുപോകുകയോ ചെയ്യുക, വനഭൂമി കയ്യേറുകയോ വളർത്തുമൃഗങ്ങളെ മേയ്ക്കുകയോ മേയാൻ അനുവദിക്കുകയോ ചെയ്യുക, മരം മുറിക്കുകയോ കടത്തുകയോ ചെയ്യുക, ഏതെങ്കിലും തരത്തിലുള്ള ഖനനം നടത്തുക, കൃഷിക്കായി നിലമൊരുക്കുക, വേട്ടയാടൽ, ജനം മലിനമാക്കൽ, കെണിവയ്ക്കൽ എന്നിവ ചെയ്യുക, ആനയെ കൊല്ലുകയോ പിടിക്കുകയോ ചെയ്യുക. കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ 6 വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണിവ. സെക്ഷൻ 28 പ്രകാരം റിസർവ്ഡ് വനങ്ങളായി വിജ്ഞാപനം ചെയ്ത വനഭൂമിയിലെ സർക്കാർ അവകാശങ്ങൾ ഏതെങ്കിലും വില്ലേജ് കമ്മ്യൂണിറ്റിക്ക് പ്രദാനം ചെയ്യാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്കുണ്ട്. ഇത്തരം വനഭൂമിയെ ഗ്രാമീണ വനങ്ങൾ അഥവാ വില്ലേജ് ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നു. സർക്കാർ അധീനതയിലുള്ളതും എന്നാൽ റിസർവ്ഡ് വനമായി വിജ്ഞാപനം ചെയ്യാത്തതുമായ വനഭൂമിയെ സെക്ഷൻ 29 പ്രകാരം സംരക്ഷിത വനം അഥവാ പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ആയി വിജ്ഞാപനം ചെയ്യാവുന്നതാണ്. ഇത്തരം സംരക്ഷിത വനപ്രദേശത്തുള്ള മരങ്ങളെ റിസർവ് ചെയ്യാനും വനത്തിന്റെ ഏതെങ്കിലും ഭാഗം 30 കവിയാത്ത കാലയളവിലേക്ക് അടച്ചിടാനുമുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്കുണ്ട്. ഇത്തരം വനഭൂമിയിൽ ഖനനം, കത്തിക്കൽ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വന ഉൽപ്പന്നങ്ങളുടെ അനധികൃത കടത്തൽ, നിലമൊരുക്കൽ എന്നിവ വിലക്കുന്നതിനുള്ള അധികാരവും സംസ്ഥാന സർക്കാരുകളുടേതാണ്. സെക്ഷൻ 32, 33 സംരക്ഷിത വനമേഖലയിലെ നിയന്ത്രണങ്ങളും നിയന്ത്രണങ്ങൾക്കുള്ള ശിക്ഷയും പ്രതിപാദിക്കുന്നു. അനധികൃത മരം വെട്ടൽ, ഖനനം, കാട്ടുതീ പടർത്തൽ, നിലമൊരുക്കൽ, വൃക്ഷക്കടത്ത് മുതലായവ 6 മാസം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ്. സർക്കാർ അധീനതയിലല്ലാത്ത സംരക്ഷണം ആവശ്യമാണ് എന്ന് സംസ്ഥാന സർക്കാരുകൾക്ക് ബോധ്യപ്പെട്ട വനഭൂമിയും പാഴ്ഭൂമിയും പ്രത്യേക ആവശ്യങ്ങൾക്കായുള്ള വനഭൂമി അഥവാ ഫോറസ്റ്റ് ഫോർ സ്പെഷ്യൽ പർപ്പസസ് എന്ന് വിജ്ഞാപനം ചെയ്യാവുന്നതാണ്. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുള്ള സംരക്ഷണം, താഴ്വരകളുടെ സംരക്ഷണം, മണ്ണൊലിപ്പ്, മണ്ണിടിച്ചിൽ എന്നിവ തടയുക, ജലസേചനം, റോഡ് റെയിൽ സംരക്ഷണം, പൊതു ആരോഗ്യ സംരക്ഷണം എന്നീ ആവശ്യങ്ങൾക്കായി ഇത്തരം ഭൂമിയിൽ നിലമൊരുക്കൽ, കൃഷി, കന്നുകാലി മേച്ചിൽ, തീയിടൽ, വെട്ടിത്തെളിക്കൽ എന്നിവ നിയന്ത്രണ വിധേയമാക്കുകയോ പൂർണ്ണമായും തടയുകയോ ചെയ്യുവാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്കുണ്ട്. ഇത്തരത്തിൽ ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഭൂ ഉടമയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ആദായം ഉടമയ്ക്ക് തന്നെ നൽകേണ്ടതുമാണ്. ആവശ്യമെന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഇത്തരം ഭൂമിയെ റിസർവ്ഡ് ഫോറസ്റ്റായി വിജ്ഞാപനം ചെയ്യാനുള്ള അധികാരവും സംസ്ഥാന സർക്കാരുകൾക്കുണ്ട്. നിയമത്തിൽ അനുവദിക്കുന്ന പ്രകാരമല്ലാത്ത വനവിഭവങ്ങളുടെ കടത്ത് ശിക്ഷാർഹമാണ്. ഇത്തരത്തിൽ കടത്തലിനായി ഉപയോഗിക്കുന്ന വാഹനങ്ങളും കണ്ടുകെട്ടാവുന്നതാണ്. കണ്ടുകെട്ടുന്നത്, ബലം പ്രയോഗിച്ച് തടയുന്നത് 2 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. അതിവിപുലമായ തോതിൽ ഉയർന്നുവരുന്ന വനനശീകരണവും വനേതര ആവശ്യങ്ങൾക്കായുള്ള വനഭൂമിയുടെ ഉപയോഗവും റിസർവ് വനങ്ങളെ ഡീ റിസർവ് ചെയ്യുന്ന പ്രവണതയും തടയുന്നതിനായി നിലവിൽ വന്ന നിയമമാണ് വനസംരക്ഷണ നിയമം അഥവാ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. നിയമത്തിന്റെ വകുപ്പ് 2 പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതി ലഭിക്കാതെ റിസർവ് വനങ്ങളെ ഡീ റിസർവ് അഥവാ റിസർവ് വനമല്ല എന്ന് തീരുമാനിക്കുവാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമില്ല. വനഭൂമി വന ഇതര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതും വകുപ്പ് 2 വിലക്കുന്നു. വനവൽക്കരണത്തിനല്ലാതെ മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്കായുള്ള വനഭൂമിയുടെ ഉപയോഗത്തെ വനേതര ആവശ്യങ്ങൾക്കായുള്ള ഉപയോഗം എന്ന് നിയമം നിർവചിച്ചിരിക്കുന്നു. 2023 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്, വന സംരക്ഷൺ ഏവം സംവർദ്ധൻ അധിനിയമം 1980 എന്ന് പുനർനാമകരണപ്പെടുകയും മാറ്റങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തു. മുൻപ് വനഭൂമിയിൽ മാത്രം ബാധകമായിരുന്ന നിയമം നിയമ ഭേദഗതിക്ക് ശേഷം വനഭൂമിയായി സർക്കാർ രേഖകളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ഭൂമികൾക്കും ബാധകമാണ്. സ്വകാര്യ വനങ്ങളും പ്ലാന്റേഷനുകളും ഇതിൽപ്പെടും. 2023 ഭേദഗതിക്ക് ശേഷം സെക്ഷൻ 2 വിലക്കുകൾ റോഡ് റെയിൽ നിർമ്മാണം, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ, പൊതു ആവശ്യങ്ങൾക്കായുള്ള പ്രോജക്റ്റുകൾ തുടങ്ങി രാജ്യ പുരോഗതിക്ക് ആവശ്യമായ പ്രവർത്തികൾക്ക് ബാധകമല്ല. ടി എൻ ഗോദവർമൻ വേഴ്സസ് സ്റ്റേറ്റ് എന്ന കോടതി വിധിയെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി വനഭൂമി ഉപയോഗിക്കുന്നതും മരങ്ങൾ വെട്ടിമാറ്റുന്നതും ബുദ്ധിമുട്ടായ സാഹചര്യത്തിൽ വിധിയെ മറികടന്ന് അവശ്യ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കുന്നതിന് ഭേദഗതി സഹായിക്കുന്നു. നിയമ ഭേദഗതി പ്രകാരം ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന നഷ്ടപരിഹാര വനവത്കരണം ഉൾപ്പെടെയുള്ള മാനദണ്ഡങ്ങൾക്ക് വിധേയമാണ്. വനസംരക്ഷണ നിയമം 1980 കർശന നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തുന്നതിനാൽ 2023 ഭേദഗതി രാജ്യത്തെ വനസംരക്ഷണ നിയമത്തെ പ്രതികൂലമായി ബാധിക്കും എന്ന ആശങ്ക നിയമ പരിസ്ഥിതി സംരക്ഷണ വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നു. ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റെക്കോർഡ് ISFR 2023 കണക്കനുസരിച്ച് ഇന്ത്യയിലെ വനവിസ്തൃതി 2021 നിന്നും 156 സ്ക്വയർ കിലോമീറ്റർ ഉയർന്ന് ഏകദേശം

0: ദേശം 25.17% എന്നത് പ്രതീക്ഷ നൽകുന്നതാണ്. എന്നാൽ 1988 ദേശീയ വന നിയമം അഥവാ നാഷണൽ ഫോറസ്റ്റ് പോളിസി പ്രകാരം ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിസ്തൃതിയുടെ 33% വനവിസ്തൃതി എന്ന ലക്ഷ്യം ഇനിയും കൈവരിച്ചിട്ടില്ല. ഇതിനായി സർക്കാർ സംവിധാനങ്ങളോടൊപ്പം പൊതുജനങ്ങളുടെയും കൂട്ടായ പരിശ്രമം ആവശ്യമാണ്.
1: വനസംരക്ഷണ നിയമം 1980. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് ഡോക്ടർ അരുണ വി കെ.
2: നിയമരംഗം സമാപിക്കുന്നു.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഇന്ദ്രജാലം എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാർ പാടിയ ഗാനമാണ് ആദ്യം. രചന ONV, സംഗീതം SP വെങ്കടേഷ്.

0: ജോണി വാക്കർ എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി എസ് പി വെങ്കടേഷ് ഈണമിട്ട് യേശുദാസൻ സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. ചലച്ചിത്രഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി, സമയം 11 മണി.
1: ബാലലോകം.
2: എല്ലാവർക്കും ഇന്നത്തെ ബാലലോകത്തിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികളാണ് ഇന്ന്. ആദ്യം ഒരു ലളിതഗാനം കേൾക്കാം. പാടുന്നത് സൗപർണിക എ ആർ.

0: ഒരു മോണോ ആക്ടാണ്. അവതരിപ്പിക്കുന്നത് അനഘ എ വി.
1: വൃദ്ധരായ മാതാപിതാക്കൾ മക്കൾക്കൊരു ഭാരമാകുമ്പോൾ ആ ബാധ്യത ഒഴിപ്പിക്കുന്നതിനായി അവരെ മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിലാക്കുക എന്നത് ഇന്നത്തെ തലമുറയുടെ ഒരു രക്ഷാമാർഗമാണ്. ഇതിലേക്കായി ഒരു വൃദ്ധമുത്തശ്ശിയുടെ വ്യർത്ഥ സ്വപ്നങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാം. ഭീരാന്ത, ആർക്കാടോ ഭീരാന്ത്, ഈ ആമിന താത്തക്കെ തലക്ക് നല്ല ബെളിവാണ്. ആമിന താത്ത എന്നല്ലാട്, ഇതാരും നമ്മളെ മുഖത്തോക്കി വിളിച്ചിട്ടില്ലാന്ന്. പക്ഷെ വിളിച്ച് ഓള് ചോമോന്റെ കെട്ടിയോള് ഇംഗ്ലീഷിൽ നമ്മളെ വിളിച്ച് ബോസിന്ന്. ആദ്യം നമുക്ക് അർത്ഥമൊന്നും മനസ്സിലായില്ല, പിന്നോളം മോറ് കണ്ടപ്പോ തിരിഞ്ഞ് തോപേണ്ട അതിനോളൊന്ന് പറഞ്ഞ് പുറത്തിട്ടൊന്ന് കൊടുത്ത്. അയിനാണ് നമ്മളീ ഭീരാന്തന്മാരുടെ കൊണ്ടിട്ടിരിക്കണത്. അല്ല നാരായണമ്മേ, ഈ ബോസി എന്നൊക്കെ പറഞ്ഞ എന്താ എനിക്കറിയില്ല. ഇംഗ്ലീഷൊന്നും എനിക്കത്ര പോരാ, മലയാളം തന്നെ എനിക്കിപ്പോ നേരോ ചോ വായിക്കാൻ കഴിയണില്ല. മോൻ അമേരിക്കയിൽ നിന്ന് അയക്കുന്ന കത്തൊക്കെ കൊണ്ട് തരുമ്പോ കണ്ണ് കാണില്ല, കണ്ണുരെടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഡോക്ടറല്ലേ കുട്ടിയുടെ അടുത്ത് കൊണ്ടുപോയ ഒന്ന് വായിപ്പിക്കാറേ. എനിക്കെന്നെ ജനിക്കാതെ പോയ മോനെ പോലെ. അല്ല ഹാമിനിക്ക് എങ്ങനെയാണ് നമ്മളെ ദേഷ്യം പിടിപ്പിക്കണത്? ഹാമിനെ അല്ലാന്ന് ഹാമിനെ താത്താന്ന് വിളിക്കണേ. മൂപ്പ് നോക്കണ്ടേ, ദേ നിങ്ങൾ ഈ ഗുളിക കഴിക്കുന്നുണ്ടോ? അത് ഞാൻ ഡോക്ടറിനെ വിളിക്കണം. സത്യം പറയാലോ, ആ ഗുളിക കഴിച്ച തല പൊങ്ങൂല. അതൊന്നും സാരയില്ല, പിന്നെ ഇന്നെന്റെ മോനും കുട്ടികളൊക്കെ വിളിക്കാൻ വരിക അങ്ങ് അമേരിക്കയെന്ന്. ഇവിടുത്തെ സ്വത്തും വീടും എല്ലാം വിറ്റു. അല്ലെങ്കിലും എനിക്കെന്തിനാ സ്വത്തും വീടും ഒക്കെ, എനിക്കെന്റെ മോനില്ലേ. അല്ല ആരൊക്കെ വരണേ, മോളൂട്ടി വരൂ, പക്ഷെ എത്ര നേരെ കാത്തിരിക്കണോന്നറിയോ, ഇങ്ങോട്ട് വരൂ. പക്ഷോ വേണ്ട, ഇന്നലെ മമ്മി ഡാഡിയോട് പറഞ്ഞ് ഞാൻ കേട്ടതാ, ഈ തലയ്ക്ക് വെളിവില്ലാത്ത മുത്തശ്ശിക്ക് എന്തിനാ അമേരിക്ക കൊണ്ടുവന്നെ. പക്ഷെ വേണ്ട, എനിക്ക് പേടി. പക്ഷെ വേണ്ട, എന്താണ് ഈ പിഞ്ചു കുഞ്ഞിന്റെ തലയിൽ കൂടെ ഇങ്ങനെ വിഷം കുത്തി നിറച്ചു വെച്ചിരിക്കുന്നത്? നീ എന്നെ കൊണ്ടുപോയില്ലെങ്കിലും സാരയില്ല, വല്ല ഗുരുവായൂരോ ക്ഷേത്ര നടയിലോ കൊണ്ടാക്കിയാ മതി, വല്ല ഭിക്ഷ തണ്ടെങ്കിലും ഞാൻ ജീവിച്ചോളാം. പക്ഷെ എനിക്ക് ഭ്രാന്തില്ല. ദേ വരുന്നു ഡോക്ടർ. ലോഹിട്ട മനുഷ്യനാ അദ്ദേഹം, അദ്ദേഹം കള്ളം പറയില്ല. ചോദിക്കടാ ചോദിക്ക.
2: ഡോക്ടർ, എന്തുകൊണ്ടാണ് അമ്മ ഇത്ര പെട്ടെന്ന് വയലൻ്റാകുന്നത്? ഐ ആം സോറി, ഈ ഒരു അവസ്ഥയിൽ എനിക്ക് അമ്മ അമേരിക്ക കൊണ്ടുപോകുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എത്ര പണം വേണമെന്ന് ഞാൻ ചിലവാക്കാം, എനിക്ക് എൻ്റെ അമ്മയെ തിരിച്ചു കിട്ടണം.
3: മിസ്റ്റർ വാസുദേവൻ, നിങ്ങൾ പറയുന്നത് പോലെയുള്ളൊരു പ്രശ്നം ഈ അമ്മയ്ക്കുള്ളതായി ഞങ്ങൾക്കാർക്കും ഇതുവരെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ അമ്മയെ നിങ്ങളുടെ കൂടെ കൊണ്ടുപോകണം.
1: വേണ്ടച്ചോ വേണ്ട വേണ്ട, പത്തു മാസം ഈ വയറ്റിൽ ചുമന്ന് പഠിച്ചവന്റെ കൂടെ എനിക്ക് പോണ്ടച്ചോ, എനിക്ക് പോണ്ട. എത്രയോ പ്രാവശ്യം കുഞ്ഞിന്റെ മുഖത്ത് നോക്കി അച്ചോ എന്ന് വിളിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ചമോനെ എന്ന് വിളിച്ചോട്ടെ. അമ്മനെ താത്ത, ഇനി നിങ്ങളൊക്കെ ഉള്ളു, ഇനി നിങ്ങളൊക്കെ ഉള്ളു.
2: മാതാപിതാക്കൾ കൺകണ്ട ദൈവങ്ങളാണ്, അതിനാൽ അവരെ അവഗണിക്കരുത്, അവരെ മാറോട് ചേർക്കുക.
0: ബാലലോകത്തിൽ അടുത്തത് ബദ്രിനാഥ് എസ് ആർ അവതരിപ്പിക്കുന്ന ശാസ്ത്രീയ സംഗീതം കേൾക്കാം.

0: ബാലലോകത്തിൽ ഇന്ന് അവസാനമായി ഒരു സംഘഗാനമാണ്. സൗപർണിക എ ആർ, അൻസു സുജിത്, ബദ്രിനാഥ് എസ് ആർ, സുവൻ സുരാജ്, ആരാധ്യ ബിനു, ആരഭി ജയസ്നാഥ്, റിയ ദിനകർ, സ്നേഹ എസ് എസ്, അക്ഷിക ആർ നായർ എന്നിവരാണ് പാടുന്നത്.
1: മരി സരി പരി സാനി പമ സനി പമരി സരി മ പമരി സാ സാ സാ സാ സാ.

സംഗീത കൃതികൾക്കൊരാധാരം താളം തക്കിട്ട തക്കിട്ട തക്കിട്ട വിശ്രം തകതിമി തകതിമി തകതിമി തകതിമി ചതുരശ്രം തക തകിട തക തകിട തക തകി

0: മറവിയിലാണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക്.
1: ആകാശവാണി ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. രചന സംഗീതം കൈതപ്രം. ആകാശവാണി.
1: എന്തരോ മഹാനുഭാവുലു, മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി.

0: ഇന്നീ അധ്യായത്തിൽ പഴനി സുബ്രഹ്മണ്യം പിള്ളയെക്കുറിച്ചുള്ള പരിപാടിയുടെ രണ്ടാം ഭാഗം. രചന ഡോക്ടർ ഹരിസുന്ദർ ജി.
1: മൃദംഗവാദനത്തിന്റെ ബൗദ്ധികവും സൗന്ദര്യാത്മകവുമായ വശങ്ങൾ തന്റെ വായനയിൽ സംയോജിപ്പിക്കുന്നതിൽ വിജയിച്ച വ്യക്തിയായിരുന്നു പഴനി. വളരെ ശ്രമകരമായ കോർവകളും ചൊൽക്കെട്ടുകളും ശരിയായി തെരഞ്ഞെടുത്ത് പാട്ടിനനുയോജ്യമായി ശ്രദ്ധാപൂർവം ക്രമീകരിച്ച് വായിച്ചിരുന്ന രീതി ഏവരെയും ആകർഷിച്ചിരുന്നു. കച്ചേരികളിൽ കൃതികൾക്ക് പദാനുസരണം പഴനി വായിച്ചിരുന്നില്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ വാദ്യം അക്ഷരാർത്ഥത്തിൽ ഗായകനൊപ്പം പാടുകയായിരുന്നു. ഗായകന്റെ പാട്ടിൻ്റെ സംഗതികൾ, ചിട്ടസ്വരങ്ങൾ, നടകൾ എന്നിവ കൃത്യമായി പിന്തുടർന്നു. പ്രധാന ആകർഷണം സർവലഘു നടകളായിരുന്നുവെങ്കിലും അപ്രതീക്ഷിത വ്യതിയാനങ്ങൾ ഉപയോഗിച്ച്, അതായത് എതിർ നടകൾ വായിച്ച് ആ വായനയെ പോഷിപ്പിച്ച് കച്ചേരിയുടെ ഗാംഭീര്യം കൂട്ടി പഴനി.

0: പഴനിയുടെ തൊപ്പി അഥവാ എടന്തല സൗഖ്യം അദ്ദേഹത്തിന്റെ സമകാലികനായ മൃദംഗ വിദ്വാൻ പാലക്കാട് മണിയയ്യരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. ഒരേ കാലഘട്ടത്തിൽ അനവധി കച്ചേരികൾക്ക് വായിച്ചിരുന്ന മണിയയ്യരുടെയും പഴനിയുടെയും മൃദംഗം തയ്യാറാക്കിയിരുന്നതും പർലാൻഡ് എന്ന വ്യക്തിയായിരുന്നു. ഒരിക്കൽ പാലക്കാട് മണിയയ്യർ അടുത്ത പ്രാവശ്യം മൃദംഗം തയ്യാറാക്കുമ്പോൾ പഴനിയുടെ മൃദംഗത്തിലെ തൊപ്പി പോലെയാക്കണം തനിക്ക് എന്ന് പർലാൻഡിനോട് ആവശ്യപ്പെട്ടു. മൃദംഗം ശരിയാക്കിക്കൊടുത്തത് പലതവണ വായിച്ചു നോക്കിയിട്ടും പഴനിയുടെ വായന സൗഖ്യം കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ മണിയയ്യരോട് പർലാൻഡ് ഇപ്രകാരം ഭവ്യതയോടെ പറഞ്ഞു:
1: അയ്യാ, അത് പഴനിയയ്യാവുടെ കൈവാക്ക്, അത് അന്ത കൈക്ക് താൻ വരും.
0: ഇത് കേട്ട മണിയയ്യർ പൊട്ടിച്ചിരിച്ചു. പിന്നീട് പലപ്പോഴും പർലാൻഡിനോട്, എനിക്കാ തൊപ്പി സൗഖ്യം വരില്ലല്ലേ പർലാൻഡ് എന്ന് മണിയയ്യർ ചോദിച്ചിരുന്നു. പരസ്പരം ബഹുമാനിച്ചിരുന്ന പാലക്കാട് മണിയയ്യരും പഴനിയും അനവധി കച്ചേരികളിൽ പക്കമേളക്കാരുമായി തങ്ങളുടെ ആരാധക മൃദത്തെ ആസ്വദിപ്പിച്ചിരുന്നു. പാലക്കാട് മണിയയ്യർ മൃദംഗത്തിലും പഴനി ഗഞ്ചുറയിലും തിരിച്ചും അനവധി കച്ചേരികൾ 1950കളുടെ അവസാനം വരെ വായിച്ചിരുന്നു.

കച്ചേരികളിൽ പഴനി വായിക്കുമ്പോൾ എടന്തലയിൽ വ്യത്യസ്തമായ അളവുകളിൽ സമ്മർദ്ദം ചെലുത്തി വലന്തലയിൽ ഉചിതമായി വായിച്ചുകൊണ്ട് ഗായകർ പാടുന്ന കൃതിക്ക് കൃത്യതയോടെ വായിക്കുമ്പോൾ പാട്ട് മൃദംഗത്തിൽ നിന്നാണോ വന്നത് എന്ന് ശ്രോതാക്കൾക്ക് തോന്നിയിരുന്നു.

മധുരമണിയയ്യരുടെ പ്രിയപ്പെട്ട കൃതിയായ തായേ യശോദ എന്നതിൽ കാലിനിൽ ചിലമ്പു കൊഞ്ച് എന്ന വരിയിൽ നിരവൽ പാടുമ്പോഴാകട്ടെ, അല്ലെങ്കിൽ ശെമ്മൻകുടിയുടെയും അരിയക്കുടിയുടെയും പ്രിയപ്പെട്ട മാരുബൽക്ക എന്നിവയ്ക്ക് പഴനി വായിക്കുമ്പോഴാകട്ടെ, ആസ്വാദകർക്ക് അവാച്യവും അവർണനീയവുമായ അനുഭൂതി പകർന്നു നൽകി. മികച്ച ഗായകൻ കൂടിയായിരുന്നു പഴനി എന്നത് അദ്ദേഹത്തിൻ്റെ വായനയുടെ മാറ്റുകൂട്ടിയിരുന്നു. പലപ്പോഴും കച്ചേരികൾക്ക് തീവണ്ടിയിലും മറ്റും യാത്ര ചെയ്യുമ്പോൾ പഴനിയെക്കൊണ്ട് രാഗങ്ങൾ പാടിക്കുകയും പല്ലവികൾ തയ്യാറാക്കുകയും ചെയ്യുക പല പ്രമുഖ ഗായകരുടെയും പതിവായിരുന്നു. ജി എൻ ബാലസുബ്രഹ്മണ്യം കച്ചേരികൾക്ക് യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും മണിക്കൂറുകളോളം തീവണ്ടിയിൽ

തോടി, ഷഹാന, ഖരഹരപ്രിയ, ഷൺമുഖപ്രിയ എന്നീ രാഗങ്ങൾ പാടുക പതിവായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എം എസ് സുബ്ബുലക്ഷ്മിക്കും ആലത്തൂർ സഹോദരന്മാർക്കും ഒട്ടനവധി പല്ലവികൾ പല താളങ്ങളിലും പഴനി തയ്യാറായി.

തിരുച്ചി ആകാശവാണി നിലയത്തിൽ പഴനി വായ്പാട്ട് കച്ചേരിയും നടത്തിയിട്ടുണ്ട്. ജുഗൽബന്ദികൾ തുലവും വിരളമായിരുന്ന അക്കാലത്ത് പഴനി ഡ്രം വാദകനായ ജോ മൊറാലോയുമൊത്ത് 1958 ആകാശവാണി ചെന്നൈ നിലയത്തിനായി ഒരു പരിപാടി റെക്കോർഡ് ചെയ്തിരുന്നു. തന്റെ ഗുരുനാഥന്റെ വായനയെപ്പറ്റി ജോ മൊറാലോ വളരെ ബഹുമാനത്തോടെയാണ് വളരെ വർഷങ്ങൾക്ക് ശേഷവും ഓർത്തത് എന്ന് ശിഷ്യനും മൃദംഗ വിദ്വാനുമായ ട്രിച്ചി ശങ്കരൻ പറയുന്നു.

ഒരു പക്കവാദ്യമായ മൃദംഗത്തിൽ ഓരോ സ്വരവും അദ്ദേഹം മുൻകൂട്ടി കണ്ട് പുനർനിർമ്മിക്കുകയും ചെയ്തു. സംഗീതത്തോട്, പ്രത്യേകിച്ചും പ്രധാന ഗായകരോട് മാന്യമായ സമീപനം

0: ജീവിച്ചിരുന്ന കാലത്തും ശേഷവും അനുദിനം ആരാധക വൃന്ദത്തിന്റെ എണ്ണം വർദ്ധിപ്പിച്ച വായനയായിരുന്നു പഴനിയുടേത്. പഴനിയാണ് വായിക്കുന്നതെന്നറിഞ്ഞാൽ കച്ചേരിക്ക് മുമ്പേ തന്നെ ആസ്വാദക വൃന്ദം വേദിക്ക് മുന്നിലും സമീപത്തും നിറഞ്ഞു നിന്നു. തനിയാവർത്തനം വായിക്കുമ്പോൾ അത്യന്തം നിശബ്ദമായിരുന്ന് ആസ്വദിക്കുന്ന ആരാധകർ പഴനിക്കുണ്ടായിരുന്നു. അക്കാലത്ത് അത്രയേറെ ആരാധകർ സമകാലികനായ പാലക്കാട് മണിയയ്യർക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. 1950കളുടെ മധ്യത്തിൽ തമിഴ്നാട്ടിലെ മയിലാടുതുറയ്ക്ക് സമീപം ആനന്ദതാണ്ഡവപുരത്ത് ആലത്തൂർ സഹോദരന്മാരുടെ കച്ചേരി നടക്കുമ്പോൾ രണ്ട് തനിയാവർത്തനത്തിനു ശേഷം ആസ്വാദകരുടെ നിർബന്ധപ്രകാരം മൂന്നാമത്തെ തനിയാവർത്തനം പഴനിക്ക് നൽകിയപ്പോൾ തനിക്ക് 10:30 തീവണ്ടിയിൽ ചെന്നൈക്ക് പോകേണ്ടതുണ്ട് എന്ന് പഴനി മൈക്കിലൂടെ പറഞ്ഞു.
1: അയ്യാ, അങ്ങ് ആവർത്തനം വായിച്ച ശേഷം മാത്രമേ തീവണ്ടി സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുകയുള്ളൂ. ഞാൻ ആനന്ദ താണ്ഡവപുരം സ്റ്റേഷൻ മാസ്റ്ററാ. ഞാൻ പോയി സിഗ്നൽ നൽകിയാലേ തീവണ്ടി പുറപ്പെടുകയുള്ളൂ. അങ്ങയുടെ വായന കേൾക്കുന്നതിനപ്പുറമല്ല ജോലി
0: എന്ന് രാമയ്യ എന്ന സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞു. ആവർത്തനം വായിച്ച ശേഷം സ്റ്റേഷൻ മാസ്റ്റർ തന്നെ പഴനിയെ തീവണ്ടിയിൽ കയറ്റിവിടുകയായിരുന്നു അന്ന്. സ്വഭാവത്തിലും ജീവിതത്തിലും വളരെയേറെ ലാളിത്യം പുലർത്തിയിരുന്ന പഴനി ചെന്നൈയിൽ നടൻ ശിവാജി ഗണേശന്റെ വീടിന് സമീപം കൊട്ടാര സദൃശമായ വീട്ടിൽ തന്റെ ശിഷ്യരോടൊപ്പമാണ് താമസിച്ചിരുന്നത്. ഏറ്റവും മുന്തിയ തൂവെള്ള ഖദർ വസ്ത്രങ്ങൾ, വാസനദ്രവ്യങ്ങൾ, പുതിയ കാറുകൾ എന്നിവയുടെ ആരാധകനായിരുന്നു അദ്ദേഹം. സ്വന്തമായി കാറോടിച്ച് കച്ചേരികൾക്ക് ചെന്നൈയിലും സമീപത്തും പോവുക, സിനിമകൾക്ക് പോവുക എന്നീ വിനോദങ്ങൾ പഴനിയെ മറ്റു കലാകാരന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കി. തനിക്ക് ചെറുപ്പകാലത്ത് നേരിട്ട തിക്താനുഭവങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന പഴനി കഴിവുള്ള യുവ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ മുൻപന്തിയിലായിരുന്നു. ലാൽഗുഡി ജയരാമൻ, എം ബാലമുരളീകൃഷ്ണ, കെ വി നാരായണസ്വാമി, ടി ആർ മഹാലിംഗം, നേതുനൂരി കൃഷ്ണമൂർത്തി, ആർ കെ ശ്രീകണ്ഠൻ, പാലക്കാട് രഘു, ടി കെ മൂർത്തി എന്നിവരെ പ്രോത്സാഹിപ്പിച്ചതിൽ പഴനിക്ക് മുഖ്യ പങ്കുണ്ടായിരുന്നു.

വളരെ വലിയ ശിഷ്യസമ്പത്തും പഴനിക്കുണ്ടായിരുന്നു. ട്രിച്ചി ശങ്കരൻ, ഗുരുവായൂർ ദൊരൈ, ടി രംഗനാഥൻ, കെ എസ് കാളിദാസ്, എം എൻ കന്ദസ്വാമിപ്പിള്ള, ദണ്ഡമൂടി രാംമോഹൻ റാവു, പള്ളത്തൂർ ലക്ഷ്മണൻ, പൂവല്ലൂർ വെങ്കിട്ടരാമൻ, ഒടുമല മയിൽസ്വാമി, കോവൈ എസ് ഗോപാൽ, പുതുക്കോട്ട ഷൺമുഖസുന്ദരം, എ വി രഘുപ്രസാദ്, മാതിരിമംഗലം സ്വാമിനാഥൻ, സെയ്തൈ രംഗനാഥൻ, എസ് ആർ നാഥൻ, തിരുവയ്യാർ ഗുരുമൂർത്തി, ഈറോഡ് ഗുരുരാജൻ, മങ്ങാട് കരുണാകരൻ പിള്ള, തങ്കപ്പൻ, ഭാസ്കര ഭട്ടലകൃഷ്ണമൂർത്തി, കെ എൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്നിവർ പഴനിയുടെ പ്രമുഖ ശിഷ്യരാണ്.

തന്റെ കാലത്ത് തന്റെ ഗുരുവിനായി 1962 വരെ പുതുക്കോട്ടയിലെ സമാധിക്ഷേത്രത്തിൽ പുഷ്യബഹുള പഞ്ചമി ദിനത്തിൽ പതിവായി പഴനി ഗുരുപൂജ നടത്തിയിരുന്നു. 1960കളുടെ തുടക്കത്തിൽ പഴനിയുടെ ആരോഗ്യം ക്ഷയിക്കുകയും ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സകൾക്ക് ശേഷം വീണ്ടും കച്ചേരികൾ വായിച്ചു തുടങ്ങിയെങ്കിലും 1962 ജനുവരി മാസം അവസാനം മസ്തിഷ്കാഘാതത്തെ തുടർന്ന് 1962 മെയ് 27 തീയതി കർണാടക സംഗീത ലോകത്തെയാകെ ദുഃഖത്തിലാഴ്ത്തി ആ നാദയോഗി വിടവാങ്ങി.

64 വർഷത്തിനിപ്പുറവും പഴനിയുടെ ശിഷ്യരും ആരാധകരും ആസ്വാദകരും ചേർന്ന് പതിവായി മുടങ്ങാതെ തങ്ങളുടെ ഗുരുനാഥൻ നടത്തിയിരുന്ന ഗുരുപൂജ ചെന്നൈയിൽ ഒരു വലിയ ചടങ്ങായി തന്നെ നടത്തിവരുന്നു. കേവലം 54 വയസ്സ് മാത്രം ജീവിച്ച ആ മഹാവിദ്വാന് പക്ഷേ പുരസ്കാരങ്ങളൊന്നും തന്നെ ലഭിച്ചില്ല.

1942 തിരുവിതാംകൂറിലെ ആസ്ഥാന വിദ്വാൻ പദവിയും ചെന്നൈ തമിഴിശൈ സംഘം കോളേജിലെ പ്രൊഫസറായും പഴനി സേവനമനുഷ്ഠിച്ചു. താളവാദ്യകലയിലെ സംവേദനക്ഷമത, ആത്മപരിശോധന, മികവുറ്റ വായന, ബൗദ്ധിക സമീപനം, വലന്തലയും ഇടന്തലയും ചേർന്നുള്ള സൗഖ്യം, ഇവയൊക്കെ ചേർന്ന് സുനാദം എന്ന സവിശേഷമായ ബാണി പഴനിയുടേതായി ഇന്നും സംഗീതാസ്വാദകർക്കായി ഹരമായി നിലനിൽക്കുന്നു.

എന്തരോ മഹാനുഭാവലു സമാപിക്കുന്നു. രചന ഡോക്ടർ ഹരിസുന്ദർ ജി. ആഖ്യാനം മനേഷ് എം പി. ശബ്ദസാന്നിധ്യം രജിത് ആറ്റിങ്ങൽ, രജു കോലിയക്കോട്. നിർവഹണ സഹായം ആര്യലക്ഷ്മി ആർ. നിർവഹണം എ എൽ മഞ്ജുള രാജേഷ്, മനേഷ് എം പി.

0: യാത്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
3: ആർ എൽ സ്റ്റീവൻസൺ എഴുതിയ നോവൽ ട്രഷർ ഐലൻഡ്. രചന ജേക്കബ് എബ്രഹാം.
4: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
5: പ്രകാശധാര. ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ആകാശവാണി സമയം 12 മണി.
1: ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ ഉദയ് രാമചന്ദ്രൻ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. അഴലിൻ്റെ കാർന്നിറഞ്ഞിരുൾ മൂടിയൻ മനം, വലിയോരമാവാസി കാത്തുനിൽക്കെ. ഗാനമെഴുതിയത് കവി പ്രസാദ്, സംഗീതം നൽകിയത് ലീലാമ്മ മാത്യു.

അടുത്ത ഗാനം എഴുതിയത് ആനപ്പുഴയ്ക്കൽ അനിൽ, സംഗീതം നൽകിയത് ദർശൻ രാമൻ. ഒരു വാക്കിൽ എന്നോട് സ്നേഹം പകരുവാൻ ഒടുവിൽ നീ വന്നല്ലോ പൈങ്കിളിയേ.

തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയം, തൃക്കാക്കര അപ്പന് കൊടിയേറ്റം. ഗാനം എഴുതിയത് സന്തോഷ് വർമ്മ, സംഗീതം നൽകിയത് VS രാജൻലാൽ.

പട്ടും വളകളും വാങ്ങി വന്നെത്തുന്ന കാലത്തിനിന്നെന്റെ സ്നേഹഗീതം. ഗാനം എഴുതിയിരിക്കുന്നത് ചന്ദ്രൻ പുറക്കാട്, സംഗീതം നൽകിയത് KP സഞ്ജീവ് ബാബു.

ഇനി ആനപ്പുഴയ്ക്കൽ അനിൽ ഗാനമെഴുതി, രാജൻ കോസ്മിക് സംഗീതം നൽകിയ ഒരു ഗാനം കേൾക്കാം. ചിങ്ങക്കുളിരല കാറ്റു പറഞ്ഞു, പൊന്നോണം വരവായി.

അവസാനമായി നറുമണമേറ്റി കുതറിപ്പായും കുളിർകാറ്റേ കാറ്റേ എന്ന് തുടങ്ങുന്നു. ഗാനമെഴുതിയത് കീഴാർ മുരളി, സംഗീതം നൽകിയത് ദർശൻ രാമൻ.

കവി പ്രസാദ് ആനപ്പുഴയ്ക്കലനിൽ, സന്തോഷ് വർമ്മ, ചന്ദ്രൻ പുറക്കാട്, കീഴാർ മുരളി എന്നിവർ ഗാനങ്ങൾ എഴുതി. ലീല മാത്യു, ദർശൻ രാമൻ, വി എസ് രാജൻലാൽ, കെ പി സഞ്ജീവ് ബാബു, രാജൻ കോസ്മിക് എന്നിവർ സംഗീതം നൽകി. ഉദയ് രാമചന്ദ്രൻ പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 59 മിനിറ്റും 54 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ആഫ്രിക്കയിൽ എബോള പടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കി ഇന്ത്യ. രോഗം റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ നിർദ്ദേശം. കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. വിവരസാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, ഭക്ഷ്യ സംസ്കരണ മേഖലകളിൽ സാധ്യതയേറെയെന്നും മന്ത്രി. കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ബലിപെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് 27-28 തീയതികളിൽ പൊതു അവധി പ്രഖ്യാപിച്ചു. എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ആഫ്രിക്കയിൽ എബോള രോഗം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കി ഇന്ത്യ. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ പൌരന്മാർക്ക് നിർദ്ദേശം നൽകി. നിലവിൽ ഈ രാജ്യങ്ങളിൽ താമസിക്കുന്നവരും യാത്ര ചെയ്യുന്നവരുമായ ഇന്ത്യക്കാർ ജാഗ്രത പുലർത്തണമെന്നും പ്രാദേശിക ഭരണകേന്ദ്രങ്ങൾ നൽകുന്ന ആരോഗ്യ മാർഗനിർദ്ദേശം കർശനമായി പാലിക്കണമെന്നും വിദേശകാര്യ ആരോഗ്യ മന്ത്രാലയങ്ങൾ അറിയിച്ചു. ഇന്ത്യയിൽ ഇതുവരെ എബോള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം വ്യക്തമാക്കി. കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനം തന്നെയാണെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. വിവരസാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, ഭക്ഷ്യ സംസ്കരണം തുടങ്ങിയ മേഖലകളിൽ കേരളത്തിന് ധാരാളം സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വ്യവസായം തുടങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കാൻ കഴിഞ്ഞ സർക്കാർ കുറേയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും വ്യവസായ മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സംസ്ഥാനത്ത് നിലവിലുള്ള മെഡിക്കൽ കോളേജുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും സൌകര്യം മെച്ചപ്പെടുത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചതായും ശ്രീ മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രത്തൻ യു കേൽക്കർ IAS ചുമതലയേറ്റു. സംസ്ഥാനത്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവിറങ്ങിയിരുന്നു. വിവിധ ജില്ലകളുടെയും വകുപ്പുകളുടെയും ചുമതല വഹിച്ച ഉദ്യോഗസ്ഥർക്കും മാറ്റമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള കുട്ടിക്കാണ് രോഗബാധ. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു. പെരുമണ്ണ പഞ്ചായത്തിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ജലസാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. അതേസമയം പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷാ സമർപ്പണം നാളെ ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. 12ാം ക്ലാസ് ബോർഡ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കാൻ അപേക്ഷിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായി CBSE അറിയിച്ചു. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാലക്കാട് ജില്ലയിലെ സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന പുരോഗമിക്കുന്നു. ജില്ലയിലെ 40% സ്കൂളുകളുടെ പരിശോധന പൂർത്തിയാക്കി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന നടക്കുന്നത്. ഫിറ്റ്നസ് കിട്ടാൻ 6 വകുപ്പുകളുടെ അനുമതി വേണമെന്ന മുൻപത്തെ ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് പിൻവലിച്ചത് സ്കൂളുകൾക്ക് ആശ്വാസമായിരിക്കുകയാണ്. പുതിയ ഉത്തരവ് പ്രകാരം മുൻവർഷങ്ങളിലേതുപോലെ തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ മതിയാകും. സ്കൂളുകളിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷകൾ പ്രകാരം തദ്ദേശ വകുപ്പ് എഞ്ചിനീയറിംഗ് ആരോഗ്യ വിഭാഗങ്ങളാണ് പ്രാഥമിക പരിശോധന പൂർത്തിയാക്കുക. അതേസമയം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, KSEB, അഗ്നിരക്ഷാസേന, വനം, ആരോഗ്യം തുടങ്ങിയ വകുപ്പുകളുടെ പരിശോധനകൾ തുടരും. സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന മോട്ടോർ വാഹന വകുപ്പും നടത്തുന്നുണ്ട്.
1: ബലിപെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് 2 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-28 തീയതികളിലാണ് അവധി. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൂടാതെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. 27-നാണ് നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നത്. മാസപ്പിറവി പ്രകാരം 28-നാണ് കേരളത്തിൽ ബലിപെരുന്നാൾ ആഘോഷം. ബാങ്കുകൾക്കും 2 ദിവസം അവധിയായിരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: വയനാട്ടിലെ പാടശേഖരങ്ങളിൽ പുഞ്ചകൃഷിയുടെ കൊയ്ത്ത് ആരംഭിച്ചു. മഴ ശക്തമാകുന്നതിന് മുൻപ് കൊയ്ത്ത് പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: പുഞ്ചകൃഷി ചെയ്യുന്ന ജില്ലയിലെ അപൂർവം പാടശേഖരങ്ങളിൽ ഒന്നായ വേമം പാടത്ത് ജലസേചന സൗകര്യമുള്ളതിനാൽ തന്നെ 210 ഏക്കറിലാണ് കൃഷി. 1 ഏക്കർ കൃഷിക്ക് ഏകദേശം 3 ലക്ഷം രൂപയാണ് ഉൽപാദന ചെലവ്. 1 ക്വിന്റൽ നെല്ല് 3000 രൂപയ്ക്കാണ് സർക്കാർ സംഭരിക്കുന്നത്. വളത്തിന് വില കൂടിയതും ഇടയ്ക്കിടയ്ക്ക് പെയ്ത ചെറുമഴയും കർഷകരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മെയ് മാസത്തോടെ കൊയ്ത്ത് പൂർത്തിയാകും. കൊയ്തെടുത്ത നെല്ലുകൾ ഉണങ്ങുന്നതിനും സംഭരിക്കുന്നതിനുമായി പ്രത്യേക ഒരുക്കങ്ങളും കർഷകർ പൂർത്തിയാക്കിയിട്ടുണ്ട്.
1: സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും മലപ്പുറത്തും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 27 വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴയെ തുടർന്ന് ആലപ്പുഴ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ദേശീയപാത പുനർനിർമ്മാണമടക്കമുള്ള വികസന പ്രവർത്തനങ്ങളും കായലോര ടൂറിസവും പ്രതിസന്ധിയിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
5: ആലപ്പുഴ ജില്ലയിൽ ഇന്നലെയും ഇന്നുമായി കനത്ത മഴയാണ് ലഭിച്ചത്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. റോഡുകളിലെ കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് യാത്ര ദുരിതപൂർണമാക്കി. ദേശീയപാത നവീകരണമടക്കമുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം സ്തംഭിച്ചിരിക്കുകയാണ്. അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിൽ കടൽക്ഷോഭവും തലപൊക്കിയിട്ടുണ്ട്. കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള 100-ലധികം വീടുകളിൽ വെള്ളം കയറി. കായലോര ടൂറിസം മേഖലയെയും മഴ ബാധിച്ചിട്ടുണ്ട്.
1: IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചയ്ക്ക് 3:30 മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ നടക്കുന്ന 2 മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസുമായി ഏറ്റുമുട്ടും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125-ാം പതിപ്പിന് ഇന്ന് പാരീസിൽ തുടക്കമാകും. പുരുഷ സിംഗിൾസിൽ 25-ാം ഗ്രാൻഡ്സ്ലാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇതിഹാസ താരം നൊവാക് ജോക്കോവിച്ച് കോർട്ടിലിറങ്ങുന്നത്. ഫ്രഞ്ച് താരം ജിയോവാനി എംബദിഷി പെരിക്കാർഡാണ് ജോക്കോവിച്ചിന്റെ എതിരാളി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. 26-നാണ് പ്രതിഷ്ഠാദിനം. അന്നേ ദിവസം രാത്രി 10-ന് നട അടയ്ക്കും. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 116,640 രൂപയും ഗ്രാമിന് 14,580 രൂപയുമാണ് ഇന്നത്തെ വില. വയനാട് ടൗൺഷിപ്പ് സംബന്ധിച്ച് മന്ത്രിസഭാ ഉപസമിതി യോഗം ഉടൻ ചേരുമെന്ന് കൃഷിമന്ത്രി T. സിദ്ദിഖ്. സമ്പൂർണ്ണ പുനരധിവാസമാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നതെന്നും അതിനായി കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ട പറക്കോട് നിയന്ത്രണം വിട്ട ടോറസ് ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ് ഉറങ്ങിക്കിടന്ന വീട്ടമ്മ മരിച്ചു. പറക്കോട് സ്വദേശിനി മറിയം BV മരിച്ചത്. പുലർച്ചെ 3:00 അപകടം. നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോഴിക്കോട് കാർ കത്തി യുവതി മരിച്ച സംഭവത്തിൽ പൊള്ളരേറ്റ് ചികിത്സയിലായിരുന്ന ഭർത്താവും മരിച്ചു. ചെറുവണ്ണൂർ സ്വദേശി രജിൻ ലാലാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഫ്രിക്കയിൽ എബോള പടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കി ഇന്ത്യ. രോഗം റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ നിർദ്ദേശം. കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമെന്ന് മന്ത്രി P. K. കുഞ്ഞാലിക്കുട്ടി. വിവരസാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, ഭക്ഷ്യ സംസ്കരണ മേഖലകളിൽ സാധ്യത ഏറെയെന്നും മന്ത്രി. കോഴിക്കോട് ജില്ലയിൽ 1 കുട്ടിക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ബലിപെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് 27-28 തീയതികളിൽ പൊതു അവധി പ്രഖ്യാപിച്ചു. എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

വാക്ക് സുപരിചിതമാണ്. എത്ര പേർക്ക് അതിനെപ്പറ്റി കൂടുതലായി അറിയാമെന്ന് ആലോചിക്കുകയായിരുന്നു. അതെന്താണെന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒന്ന് രണ്ട് സംഭവങ്ങൾ വിവരിക്കാം. ഐശ്വര്യ എന്ന മിടുക്കിക്കുട്ടി പതിവ് പോലെ നല്ല ഉത്സാഹത്തിലാണ് അന്ന് സ്കൂളിൽ പോയത്. സ്കൂൾ അസംബ്ലി ഉണ്ടായിരുന്ന ദിവസമായിരുന്നു അത്. ഇളം വെയിലും കൊണ്ട് നിൽക്കുന്നതിനിടയിലാണ് അത് സംഭവിച്ചത്. ഐശ്വര്യയ്ക്ക് പെട്ടെന്ന് ക്ഷീണം തോന്നി. ഒരു വല്ലായ്മ, ദേഹമാസകലം ഒരു മരവിപ്പ്. അവൾ വല്ലാതെ വിയർക്കാൻ തുടങ്ങി. തലയ്ക്ക് ഒരു ഭാരവുമില്ലാത്തതുപോലെ, കാഴ്ച മങ്ങുന്നു, തല കറങ്ങുന്നത് പോലെ, കണ്ണിൽ ഇരുട്ട് കയറുന്ന പ്രതീതി. പിന്നെ ഒന്നും ഓർമ്മയില്ല. കണ്ണു തുറക്കുമ്പോൾ അവൾ കണ്ടത് നിലത്ത് കിടക്കുന്ന അവളുടെ ചുറ്റും അവളെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സഹപാഠികളെയും അധ്യാപകരെയുമാണ്. ആരോ മുഖത്ത് വെള്ളം തളിക്കുന്നു. കൂട്ടുകാരി മുഖത്ത് തട്ടി വിളിക്കുന്നു. ചമ്മലോടെ എഴുന്നേൽക്കാൻ തുടങ്ങി. വേണ്ട, കുറച്ചു നേരം കൂടി കിടക്കൂ, ആരോ പറഞ്ഞു. മറ്റൊരു സംഭവം, ഇവിടെ കഥാനായകൻ സിറിയക് ചേട്ടനാണ്. 75 വയസ്സുകാരൻ, സുമുഖൻ. കൊച്ചുവെളുപ്പാൻ കാലത്ത് മൂത്രമൊഴിക്കാൻ മുട്ടി എഴുന്നേറ്റ് പോയി നിന്ന് മൂത്രമൊഴിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് തളർച്ച തോന്നി. കണ്ണിൽ ഇരുട്ട് കയറുന്നതുപോലെ പൈപ്പിൽ തലയിടിച്ചാണ് വീണത്. ഇവിടെ വിവരിച്ച സംഭവങ്ങൾ പോലെയൊന്ന് മിക്കവാറും എല്ലാവരും നേരിട്ട് അനുഭവിച്ചറിയുകയോ നേരിൽ കാണുകയോ ആരെങ്കിലും പറഞ്ഞു കേൾക്കുകയോ ചെയ്തിട്ടുണ്ടാവും. ആശുപത്രിയിൽ പോയി കുത്തിവയ്പ്പെടുക്കുമ്പോൾ, ലാബിൽ രക്തപരിശോധനയ്ക്കായി രക്തം കുത്തിയെടുത്തപ്പോൾ, വെയിലത്ത് കളിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഭയപ്പെടുത്തുന്ന എന്തോ കണ്ടപ്പോൾ, ഞെട്ടിക്കുന്ന വാർത്ത കേട്ടപ്പോൾ, ഡെങ്കിപ്പനി ബാധിച്ച രോഗി കട്ടിലിൽ നിന്നെഴുന്നേറ്റപ്പോൾ, അങ്ങനെ ധാരാളം സന്ദർഭങ്ങളിൽ. ഒരു സുപ്രധാന വ്യക്തിയുടെ സുരക്ഷയ്ക്കായി നട്ടുച്ച വെയിലത്ത് നിൽക്കുകയായിരുന്ന നല്ല കായികക്ഷമതയുള്ള കമാൻഡോ കുഴഞ്ഞു വീണിട്ട് നാലുപേർ ചേർന്ന് താങ്ങിയെടുത്ത് കൊണ്ടുപോകുന്ന ചിത്രം പത്രത്തിൻ്റെ മുൻപേജിൽ വന്നതും നമ്മുടെ മനസ്സിലുണ്ട്. ഇതാണ് സിങ്കോപ്പി അഥവാ മോഹാലസ്യം. ക്ഷണികമായ അഥവാ താത്കാലികമായി ഉണ്ടാവുകയും തനിയെ ഭേദമാവുകയും ചെയ്യുന്ന ബോധക്ഷയം മൂലം ഒരാൾ കുഴഞ്ഞു വീഴുകയും വളരെ പെട്ടെന്ന് തന്നെ ചികിത്സയൊന്നും കൂടാതെ തന്നെ സുഖം പ്രാപിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇത്. നിങ്ങൾക്കറിയാമോ, ഏതാണ്ട് 40 മുതൽ 50% പേർക്കും അവരുടെ ജീവിതകാലത്ത് ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ ഇതുണ്ടാകാറുണ്ട് എന്ന്. എന്താണിവിടെ സംഭവിക്കുന്നത്? നമ്മുടെ തലച്ചോറിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് തലച്ചോറിലേക്ക് നിരന്തരമായ രക്തയോട്ടമുണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിനെന്തെങ്കിലും ഒരു കാരണം കൊണ്ട് തടസ്സം അത് വന്നാൽ 3 മുതൽ 5 നിമിഷങ്ങൾക്കകം മോഹാലസ്യമുണ്ടാകും. ഒട്ടുമുക്കാൽ സന്ദർഭങ്ങളിലും ഇത് തന്നെയാണ് കാരണമാകുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സുപ്രധാന കാര്യം, ബോധക്ഷയം വരുന്നതിൻ്റെ കാരണം സിങ്കോപ്പി മാത്രമല്ല എന്നതാണ്. ജെന്നി, കോമ, ഷോക്ക്, ഹൃദയസ്തംഭനം, രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി കുറയുക, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അതുണ്ടാകാം. എന്താണിതിൻ്റെ കാരണം? അത് പ്രധാനമായും മൂന്നായി തിരിക്കാം. റിഫ്ലക്സ്, ശരീരത്തിൻ്റെ യാന്ത്രികമായ പ്രതികരണം. പെട്ടെന്നുണ്ടായ വേദന കൊണ്ടോ ഭയം മൂലമോ കുറേ സമയം നിൽക്കേണ്ടി വരുന്നത് കൊണ്ടോ നിർത്താതെയുള്ള ചുമ കാരണമോ മൂത്രമൊഴിച്ചു കഴിഞ്ഞ ഉടനെയോ ഇത് സംഭവിക്കാവുന്നതാണ്. അതുപോലെ തല പെട്ടെന്ന് വെട്ടിക്കുക, കഴുത്തിൽ ഷേവ് ചെയ്യുക, ഷർട്ടിൻ്റെ കോളർ മുറുകിയിരിക്കുക എന്നിവയും ഇതിന് കാരണമാകാം. ഓർത്തോസ്റ്റാറ്റിക്, കിടക്കുകയോ ഇരിക്കുകയോ ചെയ്യുന്ന ആൾ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ സംഭവിക്കുന്നത്. നിർജ്ജലീകരണം, ചില മരുന്നുകൾ എന്നിവ ഇതിന് കാരണമാകാം. 3, ഹൃദയ സംബന്ധമായ കാരണങ്ങൾ. ഹൃദയമിടിപ്പ് ക്രമാതീതമായി കൂടുകയോ വളരെയധികം കുറയുകയോ ചെയ്യുന്ന അവസ്ഥ, ഹൃദയാഘാതം, ഹൃദയപേശികളുടെ അസ്വാഭാവികമായ വികാസം തുടങ്ങിയവ ഇതിലുൾപ്പെടുന്നു. എന്താണ് ഇതിൻ്റെ പ്രാഥമിക ചികിത്സ? സ്വയം അനുഭവിക്കാനോ മറ്റൊരാൾക്ക് ഇത് സംഭവിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടാകാനോ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രാഥമിക ചികിത്സ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരാൾ കുഴഞ്ഞു വീഴാൻ പോകുമ്പോൾ അയാളുടെ ഭാവവും വിളർച്ചയും കണ്ട് അത് മനസ്സിലാക്കാൻ സാധിച്ചാൽ വീണു പരിക്ക് പറ്റാതിരിക്കാൻ അയാളെ സഹായിക്കുക. പിടിച്ച് സാവധാനം നിങ്ങൾക്കും രോഗിക്കും സുരക്ഷിതമായ ഒരിടത്ത് നിലത്ത് കിടത്തുക. തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ വേണ്ടി 2 കാലുകളും ഏതാണ്ട് 1 അടി ഉയർത്തി വയ്ക്കുക. വസ്ത്രങ്ങൾ മുറിയിരിക്കുന്നെങ്കിൽ അയച്ചു കൊടുക്കണം, പ്രത്യേകിച്ചും കോളർ, അത് ഗുണം ചെയ്യും. അയാളുടെ ചുറ്റും ആൾക്കാർ കൂടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അയാളുടെ 2 തോളിലും തട്ടി ഉറക്കെ വിളിക്കുക. അയാൾ എന്തെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ എന്നറിയാനാണിത്. ശ്വാസം എടുക്കുന്നുണ്ടോ എന്നറിയാൻ അയാളുടെ വയറും നെഞ്ചും ഉയർന്നു താഴുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നാഡിമിടിപ്പ് അഥവാ പൾസ് നോക്കാൻ അറിയാം.

0: ാമെങ്കിൽ മാത്രം നോക്കുക. ബോധം കെട്ടുകിടക്കുന്ന ആൾ പ്രതികരിക്കുന്നില്ല, ശ്വാസവും നാഡിമിടിപ്പും ഇല്ല എങ്കിൽ CPR അഥവാ കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ ആരംഭിക്കണം. ശ്വാസവും നാഡിമിടിപ്പും ഉണ്ടെങ്കിൽ അയാളോടൊപ്പം തുടരുക. ബോധം വന്നയുടൻ എഴുന്നേൽക്കാൻ സമ്മതിക്കരുത്. അയാൾക്ക് മനോധൈര്യം കൊടുക്കുക. ബോധം കെട്ടുകിടക്കുന്ന ആളിൻ്റെ മുഖത്ത് വെള്ളമൊഴിക്കുകയോ തളിക്കുകയോ ചെയ്യാൻ പാടില്ല. പൂർണ്ണമായി ബോധം തെളിയുന്നതിന് മുൻപ് വെള്ളം കുടിപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, അടിയന്തിരമായി വൈദ്യസഹായം തേടേണ്ടത് എപ്പോഴാണ് എന്നതാണ്. ബോധം കെട്ടുകിടക്കുന്നയാൾ വയസ്സായ ആളോ ഗർഭിണിയോ ഒരു ഹൃദ്രോഗിയാണെന്ന് നിങ്ങൾക്കറിയാവുന്ന ആളോ ആണെങ്കിൽ, ഒന്നോ രണ്ടോ മിനിറ്റിനുള്ളിൽ ഉണരുന്നില്ലെങ്കിൽ, അയാൾക്ക് ശ്വാസതടസ്സമുള്ളതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ബോധം വന്നയുടനെ നെഞ്ചുവേദനയോ നെഞ്ചിടിപ്പോ ഉണ്ടെന്ന് അയാൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ, വീഴ്ച മൂലം ക്ഷതം പറ്റിയിട്ടുണ്ടെങ്കിൽ, നല്ല രക്തസ്രാവമുണ്ടെങ്കിൽ തീർച്ചയായും ഉടനെ വൈദ്യസഹായം തേടേണ്ടതാണ്. മോഹാലസ്യം വരുന്നതിന് മുൻപ് മിക്കവർക്കും ഒരു മുന്നറിയിപ്പ് പോലെ ചില വല്ലായ്മകൾ തോന്നാറുണ്ട്. ഐശ്വര്യയ്ക്ക് തോന്നിയതുപോലെ ക്ഷീണം, തലയ്ക്ക് ഭാരക്കുറവ്, തലകറക്കം, കൂടുതലായുള്ള വിയർപ്പ്, ഓക്കാനം, വയറിൻ്റെ മുകൾ ഭാഗത്ത് വേദന, ശരീരം മുഴുവൻ മരവിപ്പ് തുടങ്ങിയവ. ഈ സമയത്ത് രോഗിക്ക് തന്നെ ചില മുൻകരുതലുകൾ എടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ സുരക്ഷിതമായ സ്ഥലത്ത് പതുക്കെ മലർന്നു കിടക്കുക. കാലുയർത്തി വയ്ക്കാൻ പറ്റുമെങ്കിൽ നന്ന്. സഹായത്തിന് ആരെയെങ്കിലും വിളിക്കുക. ഇറുകിയ വസ്ത്രങ്ങൾ അയയ്ക്കുക. ഗർഭിണിയാണെങ്കിൽ ഇടതുവശത്തേക്ക് ചരിഞ്ഞു കിടക്കുന്നത് ഗുണം ചെയ്യും. ഭൂരിഭാഗം ആൾക്കാരിലും നിമിഷങ്ങൾക്കുള്ളിൽ ബോധം തെളിയും. ബോധം തെളിഞ്ഞാൽ 10-15 മിനിറ്റ് കൂടി ആ രീതിയിൽ കിടക്കുകയാണ് ഉചിതം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണഗതിയിൽ ക്ഷണികവും താനെ ഭേദമാകുന്നതുമായ അവസ്ഥയാണിതെങ്കിലും, ചില പ്രധാനപ്പെട്ട ഗൗരവമായ അസുഖങ്ങളുടെ ലക്ഷണം കൂടിയാകാം ഇത്. അതുകൊണ്ട് തന്നെ രോഗിയെ തീർച്ചയായും ഒരു വിദഗ്ധനായ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അദ്ദേഹം വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം പരിശോധിക്കുകയും രോഗനിർണയത്തിനു വേണ്ടി ചിലപ്പോൾ ചില ടെസ്റ്റുകൾ നിർദ്ദേശിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ രോഗിയെ തീർച്ചയായും ഒരു വിദഗ്ധനായ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അദ്ദേഹം വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം പരിശോധിക്കുകയും രോഗനിർണയത്തിനു വേണ്ടി ചിലപ്പോൾ ചില ടെസ്റ്റുകൾ നിർദ്ദേശിക്കുകയും ചെയ്യും. സാധാരണ ചെയ്യുന്ന രക്തപരിശോധനയും ECG കൂടാതെ ചില സന്ദർഭങ്ങളിൽ എക്കോകാർഡിയോഗ്രാഫി, എക്സ്റേ, CT സ്കാൻ, MRI, MRA, EEG തുടങ്ങിയവയും ആവശ്യമായി വരാം. എന്താണ് ഇതിനുള്ള ചികിത്സ? ഭൂരിഭാഗം പേർക്കും പ്രത്യേകിച്ച് ഒരു ചികിത്സയുടെയും ആവശ്യമുണ്ടാവില്ല. മറ്റുള്ളവരിൽ നേരത്തെ പറഞ്ഞതുപോലെ പരിശോധിച്ച് ടെസ്റ്റുകൾ നടത്തി രോഗനിർണയം നടത്തിയതിനു ശേഷം അതിനുവേണ്ട ഉചിതമായ ചികിത്സ, അതൊരു പക്ഷേ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരുന്നിൻ്റെ ഡോസ് വ്യത്യാസപ്പെടുത്തുന്നതാവാം, പേസ് മേക്കർ വയ്ക്കുന്നതാവാം, അല്ലെങ്കിൽ ഹൃദയ ശസ്ത്രക്രിയ തന്നെയാകാം. ഇത് വളരെ ചെറിയ ശതമാനം ആൾക്കാർക്ക് മാത്രമേ വേണ്ടി വരുന്നുള്ളൂ എങ്കിലും, അവരെ കണ്ടുപിടിക്കേണ്ടതും അവർക്ക് വിദഗ്ധ ചികിത്സ കഴിവതും വേഗം ആരംഭിക്കേണ്ടതും അത്യാവശ്യമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ.
1: മോഹാലസ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ പ്രദീപ് കിടങ്ങൂർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. ഇനി വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി. ആഗോള നന്മയ്ക്കായി ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യയും US തമ്മിൽ സുദൃഢ ബന്ധമെന്നും പല മേഖലകളിലും ഭാവി സഹകരണത്തിന് സജീവ സാധ്യതയെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരുടെ പരിശീലനവും പ്രധാനമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. രോഗബാധിത രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, തന്ത്രപരമായ സാങ്കേതിക വിദ്യകൾ, വ്യാപാരം, നിക്ഷേപം, ഊർജ്ജ സുരക്ഷ തുടങ്ങിയ വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തിലെ സുസ്ഥിരമായ പുരോഗതിയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യയിലെ സാഹചര്യം ഉൾപ്പെടെ വിവിധ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ US കാഴ്ചപ്പാട് അദ്ദേഹം പങ്കുവച്ചു. ആഗോള നന്മയ്ക്കായി ഇന്ത്യയും അമേരിക്കയും അടുത്തു പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പിച്ചു പറഞ്ഞു. ഇന്ത്യയും US തമ്മിൽ സുദൃഢ ബന്ധമെന്നും പല മേഖലകളിലും ഭാവി സഹകരണത്തിന് സജീവ സാധ്യതയെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ശക്തരായ പങ്കാളികൾ എന്ന നിലയിൽ സുതാര്യവും ഫലപ്രദവുമായ ചർച്ചകൾ പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു.
2: We have a very deep, very broad-based cooperation and a relationship that impacts and influences other regions and the world. And that is because we have converging interests on many issues and in many parts of the world. So I look forward to our conversation today. These are complicated times, but strong partners, I'm very confident, will have very open and productive discussions.
1: കോഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി 4 ദിവസത്തെ സന്ദർശനത്തിനായാണ് US സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയിലെത്തിയത്. ഈ മാസം 26 നടക്കുന്ന കോഡ് യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർക്ക് പുറമെ ഓസ്ട്രേലിയ, ജപ്പാൻ വിദേശകാര്യമന്ത്രിമാരും പങ്കെടുക്കും. സ്വതന്ത്രവും വിശാലവുമായ ഇൻഡോ പസഫിക്കിനായി മുൻഗണനാ മേഖലകളിൽ സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. നിലവിലുള്ള കോഡ് സംരംഭങ്ങളിലെ പുരോഗതിയും യോഗം വിലയിരുത്തും. ഇസ്രായേലുമായും മേഖലയിലെ മറ്റ് സഖ്യകക്ഷികളുമായും നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഇറാനുമായുള്ള സമാധാന കരാറിനെക്കുറിച്ച് പ്രധാനമായും ചർച്ചകൾ നടത്തിയതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകൾ ഭൂരിഭാഗവും പൂർത്തിയായതായും ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ധാരണയായെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എന്നാൽ പ്രധാന വിഷയങ്ങളിൽ പൂർണ്ണമായ ധാരണയിൽ എത്തിയിട്ടില്ലെന്നും അമേരിക്കൻ ഭരണകൂടം പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് നടത്തുന്നതെന്നും ഇറാൻ വിദേശമന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി പ്രതികരിച്ചു. എബോള രോഗബാധയെ തുടർന്ന് കോംഗോയിൽ മരണസംഖ്യ 204 ഉയർന്നു. കോംഗോയ്ക്കും ഉഗാണ്ടയ്ക്കും പുറമെ മറ്റു രാജ്യങ്ങളിലും എബോള വൈറസ് ബാധയുടെ ഭീഷണിയുള്ളതായി ആഫ്രിക്കൻ യൂണിയന്റെ ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകി. എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ രോഗബാധിത രാജ്യങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകി. ഈ രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ പൌരന്മാർ ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യമന്ത്രാലയം നിർദ്ദേശിച്ചു. 2025 VBG-RAMG നിയമത്തിന്റെ കരട് പ്രസിദ്ധീകരിച്ച് കേന്ദ്ര സർക്കാർ. കരടിന്മേലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾക്ക് അടുത്ത മാസം 21 സമർപ്പിക്കാമെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് വികസിത് ഭാരത് GRAMG നിയമം നിലവിൽ വരുന്നത്. നിയമപരമായ ഒരു സാമ്പത്തിക വർഷത്തിലെ തൊഴിലുറപ്പ് ദിനങ്ങൾ 100 നിന്ന് 125 ദിവസമായി ഉയർത്താൻ പുതിയ നിയമം ലക്ഷ്യമിടുന്നു. ഈ വർഷം July 1 മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. CBSEയുടെ 12 ബോർഡ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കാൻ അപേക്ഷിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർ മൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് രണ്ട് ദിവസത്തെ സമയം നൽകിയതായി CBSE അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-1178-00 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ഗവ് ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം ആരോഗ്യ വിദഗ്ധരുടെയും മെഡിക്കൽ പ്രൊഫഷണലുകളുടെയും പരിശീലനവും പ്രധാനമെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ. ന്യൂഡൽഹിയിൽ നടന്ന നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസസിന്റെ 23-ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന്റെ സോഫ്റ്റ്വെയറായി ഡോക്ടർമാരും ഹാർഡ്വെയറായി അടിസ്ഥാന സൌകര്യങ്ങളും പ്രവർത്തിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു.
4: We as policy makers give you infrastructure, but that is only going to remain as a hardware. The software is the doctor. The software are the people who are working in the field of health. I am also happy to note that today we have started 11 new courses. I really congratulate NBEABS for this initiative that they have taken.
1: ബലിപെരുന്നാൾ പ്രമാണിച്ച് കേരളത്തിൽ രണ്ട് ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-28 തീയതികളിലാണ് അവധി. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൂടാതെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധി ആയിരിക്കും. 27-നാണ് നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നത്. മാസപ്പിറവി പ്രകാരം 28-നാണ് കേരളത്തിൽ ബലിപെരുന്നാൾ ആഘോഷം. ബാങ്കുകൾക്കും രണ്ട് ദിവസം അവധി ആയിരിക്കും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും മലപ്പുറത്തും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 27 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3:30 മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും രാത്രി 7:30 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിന്റെ 125-ാമത് പതിപ്പിന് ഇന്ന് പാരീസിൽ തുടക്കമാകും. 25-ാം ഗ്രാൻഡ്സ്ലാം കിരീടം ലക്ഷ്യമിടുന്ന നൊവാക് ജോക്കോവിച്ച് ഇന്ന് ഫ്രഞ്ച് താരത്തെ നേരിടും. ലോക 1-ാം നമ്പർ താരങ്ങളായ ജാനിക് സിനറും അരീന സബലങ്കയും മത്സരരംഗത്തുണ്ട്. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ യുകി ഭാംബ്രി, എൻ ശ്രീറാം ബാലാജി എന്നിവരും മത്സരിക്കുന്നുണ്ട്. പശ്ചിമബംഗാളിലെ ഫൽത്ത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. 9-ാം റൌണ്ട് വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ BJP സ്ഥാനാർത്ഥി ദബാംഷു പാണ്ഡെ 34,000-ത്തിലധികം വോട്ടുകളുടെ ലീഡ് നേടി. CPIM സ്ഥാനാർത്ഥി ശംഭുനാഥ് കുർമി 2-ാമതും കോൺഗ്രസ് 3-ാമതും തൃണമൂൽ കോൺഗ്രസ് 4-ാമതുമാണ്. ചൈനയിലെ ഷാൻസി പ്രവിശ്യയിൽ കൽക്കരി ഖനിയിലുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 82. 201 ഖനിത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അറിയിച്ചു. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള കുട്ടിക്കാണ് രോഗബാധ. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ അറിയിച്ചു. പെരുമണ്ണ പഞ്ചായത്തിൽ രണ്ട് കുട്ടികൾ. കേരളത്തിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവിറങ്ങി. ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന രത്തൻ യു കേൽക്കറെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. GST കമ്മീഷണറായി PB നൂഹിനെയും തൽസ്ഥാനം വഹിച്ചിരുന്ന പാട്ടീൽ അജിത് ഭഗവത് റാവുവിനെ ധനവകുപ്പ് സെക്രട്ടറിയായും നിയമിച്ചു. പുതിയ ഉത്തരവനുസരിച്ച് കൊല്ലം, പത്തനംതിട്ട, കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ ജില്ലാ കളക്ടർമാരെ മാറ്റി നിയമിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി. ആഗോള നന്മയ്ക്കായി ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യയും US തമ്മിൽ സുദൃഢ ബന്ധമെന്നും പല മേഖലകളിലും ഭാവി സഹകരണത്തിന് സജീവ സാധ്യതയെന്നും വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരുടെ പരിശീലനവും പ്രധാനമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. രോഗബാധിത രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
0: ആകാശവാണി സമയം 1:00.

ശ്രോതാക്കളെ, രഞ്ജിനിയിലേക്ക് ഏവർക്കും സ്വാഗതം. രഞ്ജിനിയിലെ ആദ്യത്തെ കത്തിലേക്ക്. പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, ഞാൻ എബ്രഹാം പി ജി. സ്ഥലം കായംകുളത്തിനടുത്ത് വടക്കുള്ള രാമപുരം. റിട്ടയർഡ് അധ്യാപകനാണ്. എല്ലാറ്റിനും ഉപരി ആകാശവാണിയുടെ, പ്രത്യേകിച്ച് എല്ലാ ചലച്ചിത്രഗാന പരിപാടികളുടെയും സ്ഥിരം ശ്രോതാവ്. ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം ഉയരെ എന്ന ചിത്രത്തിലെ നീ മുകിലോ പുതുമഴ മണിയോ എന്ന യുഗ്മഗാനമാണ്. ആകാശവാണിയുടെ എല്ലാ ഗാനാസ്വാദകർക്കും വേണ്ടി ഈ ഗാനം സമർപ്പിക്കുന്നു. കഴിവുറ്റ അവതാരകർ ഇപ്പോൾ ആകാശവാണിയിലുണ്ട്. അവരിലൂടെ ആകാശവാണി പരിപാടികൾ ഇനിയുമേറെ പ്രചാരം നേടട്ടെ. എല്ലാ അണിയറ പ്രവർത്തകർക്കും എന്റെ സ്നേഹാഭിവാദനങ്ങൾ. രാമപുരത്ത് നിന്ന് എബ്രഹാം പി ജി ആവശ്യപ്പെട്ട ഗാനമാണ് ആദ്യം കേൾക്കുന്നത്. ഈ ഗാനത്തിന്റെ രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ. ഉയരെ എന്ന ചിത്രത്തിനുവേണ്ടി വിജയ് യേശുദാസും സിതാരയും പാടിയ ഗാനം.

അടുത്ത കഥ അയച്ചിരിക്കുന്നത് കോട്ടയം കല്ലറയിൽ നിന്നും അംബിക മനുവാണ്. കത്തിലേക്ക്: പ്രിയപ്പെട്ട രഞ്ജിനി, എന്റെ അച്ഛൻ ഓർമ്മയായിട്ട് 7 വർഷമായി. എന്റെ എല്ലാമായിരുന്ന അച്ഛനുവേണ്ടി സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിൽ സൂര്യനായി തഴുകിയുണർത്തുമെൻ എന്ന ഗാനം കേൾപ്പിക്കണം. കൈതപ്രത്തിന്റെ വരികൾ വിദ്യാസാഗരന്റെ സംഗീതം. ചിത്രപാടിയ ഗാനം ചിത്രം സത്യം ശിവം സുന്ദരം. ഇഷ്ടഗാനമിതാ രഞ്ജിനിയിലൂടെ.

അടുത്ത കത്തിലേക്ക്. പ്രിയപ്പെട്ട രഞ്ജിനി, ഞാൻ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. പാട്ടു കേൾക്കാൻ പല വഴികളും ഉണ്ടെങ്കിലും ആകാശവാണിയിലൂടെ കേൾക്കുമ്പോൾ വളരെ ആസ്വാദ്യമാണ്. ഇന്ന് എനിക്ക് കേൾക്കേണ്ടത് ശാലിനി എന്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിലെ ഹിമശൈല എന്ന് തുടങ്ങുന്ന പാട്ടാണ്. വച്ചു തരുമെന്ന് വിശ്വസിക്കുന്നു. സ്നേഹത്തോടെ, രാധാദേവി, തിരുവല്ല. ശാലിനി എന്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിനുവേണ്ടി പി മാധുരി ആലപിച്ച ഗാനമാണിത്. എം ഡി രാജേന്ദ്രന്റെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം. തിരുവല്ലയിൽ നിന്നുള്ള രാധാദേവിയുടെ ഇഷ്ടഗാനമിതാ രഞ്ജിനിയിലൂടെ.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ. ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായികയും മാധ്യമ പ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ളാശിവൻ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: ഞാൻ ഒരുപാട് പ്രൊഫഷനിൽ കൈ ിട്ടുണ്ട്. റേഡിയോ ആയിക്കോട്ടെ, ടെലിവിഷൻ ആയിക്കോട്ടെ, ഡിറക്ഷൻ ആയിക്കോട്ടെ, ഡോക്യുമെന്ററി ആയിക്കോട്ടെ, പക്ഷെ ആ ഒരു സാധനം ചെയ്യുമ്പം എനിക്ക് ഐ വോണ്ട് ടു ഡു ഇറ്റ് വിത്ത് ദ ബെസ്റ്റ്.
0: ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: രഞ്ജിനിയിലെ അടുത്ത കഥ അയച്ചിരിക്കുന്നത് ചേർത്തല പാണാവള്ളിയിൽ നിന്ന് മുകുന്ദൻ ജി കൈമൾ, രമാ മുകുന്ദൻ, അഞ്ജു, ആതിര, ഉണ്ണി, കണ്ണൻ, നിള എന്നിവർ ചേർന്നാണ്. പ്രിയപ്പെട്ട രഞ്ജിനിക്ക് ഇത്തവണ ഞങ്ങൾക്ക് വേണ്ട ഗാനം ചുക്ക് എന്ന ചിത്രത്തിലെ ഇഷ്ടപ്രാണേശ്വരി എന്നതാണ്. ഈ ഗാനം ഞങ്ങളുടെ കുടുംബസുഹൃത്തും കുട്ടികളുടെ അധ്യാപകനുമായ അങ്കിരസ് എൻ നമ്പൂതിരിക്കും കുടുംബത്തിനും വേണ്ടി സമർപ്പിക്കുന്നു. സ്ഥലം കൊല്ലം ജില്ലയിലാണ്. ഈ ഗാനത്തിന്റെ വരികൾ വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

അടുത്ത കത്തിലേക്ക്. പ്രിയ രഞ്ജിനിക്ക്, ഞാൻ ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്. എൻ്റെ പേര് അനിൽകുമാർ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ മാന്നാർ എന്ന സ്ഥലത്തുനിന്നുമാണ് ഈ കത്തയക്കുന്നത്. എനിക്ക് രഞ്ജിനിയിലൂടെ ഒരു ഗാനം കേൾക്കണം. ചിത്രം കണി കാണും നേരം, ഗാനം നുണക്കുഴി കവിളിൽ. ഈ ഗാനം എൻ്റെ ഭാര്യ പ്രീത, മക്കൾ അരുൺ അഖിൽ, മരുമക്കൾ ഗീതു അമയ, കൊച്ചുമോൻ നിവേദ് എന്നിവർക്കായി സമർപ്പിക്കുന്നു. കണി കാണും നേരം എന്ന ചിത്രത്തിനുവേണ്ടി പി ഭാസ്കരൻ വരികളെഴുതി എ ടി ഉമ്മർ ഈണം പകർന്ന് യേശുദാസ് ആലപിച്ചതാണ് ഈ ഗാനം. മാന്നാറിൽ നിന്നുള്ള അനിൽകുമാർ ആവശ്യപ്പെട്ട ഗാനമിതാ രഞ്ജിനിയിലൂടെ.

ഒരു അറിയിപ്പ്. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക J.R. ദിവ്യ നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321, 9495569321. നമ്പറുകൾ ഒരിക്കൽ കൂടി: 9495964321, 9495569321. അതിഥി പിന്നണി ഗായിക J.R. ദിവ്യ നായർ. അറിയിപ്പ് കഴിഞ്ഞു.

രഞ്ജിനിയിലെ അടുത്ത കഥ അയച്ചിരിക്കുന്നത് ഏറ്റുമാനൂർ നിന്നും ആതിര സുരേഷാണ്. പ്രിയപ്പെട്ട രഞ്ജിനി, ഞാൻ ആദ്യമായിട്ടാണ് ആകാശവാണിയിൽ ഒരു കത്തെഴുതുന്നത്. ഏറ്റുമാനൂർ എന്ന സ്ഥലത്തുനിന്നാണ് ഞാൻ എഴുതുന്നത്. ഈ മാസം 21-ാം തീയതി ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായ എന്റെ പ്രിയപ്പെട്ട കണ്ണേട്ടന് ഈ അവസരത്തിൽ എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും ആശംസകളും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഗാനം വെച്ചു തരുമല്ലോ. പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിലെ വരമഞ്ഞളാടിയ എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് സുജാത. സച്ചിദാനന്ദൻ പുഴങ്കരയുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകിയിരിക്കുന്നു. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

0: അടുത്ത കത്തിലേക്ക്. പ്രിയപ്പെട്ട രഞ്ജിനി, ഞാൻ പത്തനംതിട്ട അടൂർ കൊടുമൺ കിഴക്ക് എരുത്തുവാക്കുന്ന അമ്പാടിയിൽ വീട്ടിൽ വി ടി കുട്ടപ്പൻ. പോലീസിൽ 33 വർഷം സേവനം ചെയ്ത് 1996 ജൂൺ 30 പെൻഷനായ ഒരു വ്യക്തിയാണ്. ഇപ്പോൾ 85 വയസ്സ് കഴിഞ്ഞു. കൊടുമൺ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിരമിച്ചത്. യേശുദാസ് പാടിയ ആരോരുമില്ലാത്ത തെണ്ടി പക്ഷേ ആറടി മണ്ണിന്റെ ജന്മി എന്ന ഗാനം രഞ്ജിനിയിൽ കൂടി കേൾക്കുവാൻ കാത്തിരിക്കുകയാണ്. ഉപേക്ഷ വിചാരിക്കുകയില്ലെന്ന് കരുതട്ടെ. ആകാശവാണിയിലെ എല്ലാ അണിയറ പ്രവർത്തകർക്കും എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കും സമർപ്പിക്കുന്നു. ഈ ഗാനത്തിന്റെ രചന പി ഭാസ്കരൻ, സംഗീതം ആർ കെ ശേഖർ. ആറടി മണ്ണിന്റെ ജന്മി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം.
1: ആരോരുമില്ലാത്ത തെണ്ടി പക്ഷേ

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: അടുത്ത കഥ അയച്ചിരിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നും ജി മുരളീധരനാണ്. അദ്ദേഹത്തിന്റെ കത്തിലേക്ക് സ്നേഹമേറിയ രഞ്ജിനിക്ക്. മെയ് മാസം 13 എന്റെ മകൾ ഡോക്ടർ ആര്യ മുരളിയുടെ 27 ജന്മവാർഷികമാണ്. ആയതിനാൽ സ്നേഹത്തുമ്പി ഞാനില്ലേ കൂടെ എന്ന ഗാനം ഞായറാഴ്ച രഞ്ജിനിയിൽ കൂടി കേൾപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു. പ്രസ്തുത പാട്ട് മകൾക്കും ഹസ്ബൻഡ് ഡോക്ടർ മംഗളൻ, അമ്മ ഷീല, അച്ഛൻ ബാലരാജൻ, അനീഷ് കൊല്ലമ്പടി, ബിജു, സുനിത ബിജു എന്നിവർക്കും ആകാശവാണിയുടെ അണിയറ ശില്പികൾക്കും ആദരപൂർവം സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട ആര്യ മുരളിക്ക് രഞ്ജിനിയുടെ ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ഡിസംബർ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് ആലപിച്ച ഈ ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾ, ജാസി ഗിഫ്റ്റിന്റെ സംഗീതം.

അടുത്ത കത്തിലേക്ക്. പ്രിയ രഞ്ജിനിക്ക്, ഏറ്റുമാനൂരിൽ നിന്നും സതി കെ നായർ എഴുതുന്നു. എനിക്ക് രഞ്ജിനിയിൽ കൂടി ഒരു ഗാനം വെച്ചു തരണം. രാജശില്പി എന്ന ചിത്രത്തിലെ അറിവിൻ നിലാവേ എന്നതാണ് ഈ ഗാനം. എന്റെ ഓഫീസിലെ സഹപ്രവർത്തകരായ ഉണ്ണികൃഷ്ണൻ, സുനിത കെ നായർ, സിന്ധു, ജൂലി, ആതിര, ആശ, ധന്യ ഇവർക്കു വേണ്ടിയും ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കു വേണ്ടിയും സമർപ്പിക്കുന്നു. ONV യുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം. ചിത്ര ആലപിച്ച ഈ ഗാനം രാജശില്പി എന്ന ചിത്രത്തിലേത്. കേൾക്കാം ആ ഗാനം.

ಸಂಗೀತ ಸರಣಿ. ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುನ್ನು. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

രഞ്ജിനിയിലെ അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് വള്ളിക്കോട് നിന്ന് തങ്കച്ചനാണ്. കത്തിലേക്ക്: പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, ഞാൻ 70 വയസ്സുള്ള ഒരു റിട്ടയർഡ് അധ്യാപകനാണ്. വിദേശത്ത് കഴിയുന്ന സേറ സെറീന എന്നീ കൊച്ചുമക്കൾക്കായി ഞാൻ ഒരു ഗാനം ആവശ്യപ്പെടുകയാണ്. ദയവായി പരിഗണിക്കണം. നോക്കെത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന ചിത്രത്തിനുവേണ്ടി 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. ഈ ഗാനം ഇപ്പോൾ കേൾക്കാം. ബിജു തിരുമലയുടെ വരികൾ, ജെറിയ അമൽദേവിന്റെ സംഗീതം, യേശുദാസും സംഘവും പാടിയത്, ചിത്രം നോക്കെത്താ ദൂരത്ത് കണ്ണും നട്ട്.

അടുത്ത കത്തിലേക്ക്. പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, ഞാൻ ഗോപാലകൃഷ്ണൻ നായർ. കോട്ടയം ജില്ലയിൽ എരുമേലി എന്ന സ്ഥലത്തിനടുത്തുള്ള ചേനപ്പാടിയിൽ നിന്നും എഴുതുന്നു. ധാരാളം യുഗ്മഗാനങ്ങൾ നമുക്കുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ ഗാനം കേൾപ്പിച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. ഭാർഗവി നിലയം എന്ന ചിത്രത്തിലെ അറബി കടലൊരു മണവാളൻ എന്നു തുടങ്ങുന്ന ഗാനം. ഈ പാട്ട് പൊൻകുന്നത്തുള്ള ഡോക്ടർ ചന്ദ്രശേഖരനും കുടുംബത്തിനും തമ്പലക്കാടുള്ള വി പി ഗോപാലകൃഷ്ണൻ നായർ അവർക്കും എല്ലാ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുന്നു. ആകാശവാണിയിലുള്ള എന്റെ എല്ലാ കൂട്ടുകാർക്കും എന്റെ ക്ഷേമാന്വേഷണങ്ങളും അറിയിക്കുന്നു. സ്നേഹത്തോടെ, ഗോപാലകൃഷ്ണൻ നായർ, ചേനപ്പാടി. ഇന്നത്തെ രഞ്ജിനിയിലെ അവസാനത്തെ ഗാനം ഭാർഗവി നിലയം എന്ന ചിത്രത്തിലേതാണ്. പി ഭാസ്കരന്റെ വരികൾ, എം എസ് ബാബുരാജിന്റെ സംഗീതം, യേശുദാസും പി സുശീലയും ആലപിച്ചത്. ഗാനമിതാ.

ഇന്നത്തെ രഞ്ജിനി ഇവിടെ പൂർണ്ണമാകുന്നു. കത്തുകളയച്ച എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ. തുടർന്നും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് കത്തുകളയക്കുമല്ലോ. രഞ്ജിനിയിലേക്ക് കത്തുകളയക്കേണ്ട വിലാസം: രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.

ആകാശവാണി സമയം 2:15. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി മധു ബാലകൃഷ്ണൻ, സുനിൽ, ഫഹദ് എന്നിവർ പാടിയ ഗാനം. വരികൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം മോഹൻ സിതാര.

ഗാനരചന കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ, എം ജി ശ്രീകുമാർ പാടിയത്. ചിത്രം ജൂനിയർ സീനിയർ.

ചൈത്ര പാടിയ ഗാനം ഇനി കേൾക്കാം. വരികൾ ആർ കെ ദാമോദരൻ, സംഗീതം ഇളയരാജ, ചിത്രം ഫ്രണ്ട്സ്.

മൊഴി ഉറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക്.

ശ്രോതാക്കളെ, ഇനിയൊരു ചലച്ചിത്ര ഗാനമാണ് സഹയാത്രികയ്ക്ക് സ്നേഹപൂർവം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. വരികൾ എസ് രമേശൻ നായർ, മോഹൻ സിതാരയുടെ സംഗീതം.

0: ആകാശവാണി.
1: ഹരിതവാണി.

ചെമ്പാടിയുടെ കുലത്തിൽപ്പെടുന്ന അറിയപ്പെടുന്ന നല്ല പാട്ടുകാരാണ് ചെമ്പൻപാടി. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ചെമ്പൻപാടിയുടെ പാട്ട് വേനൽക്കാലത്ത് പതിവായി കേൾക്കാൻ കഴിയും. ചരൽക്കുന്നുകളിലൂടെയോ വിശാലമായ വരണ്ട പാടങ്ങളിലൂടെയോ നടക്കാനിറങ്ങിയാൽ ഇവയുടെ പാട്ട് നിങ്ങൾ കേൾക്കാതിരിക്കില്ല. ഇതുവരെ നിങ്ങൾക്കിവയെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായും അതിനെ കാണാൻ ശ്രമിക്കണം. നമ്മുടെ ചുറ്റിലും എത്രയെത്ര മനോഹര ജീവികളാണെന്നോ ജീവിക്കുന്നത്. അവയെയൊക്കെ കാണുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ

0: കടമയാണ്. അറിയാത്തതിനെ എങ്ങനെയാണ് നമുക്ക് സ്നേഹിക്കാനാവുക?
1: ഓരോ ജീവികൾക്കും ജീവിക്കാൻ അവയുടേതായ ആവാസ വ്യവസ്ഥയുണ്ട്. ചെറിയ കുറ്റിക്കാടുകളുള്ള ചരൽ പറമ്പുകളോടാണ് ചെമ്പൻപാടിക്ക് പ്രിയം. പെൺ തൂക്കണാങ്കുരുവിയുടെ അത്രമാത്രം വലിപ്പമുള്ള ഈ ചെറിയ പക്ഷിയെ തിരിച്ചറിയാൻ, അവയുടെ സ്വഭാവം തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സ്ഥിരവാസിയായ ഈ പക്ഷിയെ കണ്ടെത്തുക പ്രയാസമുള്ള കാര്യമേ അല്ല. തടിച്ചുരുണ്ടതും ചെമ്പിച്ച തവിട്ട് നിറമുള്ളതുമാണ് ഇവയുടെ ദേഹം. പക്ഷിയുടെ പുറത്തുള്ള കറുത്ത വരകൾ സൂക്ഷിച്ചു നോക്കിയാലേ കാണാനാകൂ. ചെമ്പൻപാടിയുടെ മാറിലും ചില വരകളും പാടുകളും കാണാനാകും. ഈ കുറിവാലൻ പക്ഷി തൻ്റെ വാലുയർത്തിപ്പിടിച്ചാണ് മിക്ക നേരവും ഇരിക്കുക. ചെറിയ പാറകല്ലിലോ പാതയോരത്തെ സർവേ കല്ലിലോ വൈദ്യുത കമ്പികളിലോ കുറ്റിക്കാട്ടിലോ ഇരുന്ന് ഇടതടവില്ലാതെ പാടിക്കൊണ്ടിരിക്കുന്നതാണ്

0: பாடெல்லாம் பூத்து மதுகர சுதுரவ நகரியலியுக மதகர சுரபில மது விதிலொழுகுக நீ வாசந்த கேளி நௌகையா.
1: ചെമ്പൻ പാടിയുടെ പാടുമ്പോഴുള്ള കസർത്ത് നിങ്ങൾ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ടതാണ്. കൂടൊരുക്കുന്ന വേനൽക്കാലത്താണ് ഇവയുടെ പാട്ടും കസർത്തും പൊടി പൊടിക്കുന്നത്. ചെമ്പൻ പാടി നിലത്തുനിന്ന് നേരെ മുകളിലേക്ക് പറന്നുയരുന്നതോടെയാണ് അവയുടെ അഭ്യാസ പ്രകടനങ്ങളുടെ തുടക്കം. മുകളിലേക്ക് പറക്കുമ്പോൾ ഉച്ചത്തിൽ പാടിക്കൊണ്ടിരിക്കും. 20-30 അടി ഉയരത്തിലേക്ക് പൊന്തിക്കഴിഞ്ഞാൽ ഏതാനും നിമിഷം അവിടെ കാറ്റു ചവിട്ടി നിൽക്കും. പെട്ടെന്ന് ചിറകുകൾ വിടർത്തും. മുകളിലേക്ക് ചിറക് വിരിച്ച് ചിറകനക്കാതെ താഴേക്ക് വട്ടമിട്ട് പറക്കും. മുകളിലേക്ക് പറക്കുമ്പോൾ നമ്മൾ കേട്ട പാട്ടായിരിക്കില്ല താഴേക്ക് വരുമ്പോൾ കേൾക്കുക. പാടിക്കൊണ്ട് പാരഷ്യൂട്ടിൽ ഇറങ്ങുന്നത് പോലെ ചിറകടിക്കാതെ നിലത്തേക്കിറങ്ങും.
2: ചെമ്പൻപാടിയുടെ ഇംഗ്ലീഷ് പേര് ബുഷ് ലാർക്ക് എന്നാണ്. ശാസ്ത്രീയ നാമം മിറാഫ്ര അസാമിക്ക എന്നും പുൽവിത്തുകളും ചെറുപ്രാണികളുമാണ് ഇവയുടെ മുഖ്യ ആഹാരം. ധാന്യങ്ങൾ തിന്നുന്ന ഇവ കൃഷിക്ക് ഉപദ്രവം വരുത്തുന്ന കളകളുടെ വിത്തുകൾ തിന്ന് അവ പെരുകാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. വിത്തുകൾ കൊത്തി തിന്നുന്നതിന് അനുയോജ്യമായ കൊക്കാണ് ഇവയ്ക്കുള്ളത്.
3: ചെമ്പൻപാടി ഇവയെ കാണുന്നത് പൊതുവെ സൗത്ത് ഏഷ്യയിലെ ഒരു നാറ്റീവാണത്. എന്ന് വെച്ചാൽ ദേശാടകരല്ല, ഇവിടുത്തെ ഒരു സ്ഥിരതാമസക്കാരാണ് ഈ പക്ഷികൾ.
1: പക്ഷി നിരീക്ഷകൻ എം എ ലത്തീഫ്:
3: കേരളത്തിലും സാധാരണയായി ഇവയെ കാണാം. പെനിൻസുലാർ ഇന്ത്യയുടെ ഭാഗം തന്നെയാണല്ലോ കേരളം. അപ്പം പെനിൻസുലാർ ഇന്ത്യയിലാണ് പ്രധാനമായി കാണുന്നത്, അതിൽ കേരളത്തിൽ സാധാരണയായി കാണുന്നതാണ്. അവയുടെ ഇംഗ്ലീഷ് പേര് അവയുടേത് ജേർഡൻസ് ബുഷ്ലാർക്ക് എന്നാണ്. പൊതുവെ അവയുടെ വിളികളും പാട്ടുകളും ഒക്കെ ഈ ശബ്ദം നല്ല രസമാണ്, കേൾക്കാൻ സംഗീതാത്മകമാണ്, നല്ല ഇമ്പമുള്ളതാണ്. പിന്നെ അവയെ കാണുന്നതാണെങ്കിൽ വരണ്ട് കിടക്കുന്ന സ്ഥലങ്ങളിലാണ് കാണുക. ഞാനും വൈഫും പക്ഷികളുടെ ഫോട്ടോ എടുക്കാൻ പോകുന്നവരാണ്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളത് കളമശ്ശേരിയിൽ വെച്ചാണ്. അർബൻ കനോപ്പി കളമശ്ശേരിയിൽ ഒരു ചെറിയൊരു കാട് പോലത്തെ ഒരു ഭാഗമുണ്ട്. അതിനോട് ചേർന്ന് വളരെ വരണ്ട് കിടക്കുന്ന ചില പറമ്പുകൾ, ആ പറമ്പിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇത് കൂടുതലും കിട്ടിയത്. കുറച്ച് നാണംകുണികളാണ്, ആളുകളെ കണ്ട വേഗം ചെറിയ കുറ്റിച്ചെടികളുടെ അകത്തേക്ക് കൂടി പോകും അവ. എങ്കിലും നല്ല ഫോട്ടോ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇവരുടെ ഒരു രൂപം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു തടിച്ച ഒരു ഉരുണ്ട രൂപത്തിലുള്ള ശരീരമാണ് മറ്റുള്ളവയെ അപേക്ഷിച്ച്. അതുപോലെ മറ്റൊരു വ്യത്യാസം, മറ്റു ലാർക്കുകളിൽ കാണുന്നത് പോലെ തലയിലൊരു ശിഖ പോലുള്ളൊരു ഭാഗം ഉണ്ടാവും. അവയുടെ തൂവൽ തന്നെ ഇങ്ങനെ മേലെ ഇങ്ങനെ ഒരു ചെറിയൊരു കൊമ്പ് പോലെ ഇങ്ങനെ തോന്നുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ഉയർന്ന ഒരു ചെറിയ തൊപ്പി പോലെയൊക്കെ, കൂർത്തൊരു തൊപ്പി പോലെ ഇങ്ങനെ നിൽക്കുന്ന ഭാഗമാണ്. ചെമ്പൻ പാടികളിൽ മറ്റുള്ളവയെ പോലെ അത് കാണില്ല. പിന്നെ ചിറകുകളുടെ ഒരു ഭാഗം ചെമ്പൻ നിറത്തോടു കൂടിയതാണ്. പക്ഷെ അതിനെ ചെമ്പൻ പാടി എന്ന് മലയാളത്തിൽ വിളിക്കാനുള്ളൊരു കാരണം അത് തന്നെയാണ്. ഇവയുടേത് താരതമ്യേന വാല് ചെറുതായിരിക്കും, മറ്റുള്ളവയെ അപേക്ഷിച്ച് വളരെ ചെറിയ വാലുവായിരിക്കും. ഈ പക്ഷികൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂട്ടമായിരിക്കും. അന്ന് കാണുമ്പോൾ തന്നെ ഞങ്ങൾ കാണുമ്പോൾ ഒന്നല്ല, ഒന്നിലധികം പക്ഷികൾ ആ ചുറ്റുവട്ടത്തുണ്ട്. നിലത്തുനിന്ന് കൊത്തിപ്പറക്കി ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയും ഞങ്ങളുടെ നിഴൽ കാണുമ്പോൾ പെട്ടെന്ന് അകത്തേക്ക് ഓടിപ്പോവുകയും വീണ്ടും പുറത്തേക്ക് വരികയും ചെയ്യുന്ന ഒരു രീതിയിലായിരുന്നു അവയുടെ ഒരു പെരുമാറ്റ രീതി. ഇതുപോലത്തെ ലാർക്കുകൾ എന്ന് പറയുന്നത് നമ്മളിവിടെ മാത്രമല്ല, അപ്പം ഇതിൻ ഇന്ത്യക്ക് പുറത്ത് ഇപ്പം പോയ സമയത്ത് കെനിയയിലെ മസൈമാരയിൽ പോയ സമയത്ത് ലാർക്കുകൾ കണ്ടിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ഈ കൊമ്പ് പോലെയുള്ള കിരീടമുള്ള ലാർക്കുകൾ അവിടുന്ന് കണ്ടിട്ടുണ്ട്. ചെമ്പൻപാടിയെ കണ്ടിട്ടില്ല. ചെമ്പൻപാടി കേരളത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് കിട്ടിയത്, മറ്റ് സ്ഥലങ്ങളിലുണ്ടെങ്കിലും പകർത്താൻ പറ്റിയത് ഇവിടെ നിന്നാണ്.
1: മാർച്ച് മാസം മുതൽ മെയ് മാസം വരെയാണ് ചെമ്പൻപാടിയുടെ കൂടൊരുക്കൽ കാലം. നിലത്ത് ശത്രുക്കളുടെ ശ്രദ്ധ ആകർഷിക്കാത്തിടത്ത് പുല്ലുകളും നാരുകളും ഉപയോഗിച്ച് പന്തുപോലെയാണ് ഇവ കൂടൊരുക്കുക. കൂടിന് ഒരു പ്രവേശനദ്വാരം ഉണ്ടാകും. വാനമ്പാടി വർഗക്കാരായ പക്ഷികളുടെ കുഞ്ഞുങ്ങളെ മനുഷ്യർ തൊട്ടാൽ അവ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കുമെന്നൊരു വിശ്വാസം പരക്കെ നാട്ടിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഒരിക്കൽ ചെമ്പൻപാടിയുടെ കുഞ്ഞിനെ തൊട്ട അനുഭവത്തെക്കുറിച്ച് പ്രമുഖ പക്ഷിനിരീക്ഷകനായിരുന്ന ഇന്ദുചൂടൻ എന്ന പ്രൊഫസർ കെ കെ നീലകണ്ഠൻ എഴുതിയിട്ടുണ്ട്. പഠന കൗതുകത്തിന് അദ്ദേഹം ചെമ്പൻപാടിയുടെ കൂട്ടിലുണ്ടായിരുന്ന രണ്ടു കുഞ്ഞുങ്ങളിൽ ഒന്നിനെ പുറത്തെടുത്ത് പരിശോധിച്ചു, അതുപോലെ തിരിച്ചുവെക്കുകയും ചെയ്തു. അടുത്ത ദിവസം ആ കൂട് പരിശോധിച്ചപ്പോൾ കൂട്ടിൽ ഒരു കുഞ്ഞു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റേ കുഞ്ഞിന് എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹത്തിന് കണ്ടെത്താനായില്ല. എന്തായാലും വാനമ്പാടിയുടെ കുഞ്ഞുങ്ങളെ സ്പർശിക്കാതിരിക്കുന്നതാണ് നല്ലത്.
2: വളരെ സാധാരണമായി നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വാനമ്പാടി വർഗത്തിൽപ്പെട്ട പക്ഷിയാണ് കരിവയറൻ വാനമ്പാടി. പേര് സൂചിപ്പിക്കുന്നത് പോലെ താടി മുതൽ ഗുദം വരെ അടിവശമെല്ലാം കറുപ്പായിരിക്കും. ഈ കറുപ്പ് ശ്രദ്ധിച്ചാൽ തന്നെ മറ്റു പക്ഷികളിൽ നിന്ന് ഇവയെ തെറ്റില്ല. നമ്മുടെ ചന്തകളിലൊക്കെ പാറി നടക്കാറുള്ള അങ്ങാടിക്കുരുവിയെന്നും ചന്തക്കുരുവിയെന്നും വിളിക്കുന്ന പക്ഷിയേക്കാൾ ചെറുതാണ് ഇവ. സമഭുജ ത്രികോണ ആകൃതിയിലുള്ള ഇവയുടെ കൊക്ക് ധാന്യങ്ങൾ പൊളിച്ചു തിന്നാൻ ഏറ്റവും അനുയോജ്യമാണ്. പൂവന് നെറ്റിയും കവിളും വെളുപ്പാണ്. പിടലിക്കടുത്തു നിന്ന് തുടങ്ങി കണ്ണിൽ കൂടി പോകുന്ന കറുത്ത കൺപട്ട താഴോട്ടിറങ്ങി അടിവശത്തുള്ള കറുപ്പിനോട് ചേരുന്നു. തല, കഴുത്ത്, പക്ഷിയുടെ മറ്റു ഉപരിഭാഗങ്ങൾ ഇവയെല്ലാം നേർത്ത തവിട്ട് നിറത്തിലായിരിക്കും.
3: കേരളത്തിൽ നമുക്ക് കാണുന്ന വ്യത്യസ്ത ഇനം വാനമ്പാടികളിൽ പെട്ട ഒന്നാണ് കരിവയറൻ വാനമ്പാടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് ആഷി ക്രൗണ്ട് സ്പാരോ ലാർക്ക് എന്നാണ്. ആൺപക്ഷിയും പെൺപക്ഷിയും തമ്മിൽ നല്ല വ്യത്യാസം കാണാൻ നിറത്തിൽ, അതുപോലെ തന്നെ അതിൻ്റെ നിറം തന്നെ പ്രധാനമായിട്ട് നമുക്ക് അറിയാൻ പറ്റുക. ആ വ്യത്യാസം പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയും ചെയ്യും. അതിൻ്റെ ശാസ്ത്രീയ നാമം എറമോപെറ്ററിക്സ് ഗ്രീഷ്യസ് എന്നാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ വ്യത്യാസം, ഇപ്പോൾ ഈ പക്ഷികൾ തമ്മിലുള്ള വ്യത്യാസം, ആണിനാണെങ്കിൽ തലയുടെ ഭാഗത്ത് കറുപ്പ്, അതുപോലെ തന്നെ കുറച്ചുകൂടി കറുപ്പ് അതിനകത്തേക്ക് നന്നായിട്ട് കയറി വരെ എൻ്റെ ശരീരത്തിൽ. പെൺപക്ഷിയാണെങ്കിൽ ഒരു മങ്ങിയ തവിട്ട് നിറാണ് ഭൂരിഭാഗം. അത് കുറച്ചുകൂടി പറഞ്ഞാൽ നമ്മുടെ അങ്ങാടിക്കുരുവിയുടെ ഒക്കെ ഒരു രൂപത്തിലാണ് ഏകദേശമൊക്കെ നമുക്ക് കാണാൻ പറ്റുക. ഇതിന് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയത് തമിഴ്നാട്ടിലെ കൂന്തംകുളം എന്ന് പറയുന്ന ഒരു ബേർഡ് സാങ്ച്വറി ഉണ്ട്. അവിടെയാണ് കുറ്റിച്ചെടികളും പുൽമേടൊക്കെ ഉള്ള ഒരു തുറസായ സ്ഥലം, അവിടെ കൂന്തംകുളത്തുള്ള ഏരിയ ഉണ്ട്. അവിടെ നിന്നാണ് ഫോട്ടോ പകർത്താൻ പറ്റിയത്. മറ്റ് ഒരുപാട് പക്ഷികൾ നമുക്കവിടെ കാണാൻ പറ്റിയ ആ സമയത്ത് ആ കൂട്ടത്തിൽ തന്നെയായിരുന്നു ഇതിനെ കണ്ടത്. കേരളത്തിലുള്ള പക്ഷിയാണെങ്കിൽ പോലും കേരളത്തിൽ നിന്ന് അത്രയും നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാൻ പറ്റിയിരുന്നില്ല. ഏറ്റവും നന്നായിട്ട് കിട്ടിയത് ഈ കൂന്തൻകുളത്ത് വെച്ചാണ്.
4: ഇനി കരിവയറൻ വാനമ്പാടിയുടെ മറ്റൊരു പ്രത്യേകത അവയുടെ പാട്ടുകളാണ്. മറ്റു വാനമ്പാടികളെപ്പോലെയൊക്കെ പാട്ട് പാടാറുണ്ട്, പക്ഷെ അവ നിലത്തിരുന്ന് പാട്ട് പാടുന്നതല്ല കണ്ടിട്ടുള്ളത്. പൊതുവെ അവർ ആകാശത്ത് പറന്നുയർന്ന് നടക്കുമ്പോഴാണ് പാടുക. അതും പ്രജനന കാലത്ത് പെൺപക്ഷികളെ ആകർഷിക്കാനും അതുപോലെ അതിർത്തി നിശ്ചയിക്കാനൊക്കെ ആയിട്ടാണ് അത്തരത്തിൽ ആകാശത്ത് പറന്ന് പ്രകടനം നടത്താറുള്ളത്. പിന്നീട് മറ്റൊന്ന് നിലത്ത് അവയുടെ ഈ കൂടൊരുക്കുന്നത് ചെറിയ കുഴികളുണ്ടാക്കിയിട്ട് ആ കുഴിയിലാണ് കൂടൊരുക്കുക. ചിലപ്പോൾ ഈ പക്ഷികളുടെയൊക്കെ കുളമ്പടിയൊക്കെയുള്ള ആ കുഴിയായാലും മതി, അവർ അതിനകത്താണ് കൂടൊരുക്കുക. അത് പുല്ല് അതുപോലെ തന്നെ വേരുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ കൂടൊരുക്കുന്നത്. സാധാരണ 2 അല്ലെങ്കിൽ 3 മുട്ടകളാണ് അവ ഇടുന്നത്. അതൊരു 11-12 ദിവസം കൊണ്ട് വിരിയുകയും ചെയ്യും.
1: മിക്ക നേരവും നിലത്തു തന്നെ കഴിയാൻ ഇഷ്ടപ്പെടുന്ന പക്ഷിയാണിത്. വാനമ്പാടികളുടെ പൊതു സ്വഭാവവും ഏതാണ്ട് ഇങ്ങനെ തന്നെയാണ്. വലിയ പാട്ടുകാരനല്ലെങ്കിലും അഭ്യാസ പ്രകടനത്തിൽ അവയെ മാറ്റി നിർത്താനാവില്ല. അഭ്യാസം തുടങ്ങുന്നത് നിലത്തുനിന്ന് 100 അടി വരെ ഉയർന്ന് പറന്നു ചെന്ന് ചിൽ ചിൽ എന്ന് ശബ്ദിക്കുന്നതോടെയാണ്. എന്നിട്ട് നിലത്തേക്ക് കൂപ്പുകുത്തും. ഏതാണ്ട് നിലത്തിനടുത്ത് വരെ വന്നിട്ട് വീണ്ടും മുകളിലേക്ക് തന്നെ പറക്കും. മുകളിലേക്ക് പറക്കുമ്പോൾ നിശബ്ദനായിരിക്കുകയും താഴേക്ക് കൂപ്പുകുത്തുമ്പോൾ പാടുക എന്നതുമാണ് ഇവയുടെ ശീലം.

കിളിക്കൊഞ്ചൽ ചെമ്പൻ പാടി സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം ധന്യ എം ടി, എൻ ജെ ജോഷിലാൽ, നിർവഹണം സന്ദീപ് സുരേഷ്.

0: ലീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ലീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ആകാശവാണി, സമയം 3:00. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. വരികൾ കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ.

അടുത്ത ഗാനം കണ്ണാടിക്കടവത്ത് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും സംഗീതയും പാടിയതാണ്. രചന കൈതപ്രം, സംഗീതം ബാലഭാസ്കർ.

ചിന്തിക്കു നിൻ മുഖം. ഇഷ്ടമായി ഇഷ്ടമായി എനിക്കു നിൻ സ്വരം.

ഒരു അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻഷുറൻസ് വിദഗ്ധനായ ശ്രീ ചന്തു മാധവൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, അടുത്ത നമ്പർ 9496556321, ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി മത്സരം എന്ന ചിത്രത്തിനുവേണ്ടി എം ജയചന്ദ്രനും സുജാതയും പാടിയ ഗാനം, എസ് രമേശൻ നായരുടെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

ശ്രോതാക്കളെ, ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക ജെ ആർ ദിവ്യ നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം: 9495964321, 9496513 നമ്പറുകൾ ഒരിക്കൽ കൂടി: 9495964321, 9496593 അതിഥി പിന്നണി ഗായിക ജെ ആർ ദിവ്യ നായർ. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ബേബി ജോൺ കലൈന്താനി രചിച്ച് ജിൻഡോ ജോൺ ഈണം പകർന്ന് വിജയ് യേശുദാസും ചിത്രയും പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം സ്വർഗം.

ഗാനരചന കൈതപ്രം, സംഗീതം ഇളയരാജ, ഗായത്രി പാടിയത് ചിത്രം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ.

ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIRTVMPM@gmail.com. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കൃഷ്ണ എന്ന ചിത്രത്തിനു വേണ്ടി സിജു തുറവൂർ വരികളെഴുതി മണിശർമ്മ ഈണം പകർന്ന് അഫ്സൽ പാടിയ ഗാനം.

0: മായാമുദ്രകൾ
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
3: ആർ എൽ സ്റ്റീവൻസൺ എഴുതിയ നോവൽ ട്രഷർ ഐലൻഡ്, രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: വരികൾ ഗിരീഷ് പുതഞ്ചേരി, സംഗീതം മോഹൻ സിതാര, ചിത്രപാടിയത് ചിത്രം വല്യേട്ടൻ.

എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എസ് പി വെങ്കിടേഷ് ഈണം പകർന്നിരിക്കുന്നു. ചിത്രം ഹിറ്റ്ലർ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫം. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201 ഇടവും 10, ശകവർഷം 1948 ജ്യേഷ്ഠം 3, 2026 മെയ് 24 തീയതി ഞായറാഴ്ച. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 35 സെക്കൻഡ്. എഫ് എം ബാൻഡിൽ 101.4 MHz ഇന്ദ്രിയത്തിൽ നിന്നും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

സ്പൈസ് എഫ് എമ്മിലെ ഇന്നത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡ് ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇന്ന് 5:55 അറിയിപ്പുകളിലും തുടർന്ന് 7:59 ഒരിക്കൽ കൂടിയും കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, 101.4 സ്പൈസ് എഫ് എമ്മിൽ നിന്നും ഇനി നമ്മൾ ചലച്ചിത്രഗാന പരിപാടിയാണ് കേൾക്കാൻ പോകുന്നത്. ആദ്യഗാനം വടക്കം നാഥന നക്ഷത്രം.

ഇനി സുജാത പാടിയ ഗാനം കേൾക്കാം. സൂത്രധാരൻ എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനം രചിച്ചത് എസ് രമേശൻ നായർ, ഈണം നൽകിയത് രവീന്ദ്രൻ.

ചലച്ചിത്ര ഗാനപരിപാടിയിൽ ഇനി കസ്തൂരിമാൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. കൈതപ്രം രചിച്ച ഔസേപ്പച്ചനെയാണ് നൽകിയ ഈ ഗാനം പാടിയത് ജയചന്ദ്രനും സുജാതയും ചേർന്ന്.

അടുത്ത ഗാനം രസികൻ എന്ന ചിത്രത്തിനു വേണ്ടി ദേവാനന്ദും സുജാതയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് വിദ്യാസാഗർ.

ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം 101.4. സമയം 5 മണി. ഇപ്പോൾ വിവിധ ഭാഷാ ചലച്ചിത്രഗാന പരിപാടി കേൾക്കാം. ഈ പരിപാടിയിൽ മലയാളം, ഹിന്ദി, തമിഴ് ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം ചട്ടക്കാരി എന്ന മലയാള ചിത്രത്തിനു വേണ്ടി സുദീപ് കുമാറും ശ്രേയ ഘോഷലും ചേർന്ന് പാടിയ ഗാനം. രചന രാജീവ് ആലുങ്കൽ, സംഗീതം എം ജയചന്ദ്രൻ.

വിവിധ ഭാഷാ ചലച്ചിത്ര ഗാന പരിപാടിയിൽ ഇനി നീലത്താമര എന്ന ചിത്രത്തിലെ ഗാനമാണ് പാടിയത് കാർത്തിക്. രചന ശരത് വയലാർ, സംഗീതം വിദ്യാസാഗർ.

101.4 സ്പൈസ് എഫ്എമ്മിൽ നിന്നും വിവിധ ഭാഷാ ചലച്ചിത്ര ഗാന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിൽ ഇനി ചിന്നത്തമ്പി എന്ന തമിഴ് ചിത്രത്തിലെ ഗാനമാണ് മനോ പാടിയത്.

ഈ ഗാനത്തോടെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാന പരിപാടി സമാപിക്കുന്നു. ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് FM 101.4. സമയം 5 മണിക്കഴിഞ്ഞ് 45 മിനിറ്റും 20 സെക്കൻഡും. ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അളകനന്ദ തീരത്ത് എന്നാരംഭിക്കുന്നു. പാടിയത് P. മാനവേദൻ.

പി മാനവേദൻ, വി ടി മുരളി എന്നിവർ പാടിയ ലളിത ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. സമയം 5:55. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. അറിയിപ്പുകളിൽ ആദ്യം ഇന്നത്തെ ചോദ്യവും ഉത്തരവുമാണ്. ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡ് ഏതാണ്? ഉത്തരം ഭാരതരത്നം. രാഷ്ട്രപതി ഒപ്പുവച്ച സർട്ടിഫിക്കറ്റും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഒരിക്കൽ കൂടി പറയാം, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡ് ഭാരതരത്നം. രാഷ്ട്രപതി ഒപ്പുവച്ച സർട്ടിഫിക്കറ്റും ഫലകവും അടങ്ങിയതാണ് പുരസ്കാരം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 7:59 ഒരിക്കൽ കൂടി കേൾക്കാം. ഇനി ഇന്നലെയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ്. ആദ്യം ഇന്നത്തെ പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് 6:00 കേന്ദ്രാവിഷ്കൃത പദ്ധതികളെക്കുറിച്ചുള്ള പരിപാടി, പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:15 കാവ്യാഞ്ജലി. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 വയലും വീടും. മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും. ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ പരിപാടിയുടെ അവസാന ഭാഗം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 നാട്ടുചിന്ത്. പെരുമൺ സജീവ്കുമാറും സംഘവും അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 പണ്ട് പണ്ട് പണ്ട്. 9:30 ഹൃദയരാഗങ്ങൾ വാട്സപ്പ് സന്ദേശ ഗാന പരിപാടി. 10:00 രവിവാസരീയ അഖില ഭാരതീയ സംഗീതസഭ. 11:00 ചലച്ചിത്ര ഗാനം. ഇനി നാളത്തെ പരിപാടികൾ. വൈകുന്നേരം 4:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 ഡൽഹിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുക്കുന്ന പരിപാടിയുടെ തത്സമയ പ്രക്ഷേപണം. 5:30 ചലച്ചിത്ര ഗാനം. 5:45 ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:15 കാവ്യാഞ്ജലി. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 യുവവാണി. 8:00 ഹലോ ഡോക്ടർ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 10:30 ഹൃദയരാഗങ്ങൾ വാട്സപ്പ് സന്ദേശ ഗാന പരിപാടി.

ഇന്ന് 6:50 വയലും വീടും പരിപാടിയിൽ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും. ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ പരിപാടിയുടെ അവസാന ഭാഗം. തുടർന്ന് പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി നിങ്ങൾക്കറിയാമോ. 8:00 നാട്ടുചിന്ത, പെരുമൺ സജീവകുമാറും സംഘവും അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ. 9:30 ഹൃദയരാഗങ്ങൾ വാട്സാപ്പ് സന്ദേശ ഗാന പരിപാടി. ഇതോടെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൗൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
1: 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക്, മിടുക്കരായി പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പാണ് ഈ പദ്ധതി. മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. നാഷണൽ മീൻസ് കം സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം ദേശീയ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ മികവുറ്റ വിദ്യാർത്ഥികൾക്ക് 8-ാം ക്ലാസ്സിൽ പഠനം തുടരാനും സെക്കൻഡറി ഘട്ടം പൂർത്തിയാക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് ഇത്. ഇതിന്റെ കവറേജ് ഈ സ്കീമിന് കീഴിലുള്ള ഒരു സംസ്ഥാന സർക്കാർ, സംസ്ഥാന എയ്ഡ് സ്കൂൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിൽ പഠിക്കുന്ന ഒരു സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലെ വാർഷിക വരുമാനം ഒരു കുട്ടിയുടെ കുടുംബത്തിൽ 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഒരു വിദ്യാർത്ഥിക്ക് പ്രതിവർഷം 12,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് 7-ാം ക്ലാസ് പരീക്ഷയിൽ വിദ്യാർത്ഥിക്ക് കുറഞ്ഞത് 55% മാർക്കോ തത്തുല്യ ഗ്രേഡോ ഉണ്ടായിരിക്കേണ്ടതാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് 5% ഇളവ് ലഭിക്കും. വിദ്യാർത്ഥികൾ സർക്കാർ എയ്ഡഡ് തദ്ദേശ സ്വയംഭരണ സ്കൂളുകളിൽ റെഗുലർ വിദ്യാർത്ഥികളായി പഠിക്കുന്നവരായിരിക്കണം. NVS, KVS തുടങ്ങിയ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഈ പദ്ധതി പ്രകാരം 2 തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഇതിലെ വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു വിദ്യാർത്ഥി 2 ടെസ്റ്റുകളിലും വിജയിക്കേണ്ടതാണ്. ആദ്യത്തെ ടെസ്റ്റ് NMMSSന് കീഴിലുള്ള മെന്റൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്, മാറ്റ് എന്നാണ് അതിനെ നമ്മൾ പറയുക. 2-ാമത്തെ ടെസ്റ്റ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുക, SAT. ഈ 2 ടെസ്റ്റുകൾക്കും ഒരുമിച്ചെടുത്ത് മൊത്തത്തിൽ 40% മാർക്കോടെ പാസ്സാകുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. SC/ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് 32% കുറച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിന് സ്കോളർഷിപ്പ് തുടരുന്നതിന് വേണ്ടി 9-11 ക്ലാസ്സുകളിൽ അവരുടെ പരീക്ഷകളിൽ കുറഞ്ഞത് 55% മാർക്കുണ്ടായിരിക്കണം. 9-ാം ക്ലാസ്സിൽ 10-ാം ക്ലാസ്സിൽ കുറഞ്ഞത് 60% മാർക്ക് ലഭിച്ചിരിക്കണം. SC വിദ്യാർത്ഥികൾക്ക് ഇതിലെല്ലാം 5% മാർക്ക് ഇളവ് ഉണ്ടായിരിക്കും. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ സ്കീം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ കീഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് വഴി നേരിട്ടാണ് ഈ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്.
0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൗൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: സമയം 6 മണി കഴിഞ്ഞ് 4:50. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: This is Akashwani, the news read by Nishit Kumar. External Affairs Minister Dr. S. Jaishankar and U.S. Secretary of State Marco Rubio held wide-ranging discussions in New Delhi today. Both leaders reaffirmed the strength of the India-U.S. strategic partnership and outlined key areas of cooperation, including trade, energy, mobility, and regional security. Addressing a press conference following delegation-level talks, Dr. Jaishankar highlighted the need to conclude a trade agreement at the earliest, welcomed the expansion in energy trade, and stressed that diversified energy supplies are vital for India's energy security.
2: Secretary and I therefore welcomed the expansion in our energy trade in recent months. Diversified supplies are at the heart of energy security for India. We devoted some time to nuclear energy cooperation as well. The passage of the Shanti Act has opened up new possibilities.
1: On the Iran conflict, Dr. Jaishankar said both India and the United States have a strong interest in ensuring that global energy prices remain low and that there is unimpeded commerce. U.S. Secretary of State Marco Rubio strongly underscored the strategic dimension of the partnership, describing India as one of the United States' most important partners in the world. Mr. Rubio arrived in India yesterday on a four-day visit to participate in the Quad Foreign Ministers meeting, which will be held on the 26th of this month. In West Bengal, Bharatiya Janata Party candidate Debangshu Panda has registered a landslide victory in the repoll in the Trinamool Congress bastion Falta Assembly constituency. Mr. Panda won the seat by over 1,09,000 votes. Communist Party of India Marxist candidate Shambhunath Kurmi finished in the second place with over 40,600 votes. Congress candidate Abdul Razak Mola came third, and Trinamool Congress candidate Jahangir Khan was pushed to the fourth position with over 7,700 votes. Election Commission has ordered a repoll in the Falta following allegations of large-scale malpractice during the polling for the West Bengal Assembly elections. The repolling was held on the 21st of this month. Union Education Minister Dharmendra Pradhan has given directions to depute a team of professors and technical experts from the Indian Institute of Technology Madras and IIT Kanpur to assist the Central Board of Secondary Education CBSE in ensuring a glitch-free re-evaluation process. This decision has been taken in view of the developments and concerns raised by students and parents regarding the CBSE post-results services portal. The Ministry of Education in a statement said that the expert team from the IITs will implement technological improvements of the system and will specifically examine portal stability and server performance. The team will also examine the overall IT infrastructure robustness and assist in taking corrective measures to ensure that login authentication, user access systems, payment gateways are accurate and in order. The government has advised all Indian citizens to avoid non-essential travel to the Democratic Republic of Congo, Uganda and South Sudan until further notice in view of the evolving Ebola outbreak situation. It also directed Indian citizens currently residing in or traveling to these countries to strictly follow public health guidance issued by local authorities and maintain heightened precautions. Ministry of Health and Family Welfare informed that India has not reported any case of Ebola disease. President Draupadi Murmu will present Padma Awards for the year 2026 at a civil investiture ceremony tomorrow. On this occasion, we are broadcasting 16 programs as part of our series People's Padma on Akashwani. In these episodes, we provide listeners insights into the work and life of Padma Awardees. These episodes are being broadcast today and tomorrow on 100.1 Akashwani Gold Channel. It can also be heard on our News on AIR app and News on AIR official YouTube channel. So stay tuned to Akashwani today and tomorrow. A four-member medical team from the All India Institute of Medical Sciences, AIIMS Delhi, today conducted the second autopsy of the former model turned actor Tushar Sharma in Bhopal. The postmortem lasted nearly 3 hours under tight security arrangements. After completion of legal formalities, the body was handed over to the family and the last rites were performed at the Bhadbhada Crematorium in Bhopal. Her family had requested the medical team to adopt a multidisciplinary forensic, pathological and radiological approach and independently examine concerns they claim were not adequately addressed during the first postmortem conducted in the city. The India Meteorological Department has issued a red color warning for heat wave to severe heat wave conditions over East Uttar Pradesh, East Madhya Pradesh and Vidarbha today. The weather agency also forecast heat wave conditions in isolated pockets over Uttar Pradesh, Madhya Pradesh, Vidarbha, Punjab, Haryana, Chandigarh and Delhi during the next 5 days. And with that, we end this news bulletin.
3: ആകാശവാണി കോഴിക്കോട്. കോഴിക്കോട് ജില്ലാ വൃത്താന്തം.
4: ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ സമഗ്രമായ നൈപുണ്യ വികസനവും തൊഴിൽ സുരക്ഷതയും ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ മുൻനിര പദ്ധതിയായ PM വികാസ് പദ്ധതിക്ക് NIT തുടക്കമായി. NIT സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ന്യൂനപക്ഷ സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്ര കൈമാറ്റവും നിർവഹിച്ചു. സമൂഹത്തിനായി സമർപ്പിച്ചുള്ള ഈ പദ്ധതിയിലൂടെ നൈപുണ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാനും അതിലൂടെ ശാക്തീകരിക്കപ്പെട്ട ഒരു ജനതയെ സൃഷ്ടിക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള രജിസ്ട്രാർ പ്രൊഫസർ VB സമീർ കുമാർ, NIT കാലിക്കറ്റ് രജിസ്ട്രാർ ഡോക്ടർ സുനിൽ ജേക്കബ് ജോൺ, കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ശ്രീ ഷാ ഫൈസ് അഹമ്മദ് എന്നിവർ ചേർന്നാണ് ഔദ്യോഗികമായ ധാരണാപത്രം ഒപ്പുവെച്ച് കൈമാറിയത്. PM വികാസ് പദ്ധതിയുടെ ഭാഗമായി NIT കാലിക്കറ്റിലും കാസർഗോഡുള്ള കേരള കേന്ദ്ര സർവ്വശാലയിലുമായി ആകെ 1500 ഉദ്യോഗാർത്ഥികൾക്കാണ് വിവിധ കോഴ്സുകളായി പരിശീലനത്തിന് അവസരമൊരുക്കുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിൽ 4 പ്രധാന കോഴ്സുകളായി 1100 പേർക്കാണ് പരിശീലനം നൽകുക. പെൺകരുത്തിനും വനിതാ സംരംഭത്തിനും മുൻഗണന നൽകിക്കൊണ്ട് കേരള കേന്ദ്ര സർവ്വശാലയിൽ പ്രത്യേക കോഴ്സ് അനുവദിച്ചിട്ടുണ്ട്. രാജ്യത്തെ 16th ജനസംഖ്യ കണക്കെടുപ്പായ സെൻസസ് 2025 ഭാഗമായി ഫീൽഡ് ട്രെയിനർമാർക്ക് പരിശീലനം സംഘടിപ്പിച്ചു. ജില്ലാ സെൻസസ് വകുപ്പും ജില്ലാ ഭരണകൂടവും ചേർന്ന് സംഘടിപ്പിച്ച പരിശീലന പരിപാടിയിൽ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ജോയിന്റ് ഡയറക്ടർ ശൈലേന്ദ്ര അത്തായി ഉദ്ഘാടനം ചെയ്തു. 25 ഫീൽഡ് ഉദ്യോഗസ്ഥർക്കാണ് പരിശീലനം നൽകിയത്. വീടുകളിൽ നേരിട്ടെത്തി വിവരശേഖരണം നടത്തുന്ന എന്യൂമറേറ്റർമാർക്കും സൂപ്പർവൈസർമാർക്കും പരിശീലനം നൽകേണ്ടവരാണ് ഫീൽഡ് ട്രെയിനർമാർ. 2 ഘട്ടങ്ങളിലാണ് സെൻസസ് പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻ ആദ്യഘട്ടം. ഇതിനായി July 1 to 30 വരെയുള്ള ദിവസങ്ങളിൽ എന്യൂമറേറ്റർമാർ വീടുകളിലെത്തും. ഇതിനു മുന്നോടിയായി June 16 to 30 വരെ വ്യക്തികൾക്ക് പ്രത്യേക വെബ് പോർട്ടൽ വഴി സ്വന്തം നിലയ്ക്ക് വിവരങ്ങൾ നൽകാനും അവസരം നൽകും. ഓരോ വീട്ടിലെയും അടിസ്ഥാന സാഹചര്യങ്ങൾ, ആസ്തികൾ, സൗകര്യങ്ങൾ തുടങ്ങിയ വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ ശേഖരിക്കുക. 2025 February നടക്കുന്ന രണ്ടാം ഘട്ടത്തിൽ ഓരോ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം, ഓരോ വ്യക്തിയുടെ സാമൂഹ്യ സാമ്പത്തിക വിശദാംശങ്ങൾ ഉൾപ്പെടെ വിവരങ്ങളും ശേഖരിക്കും. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ നിർവഹിച്ചു. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടി ജൈവ വൈവിധ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം സമൂഹത്തിൽ കൂടുതൽ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലുള്ള ചർച്ചകളും മാതൃകാ അവതരണവും നടന്നു. പ്രാദേശിക പ്രവർത്തനത്തിലൂടെ ആഗോള മാറ്റം സൃഷ്ടിക്കുക എന്ന ആശയത്തിൽ കടലുണ്ടി, കായണ്ണ, ചെങ്കോട്ടുകാവി, കൊയിലാണ്ടി എന്നീ തദ്ദേശ സ്ഥാപനങ്ങളിലെ BMC വിവിധ ജൈവ വൈവിധ്യ സംരക്ഷണ മാതൃകകൾ അവതരിപ്പിച്ച് ആശയങ്ങൾ പങ്കുവച്ചു. തുടർന്ന് ചർച്ചകളും സാങ്കേതിക സെഷനുകളും നടന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഹരിതചട്ട പാലനത്തിൽ ജില്ലാതലത്തിൽ മികച്ച പ്രവർത്തനം നടത്തിയ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ജില്ലാ ശുചിത്വ മിഷനിലെ പുരസ്കാരങ്ങൾ ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് വിതരണം ചെയ്തു. മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി കോഴിക്കോട് ബ്ലോക്കും, മികച്ച നഗരസഭയായി രാമനാട്ടുകര നഗരസഭയും, മികച്ച കോർപ്പറേഷനായി കോഴിക്കോട് കോർപ്പറേഷനും, എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഇന്റേണൽ വിജിലൻസ് ഓഫീസർ ടി ഷാഹുൽ അമീദും, റീൽസ് മത്സരത്തിൽ ഒന്നാം സേഡിയ ചേലൂർ ശ്രീനാരായണ ഗുരു കോളേജ് എന്നിവരുമാണ് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയത്. ജില്ലാ കലക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ LSTD ജോയിന്റ് ഡയറക്ടർ ടി ജെ അരുൺ, ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ET രാകേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്തിൽ ഹരിത ചട്ട പാലനത്തിന് മികച്ച ജില്ലയ്ക്കുള്ള പുരസ്കാരം കോഴിക്കോടിനായിരുന്നു. കൂടഞ്ചി ഗ്രാമപഞ്ചായത്തിൽ ഈറ്റ് ആക്ഷൻ പ്ലാനിന്റെ ഭാഗമായി കൂടഞ്ചി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഈറ്റ് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബോബി ഷിബു ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സഹകരണത്തോടുകൂടിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ചൂട് കാരണമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ബോധവൽക്കരണം, പ്രാഥമിക ചികിത്സ, നിർജ്ജലീകരണം ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതലുകൾ, വയോജനങ്ങൾ, കുട്ടികൾ, ഗർഭിണികൾ, കഠിനാധ്വാന തൊഴിലാളികൾ തുടങ്ങിയ അതീവ ജാഗ്രത ആവശ്യമായ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ തുടങ്ങിയ ഈറ്റ് ക്ലിനിക്കിലൂടെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും. വേനൽക്കാലത്ത് പാലിക്കേണ്ട ആരോഗ്യ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ, വിദഗ്ധരുടെ സേവനവും കൌൺസിലിംഗും ക്ലിനിക്കിൽ ഒരുക്കിയിട്ടുണ്ട്. സ്വച്ഛ് സാർവേഷൻ ഗ്രാമീൺ റാങ്കിൽ കേരളത്തിൽ ഒന്നാം സ്ഥാനവും ദക്ഷിണ മേഖലയിൽ 2nd നേടി കോഴിക്കോട് ജില്ലയ്ക്ക് അഭിമാന നേട്ടം. ഗ്രാമീണ ശുചിത്വത്തിലും മാലിന്യ സംസ്കരണ രംഗത്തുള്ള മികവാണ് ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള കുടിവെള്ള ശുചിത്വ വകുപ്പ് നൽകുന്ന അംഗീകാരത്തിന് അർഹരാക്കിയത്. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനം ഉൾപ്പെടുന്ന ദക്ഷിണ മേഖലയിലാണ് ജില്ല 2nd സ്ഥാനം സ്വന്തമാക്കിയത്. സ്വച്ഛ് സർവേഷൻ ഗ്രാമീൺ സർവേയുടെ ഭാഗമായി സ്കൂളുകൾ, അംഗൻവാടികൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ഗ്രാമപഞ്ചായത്ത് ഓഫീസ് എന്നിവയുടെ ശുചിത്വവും ശൗചാലയ സൗകര്യങ്ങളും ദേശീയ ഏജൻസികൾ നേരിട്ട് പരിശോധിച്ചിരുന്നു. കൃത്യവും സമയബന്ധിതവുമായ IMIS റിപ്പോർട്ടിംഗ് ജില്ലയുടെ പുരോഗതി ദേശീയ വിലയിരുത്തൽ പ്രതിഫലിച്ചു.
3: കോഴിക്കോട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു.
5: ആകാശവാണി ദേവികുളം സ്പൈസിഫം കാവ്യാഞ്ജലി. ബാലാമണിയമ്മയുടെ ആദർശ ലോകം എന്ന കവിത മുഖത്തല തുളസീധരൻ ചൊല്ലുന്നു.

0: കാവ്യാഞ്ജലിയിൽ നിങ്ങൾ കേട്ടത് ബാലാമണിയമ്മയുടെ ആദർശലോകം എന്ന കവിത, മുഖത്തല തുളസീധരൻ ചൊല്ലിയത്. സമയം 6 മണി കഴിഞ്ഞ് 19:50. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി. आदौ मुख्य वार्ताः. भारत संयुक्त राज्य अमेरिका देशौ रणनीतिक सहभागितां सुदृढ़ीकरणाय पुनः पुष्टिं कृतवन्तौ. विदेश मंत्री डॉक्टर एस जयशंकरः शीघ्र व्यापार संधेः आह्वानम् अकरोत्. सहैव राष्ट्रस्य कृते ऊर्जा आपूर्तेः विविधीकरणे बलम् अददात्. पश्चिम बंगाल राज्ये भारतीय जनता पार्टी दलस्य प्रत्याशी देवांशु पांडा इत्येषः फाल्टा विधानसभा क्षेत्रस्य पुनर्निर्वाचने महति विजयम् अवाप्नोत्. अमेरिकीय विदेश मंत्री मार्को रूबियो उक्तवान् यत् भारतं संयुक्त राज्य अमेरिकायाः अत्यंत महत्वपूर्णेषु रणनीतिक सहभागिषु अन्यतमः अस्ति इति. प्रशासनेन इबोला संक्रमणस्य प्रकोपं दृष्ट्वा सर्वे भारतीय नागरिकाः कांगो, युगांडा तथा दक्षिण सूडान देशेषु अनावश्यक यात्रां न कर्तुं परामर्शः प्रदत्तः. पाकिस्तानस्य बलूचिस्तान प्रान्तस्य क्वेटानगरे रेलमार्गस्य समीपे जाते विस्फोटे 24 जनाः मृताः. अपि च IPL क्रिकेट क्रीडायाम् अद्य कोलकाता नाइट राइडर्स दलं दिल्ली कैपिटल्स दलेन सह कोलकाता स्थिते ईडन गार्डन्स क्रीडांगणे प्रतिस्पर्धां करिष्यति. अथ वार्ताः विस्तरेण. डॉक्टर एस जयशंकरः मार्को रूबियो चोभौ अद्य नवदिल्लीनगरे अनेक विषयेषु चर्चाम् अकुरुताम्. उभौ भारतअमेरिका सामरिक सहभागितां महत्वपूर्णाम् अवदताम्. ताभ्याम् उक्तं यत् एषा सहभागिता व्यापार ऊर्जा गतिशीलता क्षेत्रीय सुरक्षा क्षेत्रेषु विशेष रूपेण अस्ति. डॉक्टर जयशंकरः अवदत् यत् भारतस्य अमेरिका देशेन सह व्यापकः वैश्विकः सामरिक सहभागित्व सम्बन्धः अस्ति. यः गहन सहयोगे आधारितः अस्ति. सः उक्तवान् यत् उभयोः देशयोः सम्बन्धाः सम्पूर्ण विश्वे प्रभावं जनयन्ति तथा च अनेकेषु क्षेत्रेषु तयोः हितानि समानानि सन्ति. विदेश मंत्री उक्तवान् यत् एषा वर्तमान चर्चा कठिन वैश्विक परिस्थितिषु अभवत्, परञ्च तस्मै मुक्त मनसा सार्थका चर्चा भविष्यति इति विश्वासः अस्ति. सः उक्तवान् यत् उभयोः देशयोः मध्ये व्यापार संधेः शीघ्रमेव अन्तिमरूपेण निर्धारणम् आवश्यकम् अस्ति. तेन ऊर्जा व्यापारे जातस्य विस्तारस्य स्वागतं कृतं तथा च उक्तं यत् विविध स्रोतेभ्यः ऊर्जायाः आपूर्तिः भारतस्य ऊर्जा सुरक्षायै अत्यावश्यकी वर्तते.
2: हमने हाल ही में ऊर्जा क्षेत्र में विस्तार का स्वागत किया है. भारत की ऊर्जा सुरक्षा के लिए आपूर्ति विविध माध्यम में उपलब्ध है. हमने परमाणु ऊर्जा सहयोग पर भी बातचीत की है. शांति अधिनियम के पारित होने से हमारे सामने नई संभावनाएं खुली हैं.
1: डॉक्टर जयशंकरः जनसम्बन्धानां महत्त्वं प्रतिपादयन् अवदत् यत् वैधानिक आवागमने प्रतिकूलः प्रभावः न भवेत्. सः संवादं, कूटनीतिं च तथा सुरक्षितं निर्बाधं च सामुद्रिकव्यापारं प्रति भारतस्य दृष्टिकोणं पुनः प्रतिपादितम्. ईरान संघर्षस्य विषये श्रीजयशंकरः अवदत् यत् वैश्विक ऊर्जा मूल्यानि स्थापयितुं निर्बाध व्यापारं सुनिश्चेतुं च भारतस्य संयुक्त राज्य अमेरिका देशयोः च समानानि हितानि सन्ति. मार्को रूबियो उक्तवान् यत् सहभागितायाः रणनीतिकपक्षं महत्वपूर्णं मन्यमानः भारतं विश्वे संयुक्त राज्य अमेरिका देशस्य प्रमुखतमेषु सहभागिषु अन्यतमः अस्ति. सः अवदत् यत् उभौ देशौ आतंकवादस्य कारणेन दुःखम् अनुभूतवन्तौ. भारतम् अमेरिका च तेषु सर्वेषु प्रमुखविषयेषु रणनीतिकरूपेण एकमतौ स्तः, ये नूतनशताब्दीं परिभाषयिष्यन्ति. अमेरिकादेशस्य विदेशमन्त्री मार्को रूबियो चतुर्दिवसीयायाः यात्रायाः कृते ह्यः भारतमागतः. सः अस्य मासस्य 26 दिनाङ्के आयोक्ष्यमाणायां क्वाड विदेशमन्त्रिणां सभायां भागं ग्रहीष्यति। पश्चिम बंगाल राज्ये भारतीय जनता पार्टी दलस्य प्रत्याशी देवांशु पांडा इत्येषः फालटा विधानसभा क्षेत्रस्य पुनर्निर्वाचने महति विजयम् अवाप्नोत्। श्री पांडा 9,000,000 विजितवान्। भारतीय साम्यवादी दलस्य मार्क्सवादी दलस्य शंभुनाथ कुर्मी इत्येषः द्वितीय स्थाने आसीत्। तदनन्तरं कांग्रेस दलस्य अब्दुल रजाक मोल्लाः आसीत्। अखिल भारतीय तृणमूल कांग्रेस दलस्य प्रत्याशी जहांगीर खानः चतुर्थ स्थाने आसीत्। पश्चिम बंग विधानसभा निर्वाचनस्य मतदानस्य समये बृहदस्तरे दुराचारस्य आरोपस्य अनन्तरं निर्वाचनायोगः फाल्टा नगरे पुनः मतदानस्य आदेशः प्रदत्तवान् आसीत्। अस्मिन् मासे 21 दिनाङ्के पुनः मतदानम् अभवत्। सद्यः एव विधानसभा निर्वाचने भाजपेति दलेन 70,200 आसनानि जित्वा राज्ये प्रथमं वारं सर्वकारस्य निर्माणं कृतं, यस्मिन् शुभेन्दु अधिकारी मुख्यमंत्री अभवत्। प्रशासनेन सर्वेभ्यः भारतीय नागरिकेभ्यः अनावश्यक यात्रायाः परिहारः कर्तुं परामर्शः प्रदत्तः। इबोला संक्रमणस्य विकट स्थितिं दृष्ट्वा डेमोक्रेटिक रिपब्लिक ऑफ कांगो, युगांडा तथा दक्षिण सूडान देशेषु च अग्रिमादेशपर्यन्तं प्रवासस्य अनुमतिः न प्रदत्ता। मन्त्रालयेन एतेषु देशेषु निवसद्भ्यः अथवा यात्रां कुर्वद्भ्यः भारतीय नागरिकेभ्यः स्थानीय प्राधिकरणैः निर्गतानां सार्वजनिक स्वास्थ्य सम्बद्धानां निर्देशानां कठोरतया पालनं कर्तुं निर्देशः प्रदत्तः। स्वास्थ्य परिवार कल्याण मंत्रालयेन सूचितं यत् भारत देशे इबोला संक्रमणस्य किमपि प्रकरणं न प्राप्तम्। प्रियाः श्रोतारः, संस्कृत वार्तायाः संस्करणमिदं इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि उपलब्धो भविष्यति। पाकिस्तानस्य बलूचिस्तान प्रान्ते अद्य रेलमार्गे विस्फोटेन 24 जनाः मृताः, नैके च व्रणिताः। राजधान्याः क्वेटानगरस्य चमन फाटक रेलस्थानकस्य समीपे विस्फोटः अभवत्। विस्फोटे एकस्य रेलयानस्य आंशिकः क्षतिः अभवत्। अस्मिन् क्षेत्रे प्रायः 10 वाहनेषु क्षतिः अभवत्। घटनायाः अनन्तरं सम्पूर्णे क्वेटा प्रदेशे सर्वकारीय चिकित्सालयेषु आपत्कालस्य घोषणा कृतास्ति, यत्र चिकित्सकाः चिकित्सा कर्मचारिणश्च परिस्थितिं नियन्त्रयितुम् आहूताः। रेलवे अधिकारिणः उक्तवन्तः यत् विस्फोटानन्तरं पेशावर नगरं प्रति गम्यमानं जाफर एक्सप्रेस रेलयानं क्वेटा रेलस्थानके एव अवरोधितम्। गृहमन्त्रिणः प्रवक्ता बाबर यूसुफ जई इत्येषः अवदत् यत् नगरे विस्फोटानन्तरं सर्वाः सम्बद्ध संस्थाः अतीव सतर्कतायां स्थापिताः सन्ति। केन्द्रीय माध्यमिक शिक्षा परिषदा CBSE इत्यनेन अस्य मासस्य 21-22 दिनाङ्कयोः तान्त्रिकी समाह्वानानां कारणात् केषुचित् प्रकरणेषु अनुचित शुल्कग्रहणम् अभवत्। एकस्मिन् वक्तव्ये CBSE इत्यनेन उक्तं यत् मूल्याङ्कितानाम् उत्तरपुस्तिकानां स्कैन कृतानां प्रतिलिपीनाम् आवेदनावधौ एषा समस्या अभवत्। तेन अग्रे उक्तं यत् केषुचित् सन्दर्भेषु अतिरिक्तं शुल्कं गृहीतं, केषुचित् सन्दर्भेषु न्यूनतमेव गृहीतम्। भारत ऋतु विभागेन अद्य पूर्व उत्तरप्रदेशे, पूर्वी मध्यप्रदेशे, विदर्भे च तीव्रतर उष्णतरङ्गस्य कृते रक्तवर्णीया सञ्चेतना प्रदत्ता अस्ति। ऋतुविज्ञानविभागेन सूचितं यत् आगामि 5 दिनेषु उत्तरप्रदेशे, मध्यप्रदेशे, विदर्भे, पंजाबे, हरियाणायां, चण्डीगढे, दिल्ल्यां च पृथक् पृथक् स्थानेषु उष्णतरङ्गस्य स्थितिः भविष्यति। आगामिषु 3 दिनेषु एतेषु स्थानेषु तीव्र उष्णतरङ्गस्य स्थितिः भवितुमर्हति इति विभागेन पूर्वानुमितम्। भाजपेति दलस्य वरिष्ठः नेता तथा केन्द्रीय मन्त्री पीयूष गोयलः अद्य कांग्रेस दलस्य नेतुः राहुल गांधिनः उपरि देशे अराजकत्वं प्रवर्तयितुं गभीरं षड्यन्त्रस्य आरोपं कृतवान्। एकस्मिन् सामाजिकान्तर्जालीये पटले सः अवदत् यत् प्रधानमन्त्रिणः नरेन्द्रमोदिनः विरुद्धं गांधिनः वक्तव्यं सर्वैः विपक्षिदलैः सह कांग्रेस दलस्य प्रमुखं षड्यन्त्रं सूचयति। अन्ते क्रीडावार्तायां, IPL क्रिकेट क्रीडायां अद्य प्रथमे द्वन्द्वे मुंबई इंडियंस राजस्थान रॉयल्स दलयोः मध्ये स्पर्धा प्रचलति। प्रथमं क्रीडता राजस्थान रॉयल्स दलेन अष्ट क्रीडकानां हानिपुरस्सरं 75 धावनांकाः विनिर्मिताः। अपरतः द्वितीये द्वन्द्वे कोलकाता नाइट राइडर्स दिल्ली कैपिटल्स दलयोः मध्ये स्पर्धा भविष्यति इति वार्ताः।
3: ആകാശവാണി സമയം 6:30. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
4: ചേച്ചി, ഇത് കണ്ടോ?
5: അടിപൊളി കുട്ട,
4: കാണട്ടെ? വാ, എന്റെ ഫേവറിറ്റ് കളർ.
5: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
4: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
6: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
7: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ, നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
4: ഓ ഐ നോ,
7: RBI പറയുന്നു
8: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
9: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.
10: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. ആഫ്രിക്കയിൽ എബോള വ്യാപന സാഹചര്യത്തിൽ അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയും ജനജീവിതത്തെയും ഉയർത്തുന്ന വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. CBSE പുനർമൂല്യ നിർണയ പ്രക്രിയ തടസ്സങ്ങളില്ലാതെ നടത്തുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിലാണ് പുരസ്കാരം നൽകുക. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം പ്രഖ്യാപിച്ചത്. ഇതിൽ 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ പുരസ്കാരങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. രോഗവ്യാപന സാഹചര്യത്തിൽ ആഫ്രിക്കൻ യൂണിയനുമായി ഏകോപിപ്പിച്ച് പ്രതിസന്ധിയെ നേരിടാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിപ്രായപ്പെട്ടു. രോഗം വ്യാപിച്ച ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ പൗരന്മാർക്ക് നിർദ്ദേശവും നൽകി. ആഫ്രിക്കയിൽ എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വിദേശത്ത് നിന്നും വരുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാൻ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ഐസൊലേഷൻ വാർഡുകൾ ഉൾപ്പെടെ സജ്ജീകരിച്ചതായും കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയതായും ശ്രീ കെ മുരളീധരൻ പറഞ്ഞു.
11: വിദേശത്ത് വരുന്ന യാത്രക്കാര് നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ എയർപോർട്ടുകളിലും തുറമുഖങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് മെഡിക്കൽ കോളേജുകൾ, കണ്ണൂർ പെരിയാരം മെഡിക്കൽ കോളേജിലൊക്കെയാണ് ഐസൊലേഷൻ വാർഡ് ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, പ്രധാന റെയിൽവേ സ്റ്റേഷനിലും സംവിധാനം ഒരുക്കാൻ പറഞ്ഞു. കാരണം മറ്റ് സ്റ്റേറ്റിൽ വന്നിറങ്ങി ട്രെയിനിൽ വരുന്നുണ്ട്. അപ്പൊ ഈ കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള ജാഗ്രത എല്ലായിടത്തും നൽകിയിട്ടുണ്ട്. അതിന്റെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഭയപ്പെടാനൊന്നുമില്ല.
10: കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയും ജനജീവിതത്തെയും ഉയർത്തുന്ന സ്വപ്നതുല്യമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. കൊച്ചിയിൽ പൗരാവലി ഒരുക്കിയ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരുന്ന സംസ്ഥാന ബജറ്റിൽ ആരോഗ്യ വിദ്യാഭ്യാസ അടിസ്ഥാന വികസന മേഖലകളിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി സൂചന നൽകി. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക അധ്യക്ഷയായി. പ്രശസ്ത ചലച്ചിത്ര താരം മമ്മൂട്ടി മുഖ്യാതിഥിയായിരുന്നു. മന്ത്രിമാർ, എംപിമാർ, എംഎൽഎമാർ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്ലസ് ടു ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയ പ്രക്രിയയിൽ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷനെ സാങ്കേതികമായി സഹായിക്കുന്നതിന് IIT മദ്രാസിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്രപ്രധാൻ നിർദ്ദേശിച്ചു. CBSE പോസ്റ്റ് റിസൾട്ട് സർവീസസ് പോർട്ടലുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉന്നയിച്ച ആശങ്കകൾ കണക്കിലെടുത്താണ് തീരുമാനം. പ്ലസ് ടു ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയത്തിന് വിദ്യാർത്ഥികളെ കൂടുതൽ തുക നൽകിയിട്ടുണ്ടെങ്കിൽ തിരികെ നൽകുമെന്ന് CBSE അറിയിച്ചു. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. അതേസമയം പുതിയ അധ്യയന വർഷത്തെ പ്ലസ് വൺ അപേക്ഷാ സമർപ്പണം നാളെ ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുമെന്ന് മേയർ വി രാജേഷ്. പാളയം മാർക്കറ്റിലെ അനധികൃത പണപ്പിരിവ് ശ്രദ്ധയിൽപ്പെട്ടതായും നടപടി സ്വീകരിച്ചതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ക്രമക്കേടുകളിൽ ആദ്യഘട്ട നടപടികൾ എടുത്തതായും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രി വി സതീശൻ നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ സഹകരണം വാഗ്ദാനം ചെയ്തതായും ശ്രീ വി രാജേഷ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
8: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
10: ബലി പെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് 2 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-28 തീയതികളിലാണ് അവധി. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൂടാതെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരം ബാങ്കുകൾ അടക്കമുള്ള സ്ഥാപനങ്ങൾക്കും അവധി ആയിരിക്കും. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. 26-ന് പ്രതിഷ്ഠാദിനം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
12: നാളെ വൈകിട്ട് 5 തന്ത്രി കണ്ഠര മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന ദീപം തെളിക്കും. തുടർന്ന് മേൽശാന്തി 18-ാം പടി ഇറങ്ങി ഹോമകുണ്ഡത്തിൽ അഗ്നി പകരുന്നതോടെ തീർത്ഥാടകർക്ക് 18-ാം പടി കയറി ദർശനം നടത്താൻ അനുമതി ലഭിക്കും. നട തുറക്കുന്ന നാളെ പൂജകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇടവത്തിലെ അത്തം നക്ഷത്രത്തിലാണ് പ്രതിഷ്ഠാദിനം ആചരിക്കുന്നത്. 26-ന് പ്രതിഷ്ഠാദിനത്തിൽ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും നടക്കും. അന്നേ ദിവസം പൂജകൾ പൂർത്തിയാക്കി രാത്രി 10 നട അടയ്ക്കും.
10: സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട് വയനാട് ജില്ലകൾ ഒഴികെയുള്ള 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 28 വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ മുംബൈ ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ന് നടക്കുന്ന 2-ാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125-ാം പതിപ്പിന് ഇന്ന് പാരീസിൽ തുടക്കമാകും. പുരുഷ സിംഗിൾസിൽ 25-ാം ഗ്രാൻഡ്സ്ലാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇതിഹാസ താരം നൊവാക് ജോക്കോവിച്ച് കോർട്ടിലിറങ്ങുന്നത്. ഫ്രഞ്ച് താരത്തിനെതിരെയാണ് ജോക്കോവിച്ചിന്റെ മത്സരം. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രത്തൻ യു ഖേൽക്കർ IAS ചുമതലയേറ്റു. സംസ്ഥാനത്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവ് ഇറങ്ങിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. സാങ്കേതിക കാരണങ്ങളാൽ നാളെയും മറ്റന്നാളും നോർക്ക റൂട്ട്സിന്റെ കോഴിക്കോട് സർട്ടിഫിക്കറ്റ് ഓതന്റിക്കേഷൻ സെന്ററിൽ അറ്റസ്റ്റേഷൻ സേവനം ഉണ്ടായിരിക്കില്ല എന്ന് നോർക്ക റൂട്ട്സ് അറിയിച്ചു. 22,000 രൂപയുടെ പ്രാരംഭ നിക്ഷേപം നടത്തുന്നവർക്ക് പ്രതിമാസം 3 ലക്ഷം രൂപ വരുമാനം വാഗ്ദാനം ചെയ്യുന്ന ഒരു ക്വാണ്ടം AI നിക്ഷേപ പദ്ധതി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. ആഫ്രിക്കയിൽ എബോള വ്യാപന സാഹചര്യത്തിൽ അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയെയും ജനജീവിതത്തെയും ഉയർത്തുന്ന വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. CBSE പുനർമൂല്യനിർണയ പ്രക്രിയ തടസ്സങ്ങളില്ലാതെ നടത്തുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫം ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന കൈതപുരം, സംഗീതം ജോൺസൺ.

അടുത്ത ഗാനം ചിത്രയും സംഘവും പാടിയത്. രചന കെ ജയകുമാർ, സംഗീതം രവീന്ദ്രൻ, ചിത്രം കിഴക്കുണരും പക്ഷി.

0: की जानकारी के लिए अपनी बैंक की शाख से राबिता कायम करें।
1: ഇനി 6:50 വയലും വീടും പരിപാടികൾക്കും തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി.
1: വയലും വേണം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ജീവിതത്തിലെ കണക്ക് പുസ്തകങ്ങൾക്ക് വികാരങ്ങളില്ല, വിചാരങ്ങൾ മാത്രമേയുള്ളൂ. ലാഭം, നഷ്ടം, സമ്പാദ്യം തുടങ്ങിയ വാക്കുകൾ പണത്തിന്റെ പര്യായ പദങ്ങളായി മാത്രം വിശകലനം ചെയ്യുമ്പോൾ ലോകത്തിന് നഷ്ടമാകുന്നത് നന്മ, സ്നേഹം, കാരുണ്യം എന്നിവയാണ്. അവനവന് ആദായം നൽകുന്ന പദ്ധതികളേക്കാൾ അന്യന് അനുഗ്രഹമാകുന്ന പ്രവർത്തനങ്ങളാണ് ഒരാളുടെ കർമ്മവീഥിയെ ധന്യമാക്കുന്നത്. ഓർക്കുക, ചില ലാഭങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നവർ മാത്രമാണ് സമൂഹത്തിന് വേണ്ടപ്പെട്ടവരാകുന്നത്. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും, ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന പരിപാടിയാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: കരിമുണ്ട ഏത് സുഗന്ധവിളയുടെ ഇനമാണ്? ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ പലർക്കും ആഗ്രഹമില്ലേ? ഒരാട് ഫാം, അല്ലെങ്കിൽ കന്നുകാലി ഫാം, അതുമല്ലെങ്കിൽ ഒരു കോഴി ഫാം തുടങ്ങാമെന്ന് കരുതുമ്പോൾ ഒരുപാട് സംശയങ്ങൾ നമ്മെ പൊതിയും. എങ്ങനെ തുടങ്ങണം, എന്തൊക്കെ വേണം, രജിസ്ട്രേഷൻ വേണോ, ലൈസൻസ് വേണോ എന്നുള്ള ചിന്തയൊക്കെ നമ്മെ അലട്ടാൻ തുടങ്ങും. പേടിക്കണ്ട, സംശയങ്ങൾക്കെല്ലാം മറുപടിയുണ്ട്. ഇത് ശ്രദ്ധിക്കൂ. മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും, ഈ വിഷയത്തെ അധികരിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ പരിപാടിയുടെ അവസാന ഭാഗമാണ് ഇന്ന്. അദ്ദേഹത്തോടൊപ്പം സ്റ്റുഡിയോയിൽ ഷിബു ജോർജ്.
1: നമ്മുടെ പാൽ ഉൽപ്പാദനം ചെയ്യുന്ന പ്രസൻസിക്കും അല്ലെങ്കിൽ അത് വിൽപ്പന ചെയ്യുന്ന ഡിഫറെന്റ് തരത്തിലായിരിക്കും. അപ്പം അതിനുവേണ്ടി ഒരു ഫുഡ് ലൈസൻസിങ് ഇതിന്റെ ആവശ്യം വരുന്നുണ്ടോ?
2: തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യ വസ്തുക്കള് വിപണനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ അനുമതി ആവശ്യമാണ്. അതിനാണ് FSSAയുടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതും നമുക്ക് ഓൺലൈനായിട്ട് ലഭിക്കുന്ന ഒന്നാണ്. ഇതിനകത്തൊരു മാനദണ്ഡം എന്ന് പറയുന്നത് 1,200,000 രൂപ വരെ വാർഷിക വിറ്റുവരവ്, ടേൺ ഓവർ ഉള്ള ഒരു സംരംഭത്തിന് രജിസ്ട്രേഷൻ എടുത്താൽ മതി. 1,200,000 മുകളിൽ വിറ്റുവരവ് വരുന്ന ഒരു സംരംഭമാണെങ്കിൽ അതിന് ലൈസൻസ് ആവശ്യമാണ്. അതാണ് FSSAയുടെ ലൈസൻസിനെ പറ്റി പറയാനുള്ളത്. അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ 500 ലിറ്റർ പാല് ഒരു ദിവസം കൈകാര്യം ചെയ്യുന്ന ഒരു സംരംഭമാണെങ്കിൽ അവർ രജിസ്ട്രേഷൻ എടുത്താൽ മതി. ഇപ്പൊ സാധാരണ ചെറുകിട കർഷകർക്ക് രജിസ്ട്രേഷന്റെ ആവശ്യമേ വരുന്നുള്ളൂ. 10 പശുവാണേലും 15 പശുവാണേലും ഒക്കെ തന്നെ ഈ 500-നകത്ത് നിൽക്കും. അപ്പൊ അവരെല്ലാം തന്നെ രജിസ്ട്രേഷൻ എടുത്താൽ മതി. അതിന് മുകളിലേക്ക് പാല് വിപണനം ചെയ്യുന്ന ഒരു കർഷകൻ മാത്രം ഈ ലൈസൻസിലോട്ട് പോയാൽ മതി. ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സൊസൈറ്റിയിൽ പാൽ കൊടുക്കുന്ന ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം FSSAയുടെ രജിസ്ട്രേഷൻ ആവശ്യമില്ല. അപ്പൊ അദ്ദേഹം പാൽ ഉൽപ്പാദിപ്പിക്കുന്നു, ആ സംരംഭകൻ പാല് അടുത്തുള്ള സൊസൈറ്റിയിൽ അങ്ങ് കൊടുക്കുന്നു, അവിടെ വേറെ ഒരു വിപണന ഒന്നുമില്ല,
1: ഡയറക്റ്റായിട്ട് നമ്മൾ ആർക്കും
2: കൊടുക്കുന്നില്ല. ആ പാല് സ്വന്തമായിട്ട് പാക്ക് ചെയ്ത് സ്വന്തമായിട്ട് വിപണനം ചെയ്യുന്നു, അല്ലെങ്കിൽ പാലിൽ നിന്നും തൈരുണ്ടാക്കി വിൽക്കുന്നു, അല്ലെങ്കിൽ പനീർ ഉണ്ടാക്കി വിൽക്കുന്നു, പാൽ ഉൽപ്പന്നങ്ങളിലേക്ക് പോകുന്നു, ഇതൊക്കെ ചെയ്യുന്ന ധാരാളം കർഷകരുണ്ട്. അപ്പൊ ഇത്തരത്തിൽ സ്വന്തമായിട്ട് നമ്മൾ പാലും പാൽ ഉൽപ്പന്നങ്ങളും വിപണനം ചെയ്യുന്ന ഒരു ഡയറി യൂണിറ്റ് ആണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അവിടെ ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷൻ ആവശ്യമാണ്. അതുപോലെ തന്നെ ഇപ്പൊ പൗൾട്രി, ഒരു ചെറിയ പൗൾട്രി പ്രോസസിങ് യൂണിറ്റ്, അപ്പൊ 50 കോഴികളെ വരെ പ്രോസസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ മതി. 50 കൂടുതൽ കോഴികളെ ഒരു ദിവസം ട്രസ് ചെയ്ത് പ്രോസസ് ചെയ്ത് വിപണനം ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ അവിടെ ലൈസൻസ് ആവശ്യമാണ്. അതുപോലെ തന്നെ 2 പശുവിനെയോ അല്ലെങ്കിൽ കാളയോ ഒക്കെ സ്ലോട്ടർ ചെയ്യുന്ന അറവുശാല ആണെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ മതി. 2-ൽ കൂടുതലാണെങ്കിൽ ലൈസൻസ് വേണം. ഇത്തരത്തിൽ, അതായത് ഭക്ഷ്യ വസ്തുക്കൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷനോ ലൈസൻസോ നമ്മൾ എടുത്തിരിക്കണം. അതിന്റെ എല്ലാ സംവിധാനങ്ങളും ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ ഫോം ഓൺലൈനായിട്ട് കിട്ടും, അതിന് വെരിഫിക്കേഷൻ എല്ലാവരും നടത്തുന്നുണ്ട്, എന്നിട്ട് ലൈസൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ലൈസൻസ് അവിടെ പ്രദർശിപ്പിച്ചിരിക്കണം നമ്മുടെ യൂണിറ്റില്. ഈ പറയുന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷനോ ലൈസൻസ് എന്താണെന്നുള്ളത് അവിടെ തീർച്ചയായിട്ടും പ്രദർശിപ്പിച്ചിരിക്കണം. അത്
1: സർ സൂചിപ്പിച്ച് നമ്മൾ സ്വന്തമായിട്ട് പാലെടുത്ത് അത് പാക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈ FSSAയുടെ രജിസ്ട്രേഷൻ എടുക്കണമെന്ന് കുറവാണെങ്കിൽ. അപ്പം ചില ആൾക്കാർ, ചെറിയൊരു യൂണിറ്റ് ഉണ്ട്, അവർ പാക്കൊന്നും ചെയ്യുന്നില്ല, പക്ഷെ ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട് എല്ലാവർക്കും. അപ്പൊ അപ്പൊ ആ സ്ഥിതിയിലും
2: തീർച്ചയായിട്ടും നമ്മൾ ഇവിടുന്ന് വിപണനം ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും രജിസ്ട്രേഷൻ എടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. വളരെ തുച്ഛമായ ഫീസ് ആവുള്ളൂ, മാത്രമല്ല അത് കുറച്ചുകൂടെ ക്രെഡിബിലിറ്റി കിട്ടുകയും ചെയ്യും. അത് എഫ് എസ് എസ് ഐയുടെ രജിസ്ട്രേഷൻ കിട്ടിയ ഒരു ഡയറി യൂണിറ്റ് ആണ്.
1: സർ, ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
3: ഹലോ സാർ, നമസ്കാരം. ദേവമാർ ആലപ്പുഴ കളിക്കുന്ന
1: പരിപാടി
3: സംബന്ധിച്ച സാറിന് എന്റെ ആയിരം നമസ്കാരം.
2: നമസ്കാരം.
3: ഈ സാർ, നമുക്ക് ഫാം തുടങ്ങുന്നതിന് ലോണോ മറ്റുള്ള കാര്യങ്ങളോ 60 പൈസ വെച്ചാൽ കിട്ടുമോ? രണ്ടാമത് എങ്ങനെയാണ് അത് നിയമങ്ങൾ?
2: അപ്പൊ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഫാം തുടങ്ങുന്നതിനുള്ള എന്ത് ഫാമാണ് ഉദ്ദേശിക്കുന്നത്? ഡയറി ഫാമാണോ, ഗോട്ട് ഫാമാണോ? ആടുവളത്തിലാണ്. അപ്പൊ ആടുവളത്തിൽ സംരംഭം എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയൊരു യൂണിറ്റ് എന്ന് പറയുന്നത് 20 ആടിന്റെ ഒരു യൂണിറ്റാണ്. ഒരു തുടക്കക്കാരായ ഒരാൾക്ക് നമുക്ക് ചെയ്യാവുന്ന ഒരു യൂണിറ്റ് 20 ആടിന്റെ ഒരു യൂണിറ്റാണ്. അപ്പൊ അതിനകത്ത് 19 പെണ്ണാടും ഒരു മുട്ടനാടും അടങ്ങുന്ന ഒരു സംരംഭമാണ്. ഏകദേശം 300,000 രൂപ അതിന് മുടക്ക് വരും. അപ്പൊ അതിന് ഒരു 240 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കൂട് നിർമ്മിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഒരു 30 സെന്റ് സ്ഥലമെങ്കിലും ഉണ്ടെങ്കിൽ അതിനാവശ്യമായ തീറ്റപ്പുല്ല് കൃഷിയും ഈ കൂടും അതോടൊപ്പം തന്നെ ആടുകളെ പുറത്തിറക്കി വിടാനുള്ള ഒരു പാഡക്കും എല്ലാം ചെയ്യാനുള്ള സംവിധാനം നമുക്ക് ഒരുക്കാൻ പറ്റും. അപ്പൊ ഏകദേശം 300,000 രൂപ മുതൽ മുടക്കും. ഒരു 30 സെന്റ് സ്ഥലവും ഉണ്ടെങ്കിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭമാണ് ഈ പറയുന്ന ആടുവളത്തിൽ. അപ്പൊ ഈ ആടുവളത്തിന് പ്രധാനമായിട്ടും പദ്ധതികളെല്ലാം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പഞ്ചായത്തുകൾ വെക്കുന്ന പ്രോജക്റ്റിലൂടെയാണ് ഇപ്പം ലഭിക്കുന്നത്. പഞ്ചായത്തിന്റെ ഈ പദ്ധതി രേഖയിൽ തന്നെ അവർക്ക് 20 ആടിന്റെ യൂണിറ്റിനുള്ള സ്കീമുകൾ എടുക്കാൻ പറ്റും. 100,000 രൂപ സബ്സിഡിയോടുകൂടി 20 ആടിന്റെ യൂണിറ്റ് വ്യക്തികൾക്കോ അല്ലെങ്കിൽ സ്വാശ്രയ ഗ്രൂപ്പുകൾക്കോ നൽകാനുള്ള അനുമതി പഞ്ചായത്തുകൾക്ക് തന്നെ ഉണ്ട്. പഞ്ചായത്തിന്റെ പ്രോജക്ട് എടുക്കാം,
1: ലോൺ എടുക്കാൻ വേണ്ടി.
2: പഞ്ചായത്തിന്റെ പദ്ധതിക്ക് എന്ന് പറയുന്നത് അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് 500,000 രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനം ഉള്ള ഒരാൾക്ക് അത് കിട്ടത്തില്ല. വാർഷിക വരുമാനം 500,000 രൂപയിൽ താഴെയാണെങ്കിൽ ഈ പഞ്ചായത്തിന്റെ ഈ ചെറുകിട ആടുവളത്തിലെ യൂണിറ്റ്, അതായത് പ്രജനന യൂണിറ്റ് എന്ന് പറയും, അത് പഞ്ചായത്തിന്റെ പ്രോജക്ട് വെച്ച് നിങ്ങൾക്ക് തരാൻ സാധിക്കും. പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടാൽ ആ ഒരു സ്കീം കൊണ്ടുവരാൻ പറ്റും. ഇനി കുറച്ചുകൂടെ വലിയൊരു സംരംഭമാണെന്നുണ്ടെങ്കിൽ ബാങ്കിന്റെ വായ്പയോടുകൂടി നമുക്കിത് ചെയ്യാൻ പറ്റും. ഇനി നിലവിൽ കുറച്ച് ആടിനെ വളർത്തുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന സംരംഭത്തിന് വേണ്ടിയിട്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അതിന്റെ മൂലധനം നമുക്ക് കണ്ടെത്താൻ പറ്റും. അതായത് നിലവിൽ ആട് വളർത്തുന്ന ഒരാളാണ് കൂടൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ആവർത്തന ചെലവ് റെക്കറിംഗ് എക്സ്പെൻഡിച്ചർ എന്ന് പറയും, നിലവിലുള്ള സംരംഭം വിപുലീകരിക്കാൻ ആവശ്യമായ തുക കണ്ടെത്താനായിട്ട് നമുക്ക് ഈ പറയുന്ന റെക്കറിംഗ് ഇതിനു വേണ്ടിയിട്ട് നമുക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് KCC എന്ന് പറയും, ബാങ്കിന്റെ സഹായത്തോടുകൂടി നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. ഏകദേശം 200,000 രൂപ വരെ നമുക്ക് ഈടില്ലാതെ വായ്പ എടുക്കാൻ സാധിക്കും. 7% പലിശ മാത്രമേ അതിന് വരുന്നുള്ളൂ. കൃത്യമായിട്ടുള്ള തിരിച്ചടവുണ്ടെങ്കിൽ താങ്കൾക്ക് 3% പലിശ സബ്സിഡി, അതായത് 4% പലിശയ്ക്ക് നമുക്കിത് ലഭ്യമാകും. അപ്പൊ KCC സഹായം തേടാം. ബാങ്ക് വായ്പയ്ക്ക് വേണ്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ മുദ്രാ ലോണ് ഈ പറയുന്ന കാർഷിക മൃഗസംരക്ഷണ സംരംഭങ്ങൾക്ക് ഇപ്പം നൽകുന്നുണ്ട്. അതിന് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാലും മുദ്രാ ലോണിൽ നമുക്കിത് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ അതിനൊരു പ്രോജക്ട് തയ്യാറാക്കി അടുത്ത വെറ്ററിനറി ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പ്രോജക്ട് തയ്യാറാക്കി കൊടുക്കണം, അല്ലെങ്കിൽ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്താം. അപ്പം ഇങ്ങനെ നിരവധി സാധ്യതകളാണ് ഇതിനകത്തുള്ളത്.
1: ഓക്കെ, സംശയങ്ങൾ. സാർ, നമ്മൾ ഈ FSSI രജിസ്ട്രേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യുക, ഒരു കർഷകൻ അല്ലെങ്കിൽ സംരംഭകൻ, അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അവർ വന്ന് എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്?
2: തീർച്ചയായിട്ടും അവിടെ പ്രധാനമായും വരുന്നതെന്ന് വെച്ചാൽ ഈ പാല് പ്രോസസ്സ് ചെയ്യുന്ന ആ പ്രദേശം, അവിടെ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പം അവിടെ നമ്മളിപ്പോൾ പാക്ക് ചെയ്ത് വിൽക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ വൃത്തിയും അതുപോലെ തന്നെ ശുചിത്വമാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ഈ അപേക്ഷയിൽ തന്നെ ഇതെല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കണം. ഗൈഡ്ലൈനകത്ത് കുറേയധികം മാനദണ്ഡങ്ങളുണ്ട്, ആ മാനദണ്ഡങ്ങൾ ഇവിടെ പാലിക്കണം. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ അപേക്ഷയോടൊപ്പം തന്നെ എത്ര ആനിമൽസ് ഉണ്ട്, എത്ര ലിറ്റർ പാൽ അവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്, നമ്മുടെ വാർഷിക വിറ്റുവരവ് എത്രയാണ്, ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് നമ്മൾ ഉത്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ വിപണനം ചെയ്യാൻ പോകുന്നത്, ബ്രാൻഡ് ചെയ്യുന്നുണ്ടോ, പാക്ക് ചെയ്യുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ അപേക്ഷയിൽ ചേർത്താണ് നമ്മൾ അപേക്ഷ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുന്നത്.
1: സാർ,

0: ഇപ്പം നമ്മളിപ്പം നമ്മുടെ ശ്രോതാവ് ചോദിച്ച മാതിരി തന്നെ ഇങ്ങനത്തെ സംരംഭകം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഗവൺമെന്റ് സ്കീംസ് ഒത്തിരി ഉണ്ടല്ലോ, അപ്പം അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം.
1: തീർച്ചയായിട്ടും. അതായത് ഇപ്പം ഡയറിയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് പശുവളത്തിലുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി പദ്ധതികൾ സംസ്ഥാനത്തുണ്ട്. ഈ പദ്ധതികൾ കൂടുതൽ നടപ്പിലാക്കുന്നത് സംസ്ഥാന ക്ഷീരവികസന വകുപ്പാണ്. ക്ഷീരവികസന വകുപ്പ് എല്ലാ വർഷവും അവരുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ പറയുന്ന പശുവളത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് 2 പശുവിന്റെ യൂണിറ്റ്, 5 പശുവിന്റെ യൂണിറ്റ്, 10 പശുവിന്റെ യൂണിറ്റ് അങ്ങനെയുള്ള ഡയറി യൂണിറ്റുകൾ സബ്സിഡി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തീറ്റപ്പുൽകൃഷി, അതുപോലെ ഫാമുകളുടെ യന്ത്രവൽക്കരണം, ഇത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ, കാലിത്തീറ്റയ്ക്ക് സബ്സിഡി, ഇങ്ങനെയുള്ള നിരവധി പദ്ധതികൾ ആനുകൂല്യം ലഭിക്കാനായിട്ട് അവരുടെ പോർട്ടലുണ്ട്. ക്ഷീരശ്രീ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക. എല്ലാം തന്നെ ഓൺലൈനായിട്ടാണ് അതിന്റെ സംവിധാനങ്ങളെല്ലാം ചെയ്യുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ഈ മേഖലയിൽ സബ്സിഡി വരുന്നതെന്ന് വെച്ചാൽ ഉൽപാദന മേഖലയിൽ 30% സബ്സിഡിയാണ് ത്രിതല പഞ്ചായത്തുകൾ ഈ പാല് ഉൽപാദന മേഖല, മുട്ട ഉൽപാദന, മാംസ ഉൽപാദന മേഖലയിൽ മാറ്റിവെക്കുന്നത്. പഞ്ചായത്തിനൊരു സബ്സിഡി മാനദണ്ഡമുണ്ട്. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഇറച്ചിക്കോഴി വളർത്തൽ യൂണിറ്റ് 1000 കോഴിയുടെ യൂണിറ്റ് പഞ്ചായത്തുകൾക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 20 ആടിന്റെ യൂണിറ്റ് പഞ്ചായത്തുകൾക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ബയോഗ്യാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കർഷകർക്ക് സബ്സിഡി കൊടുക്കാൻ പറ്റും. അപ്പം ഈ പഞ്ചായത്തുകൾക്ക് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ രൂപീകരിക്കാനായിട്ട് മൃഗസംരക്ഷണ ക്ഷീരവികസന മേഖലയിൽ ഒട്ടനവധി ഓപ്ഷൻസുകൾ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഓരോ സ്ഥലത്തിന്റെയും പ്രാദേശിക സാധ്യതകൾ നോക്കി. ഇപ്പൊ ചില പ്രദേശത്ത് കാറ്റിൽ പോപ്പുലേഷൻ വളരെ കൂടുതലായിരിക്കും, അപ്പൊ അവിടെ പദ്ധതികൾ കൂടുതലായിരിക്കും. ചില പ്രദേശത്ത് കാറ്റിൽ പോപ്പുലേഷൻ കുറവായിരിക്കും, ചില പഞ്ചായത്തുകൾ അവിടെ പദ്ധതികളുടെ ആവശ്യം കുറവായിരിക്കും. അപ്പൊ ആ രീതിയിൽ പ്രാദേശിക ആസൂത്രണത്തിലൂടെ നമുക്ക് ഈ മേഖലയിൽ ഒട്ടനവധി പദ്ധതികൾ
0: കൊണ്ടുവരാൻ
1: പറ്റും. അത് ഗ്രാമസഭയിലും മറ്റു വരുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചായിരിക്കും പദ്ധതികൾ തയ്യാറാക്കുന്നത്.
0: പിന്നെ അടുത്ത് വരുന്ന സാറ് സൂചിപ്പിച്ച മാതിരി തന്നെ നമ്മുടെ ലോണൊക്കെയാണ്,
1: ബാങ്ക് വായ്പ എടുത്ത് ചെയ്യാൻ പറ്റും. പിന്നെ കേന്ദ്ര സർക്കാരിന്റെ കുറച്ച് പദ്ധതികൾ ഉണ്ടായിരുന്നു. നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ, NLM എന്ന് പറയും, NLMന്റെ ഭാഗമായിട്ട് കേരളത്തിൽ വൻകിട പദ്ധതികൾ, അതായത് ആടുവളത്തൽ പദ്ധതികൾ, പന്നിവളത്തൽ, അതുപോലെ തന്നെ കോഴിവളത്തൽ പദ്ധതികൾ, ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ, ദേശീയ കന്നുകാലി മിഷന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്നു. ഇപ്പൊ താൽക്കാലികമായിട്ട് ആ പോർട്ടൽ നിർത്തിവെച്ചിരിക്കുകയാണ്. വീണ്ടും അത് ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. തീർച്ചയായിട്ടും ആ പദ്ധതികൾ ആരംഭിക്കുന്ന മുറയ്ക്ക് വീണ്ടും അതിനും നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിച്ചിട്ട് ആ പദ്ധതികളിലും വരാവുന്നതാണ്. പിന്നെ ഈ മുദ്ര ലോൺ പോലെയുള്ള കാർഷിക മൃഗസംരക്ഷണ സംരംഭങ്ങൾക്ക് 9% വരെ പലിശയോടുകൂടി നടപ്പിലാക്കുന്ന പദ്ധതികൾ, അതിൽ 10 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. അതിൽ തന്നെ ചെറുകിട ലോണുകളും വലിയ ലോണുകളും ഒക്കെ തന്നെ വിവിധ പലിശ നിരക്കിൽ ലഭ്യമാണ്. KCC എന്തായാലും വലിയൊരു പ്രയോജനമാണ്. ആവർത്തന ചെലവുകൾ
0: മൃഗസംരക്ഷണ മേഖലയ്ക്ക് വേണ്ടി തന്നെ സ്പെഷ്യലായിട്ട് ഉണ്ടല്ലേ?
1: അതായത് കൂടുതലും കാർഷിക മേഖലയിലായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴ് മൃഗസംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന പശുവളത്തിലോ ആടുവളത്തിലൊക്കെ വരുന്ന കർഷകന് ആവർത്തന ചെലവിന് ആവശ്യമായിട്ടുള്ള മൂലധനത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന KCC ഉപയോഗിക്കുന്നത്. അപ്പൊ കിസാൻ ക്രെഡിറ്റ് കാർഡിൽ 5 ലക്ഷം രൂപ വരെ വായ്പയുണ്ട്. 2 ലക്ഷം രൂപ വരെ ഈടില്ലാതെ കിട്ടും. 2 ലക്ഷത്തിന് മുകളിൽ ഈടോടുകൂടി കിട്ടും. അപ്പൊ ഈ തിരിച്ചടവ് ഈ പറഞ്ഞ പോലെ 7% പലിശയിലത് തിരിച്ചടയ്ക്കാൻ സാധിക്കും. കൃത്യമായ റീപേയ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ 3% പലിശ സബ്സിഡി കിട്ടും.
0: അപ്പൊ അത് നമ്മൾ പിന്നെ തിരിച്ചടയ്ക്കുന്നതനുസരിച്ച് നമുക്ക് ഉപയോഗിക്കും.
1: വീണ്ടും എടുത്തുകൊണ്ട് നമുക്ക് എപ്പോഴും ആ പൈസ ആവശ്യം വരുന്ന സമയത്ത് ഇത് നമുക്ക് റിവോൾവിംഗ് ഫണ്ട് പോലെ നമുക്ക് ഇതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പൊ അതൊരു വലിയൊരു ഇതാണ്. കാരണം ആവശ്യത്തിനനുസരിച്ച് പൈസ കണ്ടെത്താനായിട്ട് പ്രത്യേകിച്ച് വേറെ വായ്പകളൊക്കെ എടുക്കാതെ നമുക്ക് ഈ മേഖലയിൽ തന്നെ നിൽക്കാൻ സാധിക്കും.
0: പിന്നെ സാർ, ഈ തൊഴിലുറപ്പ് പദ്ധതികളുണ്ടല്ലോ, ഇത് എങ്ങനെയും നമ്മുടെ ഈ മൃഗസംരക്ഷണ മേഖലയിലോട്ട് ഇത് ചേർത്ത് എന്തെങ്കിലും കർഷകർക്ക് അതിൽ നിന്ന് ലാഭം എടുക്കാൻ സാധിക്കും?
1: തീർച്ചയായും. അതായത് മുമ്പ് നമ്മൾ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നതിനകത്ത് ഈ മേഖല ഉൾപ്പെട്ടിരുന്നില്ല. പിന്നീടാണ് നമ്മൾ ഈ മൃഗസംരക്ഷണ കാർഷിക മേഖലകളെല്ലാം തന്നെ വന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ലേബർ ഇതിനകത്ത് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. ലേബർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പം ഒരു തൊഴുത്ത് നിർമ്മിക്കുന്നു, അപ്പൊ അതിന്റെ മെറ്റീരിയൽ കോസ്റ്റ് മാത്രം ഈ കർഷകൻ ബാധിച്ചാൽ മതി, ബാക്കി ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ തൊഴിലുറപ്പിനകത്ത് കൊണ്ടുവരാൻ സാധിക്കുന്നു. ആട്ടുകൂടായാലും തൊഴുത്ത് നിർമ്മിക്കുകയാണെങ്കിലും, അതുപോലെ തന്നെ അസോള കൃഷി അല്ലെങ്കിൽ ബയോഗ്യാസ് നിർമ്മാണം അല്ലെങ്കിൽ ഈ പറയുന്ന തീറ്റപ്പുൽ കൃഷി ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. സ്വകാര്യ വ്യക്തിയുടെ ഒരിടത്തിലെ തീറ്റപ്പുൽ കൃഷി ഈ പറയുന്ന രീതിയിൽ തൊഴിലുറപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് വലിയൊരു കാര്യമാണ്. കാരണം വെച്ചാൽ അതിന്റെ തീറ്റപ്പുൽ നടീൽ വസ്തുക്കൾ മാത്രം നമ്മൾ വാങ്ങിക്കൊടുത്താൽ മതി. കൃഷിസ്ഥലം ഒരുക്കുന്നത് തൊഴിലുറപ്പില് തൊഴിലായിട്ട് നമുക്കത്
0: ലേബർ കോസ്റ്റ്
1: നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അത് വലിയൊരു കാര്യമാണ്. അപ്പൊ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലും അതുപോലെ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ തൊഴിലുറപ്പുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ട്, അതായത് പഞ്ചായത്ത് പ്രദേശത്തുള്ള തൊഴിലുറപ്പിന്റെ ചാർജ് ഓഫീസർക്ക് അവിടെ ഏതൊക്കെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാം, ഇപ്പൊ പശു വളർത്തുന്ന ഇത്ര പേരുണ്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള തീറ്റപ്പുല്ല് കൃഷി ചെയ്യാനായിട്ട് ഈ തൊഴിലുറപ്പിലെ അംഗങ്ങളെ ഉപയോഗിക്കാം. ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലേബർ അവിടെ കിട്ടുന്നു, തൊഴിൽ ദിനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു, ഈ നടീൽ വസ്തുക്കൾ അദ്ദേഹം വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നടാൻ സാധിക്കുന്നു, ഉൽപാദനം കൂടുന്നു. അപ്പൊ ഈ രീതിയിൽ കമ്പോസ്റ്റ് പിറ്റ് നിർമ്മിക്കുന്നു അല്ലെങ്കിൽ ബയോഗ്യാസ് യൂണിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു. മണ്ണിര കമ്പോസ്റ്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റും. പശുവിന്റെ തൊഴുത്ത് നിർമ്മിക്കാനായിട്ട് സഹായിക്കുന്നു. മെറ്റീരിയൽ കോസ്റ്റ് മാത്രം നമ്മൾ കൊടുക്കുന്നു. ഈ രീതിയിൽ തൊഴിലുറപ്പുമായിട്ട് സംയോജിപ്പിച്ചാൽ
0: ഇതൊരു കർഷകൻ ഇങ്ങനെ സ്കീമില് ലാഭം എടുക്കണമെങ്കിൽ പഞ്ചായത്തിലുള്ള
1: ആ പഞ്ചായത്തിലുള്ള തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ചാർജ് ഓഫീസർക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം, ഇപ്പൊ ഇദ്ദേഹത്തിന് ഇപ്പൊ ഒരു ഏക്കർ സ്ഥലമുണ്ട്, അവിടെ തീറ്റപ്പുല്ല് കൃഷി ചെയ്യണ ആവശ്യമുണ്ട്, അപ്പൊ അതിന് ഇദ്ദേഹം അപേക്ഷ കൊടുക്കുക. അപ്പൊ അത് പരിഗണിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്ഥലത്ത് ഇത്ര കൃഷി ചെയ്യുന്നതിന് ഇത്ര തൊഴിൽ ദിനം വരും. അവിടേക്ക് ആ പഞ്ചായത്തിലെ ആ വാർഡിലെ തൊഴിലുറപ്പിലെ ജോബ് കാർഡുള്ളവരെ അങ്ങോട്ട് തൊഴിലിന് വിടുന്നു. അതിന് അടിസ്ഥാനമായിട്ട് വേണ്ടുന്ന മറ്റു കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്യേണ്ടതായിട്ട് വരും. അതായത് നടീൽ വസ്തുക്കളും വളവും മറ്റുമൊക്കെ ഇദ്ദേഹം പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പൊ തീറ്റപ്പുല്ല് അവർ കൃഷി ചെയ്തിട്ട് പോകുന്നു.
0: സാർ, ഒരു 10 പശു ഉള്ള ഒരു ചെറിയൊരു ഡെയറി യൂണിറ്റ് ആരെങ്കിലും തുടങ്ങാൻ താല്പര്യപ്പെടുന്നു, അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ചെലവ് എത്ര ആവും?
1: ഇപ്പൊ 10 പശുള്ള ഒരു സംരംഭം തുടങ്ങാനായിട്ട് കുറഞ്ഞത് 10 ലക്ഷം രൂപ വേണ്ടി വരും. 10 ലക്ഷം 10 മുതൽ 15 ലക്ഷം രൂപ വേണ്ടി വരും. അത് ഭൂമി ഒഴിച്ചാണ് പറയുന്നത്. കാരണം ലാൻഡ് ഒന്നുകിൽ സ്വന്തമായിട്ട് ഉണ്ടാവണം, അല്ലെങ്കിൽ പാട്ടത്തിലെടുക്കണം. ആ ലാൻഡിൽ നമുക്ക് വരുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 1 തൊഴുത്ത് നിർമ്മിക്കുക, 2 ഈ പശുക്കളെ വാങ്ങുക. അപ്പൊ പശുക്കളുടെ ഇന്നത്തെ വില നിലവാരവും മറ്റുമൊക്കെ നോക്കുമ്പോൾ ഏകദേശം 10 ലക്ഷം രൂപയെങ്കിലും ഈ ഒരു സംരംഭം തുടങ്ങാനായിട്ട് നമുക്ക് വേണ്ടി വരും. പിന്നെ 10 പശുകളുള്ള ഒരു സംരംഭം ആയതുകൊണ്ട് പഞ്ചായത്തിന്റെ ലൈസൻസ് ആവശ്യമില്ല. 10-ൽ കൂടുകയാണെങ്കിൽ മാത്രം ലൈസൻസ് എടുത്താൽ മതി. കാരണം അതിലുണ്ടാകുന്ന കുട്ടികൾക്ക് കൂടെ വരുമ്പോഴാണ് നമുക്ക് ലൈസൻസിലോട്ട് പോകേണ്ടി വരുന്നത്. തുടക്കത്തിൽ എന്തായാലും ലൈസൻസ് വേണ്ടി വന്നിരുന്നില്ല, ബില്ലിംഗ് പെർമിറ്റും വേണ്ടി വരുന്നില്ല. പക്ഷെ നമ്മൾ വിലയിരിക്കാൻ ഉള്ള താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ലൈസൻസ് എടുത്ത് തന്നെ തുടങ്ങണം.
0: ചെയ്ത്
1: തന്നെ പോകണം. പിന്നെ ഇതിനകത്ത് വേറെ എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാം. കെ സി സി ആയിട്ട് ബന്ധപ്പെട്ട്
0: റിവോൾവിംഗ് ഫണ്ട്
1: തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട് തീറ്റപ്പുൽകൃഷി, ഡയറി എന്ന് പറയുന്ന യൂണിറ്റ് ലാഭകരമായിട്ട് പോകണമെങ്കിൽ സ്വന്തമായിട്ട് തീറ്റപ്പുൽകൃഷി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ലാഭമുള്ളൂ. കാരണം ഉൽപാദന ചെലവിന്റെ 70% തീറ്റയാണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിന് സ്വന്തമായിട്ട് തീറ്റപ്പുൽകൃഷി ചെയ്യാനുള്ള സ്ഥലം കണ്ടെത്തുക. ഒന്നുകിൽ ഇവിടെ ഒരേക്കർ സ്ഥലത്ത് നമുക്ക് തീറ്റപ്പുല്ല് കൃഷിയാണെങ്കിൽ ഈ പശുക്കൾക്ക് ആവശ്യമായിട്ടുള്ള 365 ദിവസത്തേക്കുള്ള തീറ്റപ്പുല്ല് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. സ്ഥലം സ്വന്തമായിട്ടില്ലെന്നുണ്ടെങ്കിൽ പാട്ടത്തിനെടുത്ത് ചെയ്യാം. അങ്ങനെ പാട്ടത്തിനെടുത്ത് ചെയ്യാൻ സാധിച്ചാൽ നല്ലതാണ്.
0: തീറ്റപ്പുല്ല് തന്നെ നല്ല ഗുണമേന്മയുള്ളത്, നല്ല പോഷക മൂലകളും
1: അത് കൃഷി ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അത് ഈ പറഞ്ഞ തൊഴിലുറപ്പുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി തീറ്റപ്പുല്ല് കൃഷി ചെയ്ത് അത് ഉപയോഗിച്ച് നമ്മൾ പശുവിനെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും.
0: പിന്നെ ഇതേമാതിരി ഒരു ചെറിയൊരു ഗോട്രി യൂണിറ്റ് അതിനുവേണ്ടിയാണ്
1: നമ്മള് നേരത്തെ ഒരു ശ്രോതാവ്
0: ചോദിച്ചു.
1: അപ്പൊ തുടക്കത്തിൽ ഏറ്റവും നല്ലത് ഒരു 20 ആടിന്റെ ഒരു യൂണിറ്റ് ആണല്ലോ. 20 ആടിന്റെ യൂണിറ്റ് ആകുമ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങള് പഠിച്ച് മനസ്സിലാക്കി പിന്നീട് അത് വിപുലീകരിക്കാൻ സാധിക്കും. 20 ആടിന് എന്തായാലും ലൈസൻസ് വേണ്ട, ബില്ലിംഗ് പെർമിറ്റ് ആവശ്യമില്ല. 50 ആട് വരെ ലൈസൻസ് വേണ്ടാത്തതുകൊണ്ട് 20 ആടിന്റെ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ ലൈസൻസ്
0: ആവശ്യമില്ല.
1: ഒരു 3 ലക്ഷം രൂപ മുടക്കുമതി. കാരണം അതിനൊരു കൂട് നിർമ്മിക്കാനും അതുപോലെ തന്നെ ഈ ആടുകളെ വാങ്ങാനും. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ബ്രീഡിംഗ് യൂണിറ്റ് ആണ്. ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാകുന്ന ആട്ടിൻകുട്ടികളെ 3 മാസം വരെ വളർത്തി ആവശ്യക്കാർക്ക് വിപണനം ചെയ്യുക. നല്ല ഇനം ആട്ടിൻകുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ബ്രീഡിംഗ് യൂണിറ്റ് ആയിട്ട് വേണം ഇത് കൊണ്ടുവരാനായിട്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് ഇതിന്റെ പേരന്റ് സ്റ്റോക്ക് നല്ല ഗുണമേന്മയുള്ള മലബാർ ഇനത്തിൽപ്പെട്ട നല്ല പേരന്റ് സ്റ്റോക്കിനെ ആദ്യം തന്നെ സെലക്ട് ചെയ്യണം. ഈ 19 ആടുകളെ വാങ്ങുന്ന സമയത്ത്, ഫീമെയിൽ ആടുകളെ വാങ്ങുന്ന സമയത്ത് ഏറ്റവും നല്ല വർഗ്ഗ ഗുണമേന്മയുള്ള മലബാർ ഇനത്തിൽപ്പെട്ട ആടുകളെ തന്നെ സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇതുമായിട്ട് രക്തബന്ധമില്ലാത്ത, ഇൻബ്രീഡിംഗ് വരാതെ കുറച്ചുകൂടെ ദൂരെ പോയി നല്ല ഗുണമേന്മയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടനാടിനെ നല്ല വിലയ്ക്ക് വാങ്ങണം. എന്നിട്ട് ഈ ആടിനെ എല്ലാ ഇൻഷുർ ചെയ്ത് തന്നെ വേണം ഇവിടെ വളർത്താൻ. എല്ലാവിധ പ്രതിരോധ കുത്തിവെപ്പുകളും എടുക്കണം, അവയ്ക്ക് ആവശ്യമായ ആരോഗ്യ പരിചരണങ്ങൾ, വാക്സിനേഷനും ഡിവോമിങ്ങും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എടുക്കുക. എന്നിട്ട് അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ഒരു 3 മാസം വരെ വളർത്തുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കൊരു 3 മാസം വരെ വളർത്തിയാൽ കുറഞ്ഞത് ഒരു 12 കിലോ ബോഡി വെയിറ്റ് കിട്ടും. ഒരു 400 രൂപ ലൈവ് വെയിറ്റും നമുക്ക് വിൽക്കാൻ സാധിക്കും. നല്ല ഡിമാൻഡുള്ള ഒരു സംരംഭമാണ്. അപ്പൊ നല്ലതിനും ആട്ടുകുട്ടികളെ പ്രാദേശികമായിട്ട് ഉൽപ്പാദിപ്പിച്ച് ഒരു 3 മാസം വരെ വളർത്തി ആവശ്യക്കാർക്ക് വിപണനം ചെയ്യുന്ന ഒരു ബ്രീഡിംഗ് യൂണിറ്റിന് കേരളത്തിൽ സാധ്യതയുണ്ട്. ചെറിയൊരു യൂണിറ്റ് ആയിട്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത്.
0: അപ്പൊ ഇത് 20 ആടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു വർഷം നല്ലൊരു
1: ഇതിന്റെ ആട്ടുകുട്ടികളെ നമുക്കൊരു 3 മാസം വരെ വളർത്തി കഴിഞ്ഞാൽ നമുക്കൊരു 10 മുതൽ 12 കിലോ തൂക്കം കിട്ടും. ഈ സമയത്ത് ലൈവ് വെയിറ്റിന് ഒരു 400 രൂപയ്ക്ക് നമുക്ക് വിറ്റഴിക്കാൻ സാധിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടും. ഈ ഒരു സംരംഭം എന്ന് പറയുന്നത് ഒരു 2 വർഷം കൊണ്ട് തന്നെ അത് ബ്രേക്ക് ഇവൻ ആവും, നന്നായിട്ട് നടത്താൻ പറ്റും. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം ആട്ടിറച്ചിക്ക് ഇത്ര ഡിമാൻഡുള്ള ഒരു സംസ്ഥാനമാണ്. ആട്ടും കുട്ടികൾക്കും വലിയ ഡിമാൻഡുണ്ട്. പശു വളർത്തുന്നത് പോലെയുള്ള പരിചരണം ആവശ്യമില്ല താനും. കാരണം ഇതിന് എന്നും കുളിപ്പിക്കേണ്ട കാര്യമില്ല, കൂടെ ഒന്നും കഴുകേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ രാവിലെയും വൈകിട്ട് ഒരു 1.5 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറുകിട സംരംഭമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനുള്ള സമയവും അതിനുള്ള സാഹചര്യം ഉള്ളവർക്ക് അത് പറ്റുള്ളൂ. അത് അതാദ്യം കണ്ടെത്തണം.
0: പിന്നെ പറഞ്ഞ മാതിരി ഒരു ചെറിയ പരിശീലനം ആദ്യം എടുത്താൽ അത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും.
1: തീർച്ചയായിട്ടും. അത് ഇത് ഏത് സംരംഭം തുടങ്ങുന്നതിന് മുമ്പും ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത് ഈ സംരംഭത്തിന്റെ സാധ്യതകളും പരിമിതികളും രണ്ടും വേണം. സാധ്യതകൾ മാത്രം കണ്ട് മനസ്സിലാക്കിയാൽ പോരാ, ഇതിന്റെ പരിമിതികൾ, കാരണം ഇത്ര സമയം നമുക്കിവിടെ ചെലവഴിക്കേണ്ടി വരും, ഇത് ചെയ്യുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, ഇന്ന ഇന്ന പരിസരത്ത് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടോ, ഇതെല്ലാം ഒന്ന് മുൻകൂട്ടി കണ്ട് ആ സാധ്യതകളും പരിമിതികളും മനസ്സിലാക്കി ഒരു പരിശീലനം കൊടുത്തായിട്ടുള്ളൂ. അപ്പം വിവിധ വകുപ്പുകൾ പരിശീലനം കൊടുക്കുന്നുണ്ട്, പശു വളർത്തലും ആട് വളർത്തലും. അവരുടെ പ്രദേശത്ത് അടുത്തുള്ള ഒരു പരിശീലന കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്തിട്ട് അടുത്ത് വരുന്ന ഒരു പരിശീലന പരിപാടിയിൽ പോകുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറേ അധികം മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ ഫാം നടത്തുന്നവരുടെയും മറ്റും കുറേ കോൺടാക്റ്റും അഡ്രസ്സും കാര്യങ്ങളും അതിൽ നിന്ന് കിട്ടും. ഡയറി ഫാമൊക്കെ പലതും നിർത്തിപ്പോയ ഒരു ലീസിനെടുത്ത് അതിനേക്കാൾ നന്നായിട്ട് നടത്തുന്നവരുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഉള്ള ഒരു ഒരു മുന്നൊരുക്കം നടത്തി ഒരു കുറച്ച് സമയമെടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി സാധ്യതയും പരിമിതിയും കണ്ട്
0: സാവകാശമായിട്ട് മുന്നോട്ട് പോകണം. ഡോക്ടർ വേണുഗോപാൽ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും നല്ലൊരു ചർച്ച നമുക്ക് ചെയ്യാൻ സാധിച്ച് താങ്കളുടെ വിലപ്പെട്ട സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
1: താങ്ക് യു.
2: മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും. ഈ വിഷയത്തെ അധികരിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ പരിപാടിയുടെ അവസാന ഭാഗമാണ് കേട്ടത്. അദ്ദേഹത്തോടൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത് ഷിബു ജോർജ്. ഡോക്ടർ ആർ വേണുഗോപാലിന്റെ ഫോൺ നമ്പർ 9387830718. ഇനി ഒരു ഗാനം കേൾക്കാം.

0: പാടും വാനം പാടും. ഗാനം കേട്ടല്ലോ.
1: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
0: മാങ്ങാണ്ടി അപ്പം രുചികരവും ഗുണകരവുമായ ഒരു ഭക്ഷണ വിഭവമായിരുന്നു മാങ്ങാണ്ടി അപ്പം. മാമ്പഴക്കാലമാകുമ്പോഴേ മാമ്പഴം തിന്ന് വലിച്ചെറിയുന്ന മാങ്ങാണ്ടിയിൽ എന്തെല്ലാം ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നുവെന്ന് അപ്പോൾ നാം ചിന്തിക്കാറില്ല. വെട്ടിക്കീറാൻ ആവശ്യമായ അത്ര മാങ്ങാണ്ടി ആകുമ്പോൾ അവ വെട്ടിക്കീറി പരുവപ്പെടുത്തുന്നു. മിക്കവരും കർക്കടക മാസത്തോടെയാണ് ഈ നടപടികൾ ആരംഭിക്കുന്നത്. മാങ്ങാണ്ടിയിൽ നിന്നും എടുത്ത പരിപ്പ് വൃത്തിയാക്കിയ ശേഷം നന്നായി ഉണക്കി ചണച്ചാക്കിലോ തുണിയിലോ കെട്ടി വെള്ളത്തിൽ കട്ടുകളയാൻ മുക്കിയിടും. കുറഞ്ഞത് 4 ദിവസമെങ്കിലും വെള്ളത്തിൽ മുക്കിയിടണം. പണ്ട് പാടവരമ്പിലെ മടവീണ ഒഴുക്കുള്ള വെള്ളത്തിൽ കെട്ടിയിടുമായിരുന്നു. കട്ടുപോയ ശേഷം പുഴുങ്ങി വെയിലത്തിട്ടുണക്കി സൂക്ഷിക്കും. അതിൽ നിന്നും ആവശ്യമായവയെടുത്ത് ഇടിച്ചു പൊടിച്ചോ വെള്ളത്തിൽ കുതിർത്തോ നാടൻ തവിടരിയോടൊപ്പം അരച്ചു ചേർത്ത് അപ്പമുണ്ടാക്കുമായിരുന്നു. കൂടാതെ ചെറു കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ശർക്കരപ്പാനിയിൽ ഇളക്കി ചുക്കും ജീരകവും അരിപ്പൊടിയും ചേർത്ത് ശർക്കര വരട്ടിയുണ്ടാക്കി സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇടിച്ചു പൊടിച്ച് തവിടുള്ള അരിയോടൊപ്പം ചേർത്ത് മാങ്ങാണ്ടി പുട്ടും ഒരു വിശേഷ വിഭവമായിരുന്നു. അക്കാലത്തെ ദാരിദ്ര്യത്തെ മറികടക്കാനുള്ള ഒരു ഉപാധി കൂടിയായിരുന്നു ഇത്. വയറുകടി, കുടൽപുണ്ണ്, മൂത്രസംബന്ധമായ അസുഖങ്ങൾ, ആമാശയരോഗങ്ങൾ, കരൾ രോഗങ്ങൾ ഉൾപ്പെടെ പല അസുഖങ്ങൾക്കും പരിഹാരം കൂടിയായിരുന്നു ഇത്.
2: സോയിൽ ഹെൽത്ത് കാർഡ്. മണ്ണാണ് കൃഷിയുടെ അടിസ്ഥാന ശക്തി. ആരോഗ്യമുള്ള മണ്ണില്ലാതെ ആരോഗ്യകരമായ വിളയും സ്ഥിരമായ ഉൽപാദനവും സാധ്യമല്ല. ഈ തിരിച്ചറിവോടെയാണ് കേന്ദ്ര സർക്കാർ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കിയത്. കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഗുണനിലവാരം മനസ്സിലാക്കി ശാസ്ത്രീയമായി കൃഷി നടത്താൻ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സോയിൽ ഹെൽത്ത് കാർഡ് വഴി കർഷകർക്ക് അവരുടെ മണ്ണിലെ പോഷകമൂലകങ്ങളുടെ അളവ് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ലഭിക്കുന്നു. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് തുടങ്ങിയ പ്രധാന പോഷകങ്ങളും സൂക്ഷ്മ പോഷകങ്ങളും മണ്ണിന്റെ pH നിലയും ഈ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിളയ്ക്ക് എത്ര അളവിൽ വളം വേണമെന്ന് വ്യക്തമായ ശുപാർശകളും നൽകുന്നു. ഈ പദ്ധതി കർഷകർക്ക് നിരവധി നേട്ടങ്ങൾ നൽകുന്നു. അനാവശ്യമായി അധിക വളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതിനാൽ കൃഷി ചെലവ് കുറയുന്നു. അതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും വിളവെടുപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ദീർഘകാലത്തിൽ ഇത് കൃഷിയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ മേഖലയാക്കി മാറ്റുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി കാലാവസ്ഥാ സൌഹൃദ കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ ജലധാരാശേഷിയും ഘടനയും മെച്ചപ്പെടുത്തുന്നതിലൂടെ വരൾച്ച പോലുള്ള അവസ്ഥകളെ നേരിടാനുള്ള ശേഷി വർദ്ധിക്കുന്നു. കൂടാതെ ജൈവവളങ്ങളും പച്ചവളങ്ങളും ഉപയോഗിക്കാൻ പദ്ധതി പ്രചോദനം നൽകുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് ഒരു രേഖ മാത്രമല്ല, കർഷകന്റെ കൃഷിക്ക് ശാസ്ത്രീയ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വിശ്വാസയോഗ്യമായ ഉപകരണമാണ്. ഓരോ കർഷകനും തന്റെ മണ്ണിന്റെ ആരോഗ്യനില അറിയുകയും അതനുസരിച്ച് കൃഷി നടത്തുകയും ചെയ്താൽ മാത്രമേ കൃഷിയുടെ ഭാവി സുരക്ഷിതമാകൂ.
0: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ചോദ്യം ഇതായിരുന്നു, കരിമുണ്ട ഏത് സുഗന്ധവിളയുടെ ഇനമാണ്? ഉത്തരം കുരുമുളക്. വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 6950014 എന്ന വിലാസത്തിലോ വയലും വീടും AIR@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
3: വയലും വീടും സമാപിക്കുന്നു.

യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭങ്ങളുടെ യാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ

0: എഴുതുക. ഇമെയിൽ youth.artvm@gmail.com.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്.

0: അസാപ് കേരളയുടെ ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലം ലക്കിടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ മെയ് 30 ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു. പ്രമുഖ കമ്പനികൾ പങ്കെടുക്കുന്ന മേളയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ രാവിലെ 10 ബയോഡേറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി ഒറ്റപ്പാലം ലക്കിടി കിൻഫ്ര പാർക്കിനുള്ളിൽ പ്രവർത്തിക്കുന്ന അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് 9495999667 അല്ലെങ്കിൽ 9895969679 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ആരോഗ്യ കേരളം ഇടുക്കിയുടെ കീഴിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അനസ്തേഷ്യ തസ്തികയിലേക്ക് മെയ് 25 വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കും. രാവിലെ 10 കുയിലുമലയിലുള്ള ജില്ലാ പ്രോഗ്രാം മാനേജർ ആരോഗ്യ കേരളം ഇടുക്കിയുടെ ഓഫീസിലാണ് ഇന്റർവ്യൂ. യോഗ്യത MBBS അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത, മെഡിക്കൽ PG ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ DNB അനസ്തേഷ്യ. പ്രായം മെയ് 1 70 വയസ്സ് കവിയരുത്. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുമായി ഇന്റർവ്യൂവിന് ഹാജരാകണം.
1: സബ്കെ ലിയേ സമാജി സെക്യൂരിറ്റി अटल पेंशन योजना,
2: योजना उन नौजवानों के लिए है ताकि आप जब 60 साल के होंगे आपको कभी किसी के सहारे की जरूरत न पड़े, आप अपना बुढ़ापा भी गौरव के साथ बिता सको।
3: अब इस योजना से 8,85,00,000 से ज्यादा लोग जुड़ चुके हैं।
1: अगर आप भी 18 से 40 साल की उम्र के हैं तो महाना अटल पेंशन के अलावा योजना के 3 गारंटीड फायदों की जानकारी के लिए अपनी बैंक की शाख से राबिता कायम करें।
0: ഹൈറേഞ്ച് വൃത്താന്തം തുടരുന്നു. പാമ്പാടുംപാറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ കരാറടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം മെയ് 9 രാവിലെ 10:30 പാമ്പാടുംപാറ PHSC ഓഫീസിൽ നടക്കും. യോഗ്യത ഡി ഫാം അല്ലെങ്കിൽ ബി ഫാം. കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അപേക്ഷകർക്ക് മെയ് 30 40 വയസ്സ് കവിയാൻ പാടില്ല. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9656869422 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ചക്കുവെള്ളം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആശാ വർക്കർ തസ്തികയിൽ നിയമനം നടത്തുന്നതിനായി June 2 നിശ്ചയിച്ചിരുന്ന ഇന്റർവ്യൂ ചില സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ഇതോടെ ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൌഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. CBSE 12 ക്ലാസ് പുനർമൂല്യനിർണയ പ്രക്രിയയുടെ തടസ്സം നീക്കാൻ വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ആഫ്രിക്കയിൽ എബോള പടരുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. വൈദ്യസഹായ കിറ്റുകൾ അയച്ച് ഇന്ത്യ. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗിൽ BJP ജയം. ദേവാംശു പാണ്ഡെയുടെ ജയം 100,000 പരം വോട്ടിന്. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളത്ത് ഓറഞ്ച് അലർട്ട്. ഈ മാസം 28 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് പാരീസിൽ തുടക്കമായി. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിന് അയച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിലാണ് പുരസ്കാരം നൽകുക. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൌഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ന്യൂഡൽഹിയിൽ നടത്തിയ ചർച്ചകൾക്കു ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സമഗ്ര ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തമാണുള്ളതെന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ എത്രയും വേഗം പൂർത്തിയാക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം എടുത്തുകാട്ടി. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വൈവിധ്യമാർന്ന ഊർജ്ജ സ്രോതസ്സുകൾ അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
1: Secretary and I therefore welcome the expansion in our energy trade in recent months. Diversified supplies are at the heart of energy security for India. We devoted some time to nuclear energy cooperation as well. The passage of the Shanti Act has opened up new possibilities.
0: മറ്റന്നാൾ നടക്കുന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായാണ് 4 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ ഇന്ത്യയിലെത്തിയത്. ശ്രീ ജയശങ്കർ, മാർക്കോ റൂബിയോ എന്നിവർക്ക് പുറമെ ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും. CBSE 12 ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകും. ഈ മാസം 21-22 തീയതികളിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ചില വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് തെറ്റായി ഈടാക്കിയതെന്ന് CBSE വ്യക്തമാക്കി. എന്നാൽ മറ്റു ചിലരിൽ നിന്നും കുറഞ്ഞ തുകയാണ് ഈടാക്കിയതെന്നും ബോർഡ് കൂട്ടിച്ചേർത്തു. അപേക്ഷിച്ച എല്ലാവർക്കും ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. CBSE പരീക്ഷാ പോർട്ടലിലെ തകരാർ പരിഹരിക്കുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. പോർട്ടൽ പ്രതിസന്ധി പരിഹരിക്കാൻ മദ്രാസ്, കാൺപൂർ IITകളിൽ നിന്നുള്ള വിദഗ്ധ സാങ്കേതിക സംഘത്തെ നിയോഗിക്കാനാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ CBSEക്ക് നിർദ്ദേശം നൽകിയത്. CBSE 12 ക്ലാസ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ പുനർമൂല്യനിർണയവുമായി ബന്ധപ്പെട്ട് പോർട്ടൽ സേവനത്തിൽ തടസ്സം നേരിട്ടിരുന്നു. ഇക്കാര്യത്തിൽ വിദ്യാർത്ഥികളുടെ ആശങ്കകൾ മുൻനിർത്തിയാണ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. കേരളത്തിൽ 2-ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3 പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷാ സമർപ്പണം നാളെ ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. പശ്ചിമബംഗാളിൽ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന റീപോളിംഗിൽ BJPക്ക് ജയം. BJP സ്ഥാനാർത്ഥി ദേവാംശു പാണ്ഡെ 100,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. വലിയ തോതിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണത്തെ തുടർന്ന് ഈ മാസം 21 റീപോളിംഗ് നടക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800

0: 1-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. 22,000 രൂപയുടെ നിക്ഷേപത്തിൽ നിന്നും 3,00,000 രൂപ പ്രതിമാസ വരുമാനം വാഗ്ദാനം ചെയ്യുന്ന നിക്ഷേപ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമന്റേതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയും ജനജീവിതവും മെച്ചപ്പെടുത്തുന്ന സ്വപ്നതുല്യമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൊച്ചി പൌരാവലിയുടെ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രതൻ യു കേൽക്കർ ചുമതലയേറ്റു. സംസ്ഥാനത്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവിറങ്ങിയിരുന്നു. വിവിധ ജില്ലകളുടെയും വകുപ്പുകളുടെയും ചുമതല വഹിച്ച ഉദ്യോഗസ്ഥർക്കും മാറ്റമുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
2: ആഫ്രിക്കൻ രാജ്യങ്ങളായ കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിലുള്ള ഇന്ത്യൻ പൌരന്മാർ ആരോഗ്യ മാർഗ്ഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. മേഖലയിലെ സ്ഥിതിഗതികൾ പരിഗണിച്ച് ഈ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ നിയന്ത്രിക്കണമെന്ന് സർക്കാർ നിർദ്ദേശം നൽകി. ആഫ്രിക്കയിൽ തുടർച്ചയായി വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഇന്ത്യ അടിയന്തര വൈദ്യസഹായ കിറ്റുകൾ അയച്ചു. ആഫ്രിക്കയുടെ രോഗനിവാരണ പ്രതിരോധ കേന്ദ്രങ്ങളിലേക്ക് മരുന്നുകളുടെയും ആരോഗ്യ സംരക്ഷണ കിറ്റുകളുടെയും ആദ്യ ഗഡു അയച്ചതായി കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറഞ്ഞു. കേരളത്തിലും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി K. മുരളീധരൻ അറിയിച്ചു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വിദേശത്തു നിന്ന് വരുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാൻ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, വിദർഭ, പഞ്ചാബ്, ഹരിയാന, ചണ്ഡിഗഡ്, ഡൽഹി എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ അടുത്ത 5 ദിവസം ഉഷ്ണതരംഗമുണ്ടാകുമെന്നാണ് പ്രവചനം. ആൻഡമാൻ നിക്കോബാർ, അരുണാചൽ പ്രദേശ്, മാഹി, ലക്ഷദ്വീപ്, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട്, വയനാട് ജില്ലകൾ ഒഴികെയുള്ള 11 ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകി. ഈ മാസം 28 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125 പതിപ്പിന് പാരീസിൽ തുടക്കമായി. ഇതിഹാസ സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ച് 25 ഗ്രാൻഡ്സ്ലാം കിരീടമെന്ന റെക്കോർഡ് നേട്ടം ലക്ഷ്യമിട്ടാണ് മത്സരിക്കുന്നത്. പുരുഷ ഡബിൾസിൽ ഇന്ത്യൻ താരങ്ങളും മത്സരിക്കുന്നുണ്ട്. യുകി ഭാംബ്രി ന്യൂസിലൻഡിന്റെ മൈക്കൽ വീനസിനൊപ്പവും എൻ ശ്രീറാം ബാലാജി ബ്രസീലിന്റെ മാർസെലോ ഡെമോ ലൈനറിനൊപ്പവും കളത്തിലിറങ്ങും. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിനയച്ചു. കൊൽക്കത്തയിലാണ് മത്സരം. ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് കേരളത്തിൽ 2 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-നും 28-നുമാണ് അവധി. സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾ ഉൾപ്പെടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. 27-നാണ് നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നത്. മാസപ്പിറവി പ്രകാരം 28-നാണ് കേരളത്തിൽ ബലിപ്പെരുന്നാൾ ആഘോഷം. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. 26-നാണ് പ്രതിഷ്ഠാദിനം. അന്നേ ദിവസം പൂജകൾ പൂർത്തിയാക്കി രാത്രി 10-ന് നട അടയ്ക്കും. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ക്വറ്റയിൽ റെയിൽവേ പാതയിൽ ഇന്നുണ്ടായ ശക്തമായ സ്ഫോടനത്തിൽ 24 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. സ്ഫോടനത്തെ തുടർന്ന് നഗരത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ മജീദ് ബ്രിഗേഡ് ഏറ്റെടുത്തു. ട്രെയിനിൽ യാത്ര ചെയ്ത പാകിസ്ഥാൻ സൈനികരെയാണ് ലക്ഷ്യമിട്ടതെന്ന് അവർ അവകാശപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൌഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. CBSE 12 ക്ലാസ് പുനർ മൂല്യനിർണയ പ്രക്രിയയുടെ തടസ്സം നീക്കാൻ വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ആഫ്രിക്കയിൽ എബോള പടരുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. വൈദ്യസഹായ കിറ്റുകൾ അയച്ച് ഇന്ത്യ. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗിൽ BJP ജയം. ദേവാംശു പാണ്ഡെയുടെ ജയം 100,000-ൽപരം വോട്ടിന്. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളത്ത് ഓറഞ്ച് അലർട്ട്. ഈ മാസം 28 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് പാരീസിൽ തുടക്കമായി. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിന് അയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
3: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

ചലച്ചിത്ര ഗാന പരിപാടിയിൽ ഇനി എം ജി ശ്രീകുമാർ പാടിയ ഒരു ഗാനം കേൾക്കാം. അപ്പു എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനം രചിച്ചത് ശ്രീകുമാരൻ തമ്പി ഈണം നൽകി.

ഈ ഗാനത്തോടെ ചലച്ചിത്ര ഗാന പരിപാടി സമാപിക്കുന്നു. ഇനി ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി പറയാം. ചോദ്യമിതായിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി ഏതാണ്? ഉത്തരം ഭാരതരത്നം. രാഷ്ട്രപതി ഒപ്പുവച്ച സർട്ടിഫിക്കറ്റും ഫലകവും അടങ്ങിയതാണ് പുരസ്കാരം.

0: ആകാശവാണി
1: നാട്ടുചിന്ത. നാട്ടുചിന്തയിൽ ഇന്ന് പെരുമൺ സഞ്ജീവ് കുമാറും സംഘവും അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ കേൾക്കാം.

പെരുമൺ സഞ്ജീവ് കുമാറും സംഘവും അവതരിപ്പിച്ച നാടൻ പാട്ടുകളാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ അനിൽ ദേവ്, വിൻസി, ശശികല, കലാകുമാരി, കുമാർ നെയ്യാറ്റിൻകര, ഗോകുൽ ദേവ്, തങ്കമണി.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റവല്യൂഷൻ, ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ്.
2: 2024 സെപ്റ്റംബർ 29-നാണ് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരത്തോടെ പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റവല്യൂഷൻ ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് അഥവാ PM E-DRIVE പദ്ധതി പ്രഖ്യാപിച്ചത്. മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇന്ത്യയെ ഇലക്ട്രിക് വാഹന വിപ്ലവത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ് ഇത്. ഈ പദ്ധതി ഇന്ധന സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുകയും പരിസ്ഥിതി മാലിന്യം കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതുവഴി ഇലക്ട്രിക് വാഹന മേഖലയിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ബന്ധപ്പെട്ട സപ്ലൈ ചെയിനുകൾക്ക് ഉത്തേജനം ലഭിക്കുകയും ചെയ്യുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണം, ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ സ്ഥാപനം എന്നിവ വഴി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും. 2026 March 31 വരെയാണ് പദ്ധതിയുടെ കാലാവധി. സബ്സിഡികൾ നൽകിയും മൂലധന സ്വത്തുക്കൾ സൃഷ്ടിക്കാനുള്ള ഗ്രാന്റുകൾ അനുവദിച്ചും ഈ പദ്ധതി രാജ്യത്തെ ഇലക്ട്രിക് ഡ്രൈവിന് ഇന്ധനം നൽകുന്നു. ഈ പദ്ധതി പ്രകാരം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ, മൂന്നുചക്ര വാഹനങ്ങൾ അഥവാ ഇ റിക്ഷ, ഇ കാട്ടുകൾ, ഇ ആംബുലൻസുകൾ, ഇ ട്രക്കുകൾ, മറ്റു പുതിയ ഇലക്ട്രിക് വാഹന വിഭാഗങ്ങൾ എന്നിവയ്ക്ക് സബ്സിഡി ലഭിക്കുന്നതാണ്. ഇലക്ട്രിക് വാഹനം വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് സബ്സിഡി ലഭിക്കാൻ ഈ വൗച്ചറാണ് നൽകുന്നത്. വാഹനങ്ങൾ വാങ്ങുമ്പോൾ ആധാർ തിരിച്ചറിയൽ വഴി EKYC അടിസ്ഥാനമാക്കി ഈ വൗച്ചർ ഉപഭോക്താവിനായി സൃഷ്ടിക്കപ്പെടും. ഉപഭോക്താവിന്റെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്കും ഈ വൗച്ചർ ഡൌൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് അയയ്ക്കും. എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വകുപ്പുകൾ വഴിയും അതിന്റെ ഏജൻസികൾ വഴിയും വാങ്ങുന്ന വാഹനങ്ങൾക്ക് സബ്സിഡി ഇല്ല. ഇലക്ട്രിക് വാഹന വിൽപ്പന നടത്തുമ്പോൾ സബ്സിഡി തുക സർക്കാരിൽ നിന്ന് തിരികെ വാങ്ങുന്നതിന് എല്ലാ ഒറിജിനൽ ഇക്വിപ്മെന്റ് മാനുഫാക്ചറർമാർ അഥവാ OEMs PM E-DRIVE പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. OEM എന്നത് ഈ പദ്ധതി പ്രകാരം ഉൾപ്പെട്ട ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്ന വ്യക്തി, സ്വകാര്യ കമ്പനി, പൊതുകമ്പനി അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേമിനെ സൂചിപ്പിക്കുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം വേഗത്തിലാക്കുക, ഇന്ത്യയിലുടനീളം ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപിക്കുക, പരിസ്ഥിതി സൌഹൃദവും ചെലവ് കുറഞ്ഞതുമായ ഗതാഗതം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2015 April രാജ്യത്ത് ആദ്യമായി ഒരു പദ്ധതിക്ക് സർക്കാർ തുടക്കമിട്ടത്. ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾ, ഫെയിം എന്നാണ് ഈ പദ്ധതി അറിയപ്പെട്ടത്. ഫെയിം പദ്ധതിയുടെ കൂടുതൽ പരിഷ്കൃത രൂപമാണ് പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇന്നോവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് അഥവാ PM E-DRIVE പദ്ധതി. ഫെയിം ഇന്ത്യ Phase 2 ഇതിനകം രജിസ്റ്റർ ചെയ്ത ഒറിജിനൽ ഇക്വിപ്മെന്റ് മാനുഫാക്ചറർമാരും E-DRIVE പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി വീണ്ടും അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദമായ അപേക്ഷാ നടപടികളും സബ്സിഡി പ്രാപ്തീകരണവും PMEDRIVE.HEAVYINDUSTRIES.GOV.IN എന്ന ഔദ്യോഗിക പോർട്ടലിൽ വിശദീകരിച്ചിട്ടുണ്ട്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ, ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് എന്നതിനെക്കുറിച്ചുള്ള പരിപാടിയാണ്.
3: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: പ്രിയ ശ്രോതാക്കളെ, ഹലോ ആകാശവാണി തത്സമയം ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻഷുറൻസ് വിദഗ്ധനായ ശ്രീ ചന്തു മാധവൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495563321, 9495963321. ഓർക്കുക, മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൽ പരിപാടി നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ. സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റ് 55 സെക്കൻഡ്. ഇനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിലാണ്

0: പുരസ്കാരം നൽകുക. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൌഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ന്യൂഡൽഹിയിൽ നടത്തിയ ചർച്ചകൾക്കു ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സമഗ്ര ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തമാണുള്ളതെന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ എത്രയും വേഗം പൂർത്തിയാക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം എടുത്തുകാട്ടി. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വൈവിധ്യമാർന്ന ഊർജ്ജ സ്രോതസ്സുകൾ അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റന്നാൾ നടക്കുന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായാണ് 4 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ ഇന്ത്യയിലെത്തിയത്. ശ്രീ ജയശങ്കർ, മാർക്കോ റൂബിയോ എന്നിവർക്ക് പുറമെ ഓസ്ട്രേലിയ, ജപ്പാൻ വിദേശകാര്യമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. CBSE പരീക്ഷാ പോർട്ടലിലെ തകരാർ പരിഹരിക്കുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. പോർട്ടൽ പ്രതിസന്ധി പരിഹരിക്കാൻ മദ്രാസ്, കാൺപൂർ IITകളിൽ നിന്നുള്ള വിദഗ്ധ സാങ്കേതിക സംഘത്തെ നിയോഗിക്കാനാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ CBSEക്ക് നിർദ്ദേശം നൽകിയത്. CBSE 12-ാം ക്ലാസ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ പുനർമൂല്യനിർണയവുമായി ബന്ധപ്പെട്ട് പോർട്ടൽ സേവനത്തിൽ തടസ്സം നേരിട്ടിരുന്നു. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകും. ഈ മാസം 21-22 തീയതികളിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ചില വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് തെറ്റായി ഈടാക്കിയതെന്ന് CBSE വ്യക്തമാക്കി. അപേക്ഷിച്ച എല്ലാവർക്കും ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. കേരളത്തിൽ 2-ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3-ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷാ സമർപ്പണം നാളെ ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. പശ്ചിമബംഗാളിൽ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന റീപോളിംഗിൽ BJPക്ക് ജയം. BJP സ്ഥാനാർത്ഥി ദേവാംശു പാണ്ഡെ 1,00,000+ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. വലിയ തോതിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണത്തെ തുടർന്ന് ഈ മാസം 21-ന് ഫാൽത്ത മണ്ഡലത്തിൽ റീപോളിംഗ് നടക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പരിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയും ജനജീവിതവും മെച്ചപ്പെടുത്തുന്ന സ്വപ്നതുല്യമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൊച്ചി പൌരാവലിയുടെ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വന്തം മണ്ഡലമായ പറവൂരിലും മുഖ്യമന്ത്രിക്ക് സ്വീകരണമൊരുക്കി. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകി. വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഇന്ത്യ അടിയന്തര വൈദ്യസഹായ കിറ്റുകൾ അയച്ചു. കേരളത്തിലും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി K.മുരളീധരൻ അറിയിച്ചു. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട്, വയനാട് ജില്ലകൾ ഒഴികെയുള്ള 11 ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകി. ഈ മാസം 28 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ബലിപെരുന്നാൾ പ്രമാണിച്ച് കേരളത്തിൽ 2 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-നും 28-നുമാണ് അവധി. സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾ ഉൾപ്പെടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. 26-നാണ് പ്രതിഷ്ഠാദിനം. അന്നേ ദിവസം പൂജകൾ പൂർത്തിയാക്കി രാത്രി 10-ന് നടയടയ്ക്കും. സാങ്കേതിക കാരണങ്ങളാൽ നാളെയും മറ്റന്നാളും നോർക്ക റൂട്ട്സിന്റെ കോഴിക്കോട് സർട്ടിഫിക്കറ്റ് ഓതന്റിക്കേഷൻ സെന്ററിൽ അറ്റസ്റ്റേഷൻ സേവനമുണ്ടായിരിക്കില്ലെന്ന് നോർക്ക റൂട്ട്സ് അറിയിച്ചു. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫിൽ കടന്നു. ഇന്ന് നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ 30 റൺസിന് പരാജയപ്പെടുത്തിയാണ് രാജസ്ഥാൻ പ്ലേ ഓഫ് ഉറപ്പിച്ചത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ

ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം വാർദ്ധക്യപുരാണം, പാടിയത് ചിത്ര. രചന എസ് രമേശൻ നായർ, സംഗീതം കണ്ണൂർ രാജൻ.

0: വാർദ്ധക്യ പുരാണം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റും 50 സെക്കൻഡും. അല്പസമയത്തിനകം സമാചാര സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.
1: नमस्कार, आकाशवाणी से समाचार संध्या के साथ मैं जया भारती. भारत और

0: In these episodes, we provide listeners insights into the work and life of Padma Awardees. To listen to the episodes, tune into 100.1 Akashwani Gold Channel tomorrow from 9:10 a.m. onwards. It can also be heard on News on AIR app and News on AIR official YouTube channel. A four-member medical team from the All India Institute of Medical Sciences, AIIMS, Delhi today conducted second autopsy of the former model turned actor Trisha Sharma in Bhopal in alleged dowry death case. The post-mortem lasted nearly 3 hours under tight security arrangements. After completion of legal formalities, the body was handed over to the family and the last rites were performed at the Bhadbhada Crematorium in Bhopal. 33-year-old Trisha died under suspicious circumstances at her matrimonial home in Bhopal on the 12th of this month. While her in-laws have claimed it is a case of suicide, women's family has alleged that she was murdered by her husband and in-laws. At the Asian Under-23 Wrestling Championships, Indian grapplers continued their impressive run, securing 3 gold, 2 silver, and 3 bronze medals in Vietnam's Da Nang today. In the women's freestyle event, Mansi Lathera and Kajal Dhochak clinched gold medals, while Sweetie and Neha Sangwan bagged silver medals. Ahilya Shinde added to the tally with a bronze medal finish. In the men's Greco-Roman category, Sumit Dalal won gold, while Neeraj Patel and Rohit Bura secured bronze medals. And in IPL cricket, Rajasthan Royals defeated hosts Mumbai Indians by 30 runs at the Wankhede Stadium today to join Royal Challengers Bengaluru, Gujarat Titans and Sunrisers Hyderabad in this season's playoffs and securing the fourth place in the points table. And now before we end the bulletin, the headlines once again. India and US outline trade agreement, energy security and mobility as key areas of cooperation in high-level talks in New Delhi. BJP candidate Debangshu Panda sweeps West Bengal's Falta Assembly re-poll by over 1 lakh votes. TMC candidate forfeits deposit. West Bengal government directs all district magistrates to set up holding centres for suspected illegal foreigners. Government ropes in IIT Madras and Kanpur experts to fix CBSE re-evaluation portal glitches. In Karnataka, 8 people swept away by strong currents in Tate Hakalu River in Uttar Kannada district. President, Vice President and Prime Minister expressed grief over the loss of lives. Normal life affected due to severe heat wave in central and northwest India. Conditions to continue for next 7 days. And in Asian Under-23 Wrestling Championships, Indian grapplers clinched 3 gold, 2 silver and 3 bronze medals in Vietnam. And that's all in the news at 9. Good night.
1: ആകാശവാണി പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
2: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ വീണ്ടെടുക്കാനുള്ള ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് ഐശ്വര്യ.
3: ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചില വാഗ്വാദങ്ങളുടെ പേരിൽ യുദ്ധത്തിൽ നിന്ന് വീരനായിട്ടുള്ള അക്കിലസ് ഗ്രീക്ക് സൈന്യവുമായി പിണങ്ങി നിൽക്കുകയാണ്. ഗ്രീസിലെ വില്ലാളി വീരന്മാരൊക്കെ മുറിവേറ്റ് ഗ്രീക്ക് താവളങ്ങളിൽ കഴിയുകയാണ്. അക്കിലസ് പങ്കെടുത്താൽ മാത്രമേ ഇനി യുദ്ധത്തിൽ ഒരു മുന്നോട്ടുള്ള പോക്കുണ്ടാകൂ എന്ന അവസ്ഥയിലാണ് ഗ്രീക്ക് സൈന്യം ഇരിക്കുന്നത്. അക്കിലസിന്റെ പ്രിയപ്പെട്ട സുഹൃത്തും വീരനുമായിട്ടുള്ള പെട്രോക്ലോസ് മരണമടഞ്ഞു. ഇനി അക്കിലസ് യുദ്ധത്തിൽ പങ്കെടുക്കുമോ? കഥ കേൾക്കാം. പെട്രോക്ലോസിന്റെ മരണത്തോടെ നിമിഷ നേരം കൊണ്ട് അക്കിലസിന്റെ രഥവും കുതിരകളും അക്കിലസിന്റെ അടുത്തേക്ക് പാഞ്ഞെത്തി. അത് ഹെക്ടർ കൈവശപ്പെടുത്താതിരിക്കാൻ ഓട്ടോമേഡോൺ ചെയ്തതായിരുന്നു അത്. മെനലാവൂസ് ഈ കാഴ്ച കണ്ട് യുദ്ധക്കളത്തിൽ പാഞ്ഞെത്തി. മെനലാവൂസിനോടൊപ്പം പെട്രോക്ലോസിന്റെ ശവശരീരം തിരിച്ചെടുക്കാൻ ഗ്രീക്ക് പടയാളികളും ഓടിയെത്തി. ഹെക്ടർ പെട്രോക്ലോസിന്റെ ശവശരീരം വലിച്ചിഴച്ചു കൊണ്ടുപോവുകയായിരുന്നു. ഗ്രീക്കുകാരെ കണ്ടപ്പോൾ അയാൾ ഭയന്നോടി. പെട്രോക്ലോസിന്റെ ശരീരത്തിൽ നിന്ന് അഴിച്ചെടുത്ത പടച്ചട്ടയും തൊപ്പിയും ധരിച്ചു ഹെക്ടർ നിന്നു. അത് പീലൂസ് അക്കിലസിന് നൽകിയവയായിരുന്നു. ഹെക്ടർ വീണ്ടും ശവശരീരത്തിനായി പിന്തിരിഞ്ഞെങ്കിലും യവനവീരന്മാർ ആയുധം കൊണ്ട് അതിനു ചുറ്റും ഒരു വേലി നിർമ്മിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അയാൾ തിരിച്ചുപോയി. കപ്പലിന്റെ മുകൾ തട്ടിൽ നിന്ന് അക്കിലസ് നോക്കുകയായിരുന്നു. ഗ്രീക്കുകാരുടെ അമ്പരപ്പും വിഹ്വലതയും അദ്ദേഹം കണ്ടു. തന്റെ പ്രിയപ്പെട്ട പെട്രോക്ലോസിന് എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാൻ അദ്ദേഹത്തിന് ആകെ ആകാംക്ഷയായി. അക്കിലസിന്റെ പക്കൽ ഓടിയെത്തിയ ഗ്രീസിലെ പടയാളികൾ പറഞ്ഞു, അക്കിലസ് വളരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ് അങ്ങേ അറിയിക്കാനുള്ളത്. നമ്മുടെ വീരനായകനായ പെട്രോക്ലോസിനെ ട്രോജൻകാർ വധിച്ചു. അദ്ദേഹത്തിന്റെ മൃതശരീരത്തിനായി ഇപ്പോൾ ഗ്രീക്കുകാർ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് പെട്രോക്ലോസിന് നൽകിയ തലപ്പാവും കവചവും ഹെക്ടർ കൈവശപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇത് കേട്ടതും അക്കിലസ് മാറത്തടിച്ച് കരയാൻ തുടങ്ങി. അക്കിലസിന്റെ അമ്മ തേറ്റിസ് ദേവി മകന്റെ ഈ കരച്ചിൽ കേട്ട് പാഞ്ഞെത്തി. അക്കിലസ് പറഞ്ഞു, അമ്മേ, ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം? എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വധിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ പടച്ചട്ടയും ട്രോജൻകാർ കൈവശപ്പെടുത്തി. ഹെക്ടറിനെ കൊല്ലാതെ ഇനി ഞാൻ ഉറങ്ങില്ല അമ്മേ. തേറ്റിസ് ദേവി പറഞ്ഞു, നീ ഹെക്ടറെ കൊല്ലുകയാണെങ്കിൽ അധികം താമസിയാതെ നീയും യുദ്ധത്തിൽ കൊല്ലപ്പെടും. അപ്പോൾ അക്കിലസ് പറഞ്ഞു, എനിക്ക് ഈ നിമിഷത്തിൽ തന്നെ മരിച്ചാൽ മതി. എന്റെ ആത്മസുഹൃത്തിനെ രക്ഷിക്കാൻ എനിക്കായില്ലല്ലോ. അവനെ എനിക്ക് ഇങ്ങനെ ഒരു യുദ്ധത്തിൽ നഷ്ടപ്പെടുകയാണല്ലോ ചെയ്തത്. ഞാൻ അയാളെ സഹായിക്കാതിരുന്നത് എന്റെ വലിയ തെറ്റാണ്. ഹെക്ടറിനെ എനിക്ക് കൊല്ലണം. ഇവിടെ വന്നതിനു ശേഷം യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ എനിക്ക് ഇടവരുത്തിയ ആ വഴക്ക് ആവശ്യമില്ലാത്തതായിരുന്നു. എന്റെ വാശിയും പകയും ഇനി ട്രോജൻകാരോട് മാത്രമായിരിക്കും. എന്റെ പെട്രോക്ലോസിനെ കൊന്ന ഹെക്ടറിനെ ഞാൻ കൊന്നിരിക്കും, അത് തീർച്ചയാണ്. അപ്പോൾ തേറ്റിസ് ദേവി പറഞ്ഞു, നിന്റെ തീരുമാനം എനിക്ക് അഭിമാനമാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നിനക്ക് യുദ്ധം ചെയ്യാൻ എങ്ങനെ കഴിയും? നിന്റെ പടച്ചട്ടയും തലപ്പാവും ഒക്കെ ഹെക്ടർ കൊണ്ടുപോയില്ലേ? തേറ്റിസ് ദേവി അത് പറഞ്ഞപ്പോഴാണ് അക്കിലസ് അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. പടച്ചട്ടയില്ലാതെ ഹെക്ടറോട് എതിരിടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. തേറ്റിസ് ദേവി പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഞാൻ പോകട്ടെ. ദേവന്മാരുടെ ലോഹപ്പണിക്കാരനായ ഹെഫസ്തൂസിനെ കൊണ്ട് ഞാനൊരു പുതിയ പടച്ചട്ടയും തലപ്പാവും ഉണ്ടാക്കി നാളെ കൊണ്ടുവന്ന് തരാം. അതും പറഞ്ഞ് തേറ്റിസ് ദേവി അപ്രത്യക്ഷയായി. അക്കിലസ് തന്റെ പ്രിയപ്പെട്ട പെട്രോക്ലോസിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരുന്നു. രാവിലെ ആയപ്പോൾ തേറ്റിസ് ദേവി വന്നു. തലേ ദിവസം പറഞ്ഞിരുന്നതുപോലെ നല്ല ഒരു പടച്ചട്ടയും ദേവി കൊണ്ടുവന്നിരുന്നു. അത് കണ്ട് മിർമിടൻകാരുപോലും അത്ഭുതപ്പെട്ടുപോയി. അഖിലസിന് സന്തോഷമായി. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് വേണ്ടി പ്രതികാരം ചെയ്യാനുള്ള ആയുധം വന്നെത്തിയിരിക്കുന്നു. അമ്മയോട് നന്ദി പറഞ്ഞ് അയാൾ പടച്ചട്ട വാങ്ങിയണിഞ്ഞു. അങ്ങനെ ട്രോജൻ കടൽത്തീരത്തുകൂടി അഖിലസ് നടന്നു. ഗ്രീക്കുകാരായ പടയാളികളെയെല്ലാം അഖിലസ് വിളിച്ചുകൂട്ടി. ഒഡീസിയൂസ്, ദിയമേഡസ്, മെനലാവൂസ്, ആഗ്മനോൺ എന്നിവരെല്ലാം മുറിവേറ്റ് തളർന്നവരായിരുന്നെങ്കിലും അഖിലസ് തിരിച്ചു വന്നപ്പോൾ അവർക്ക് ആകെ ഉന്മേഷമായി. അഗമനോൺ, നമ്മൾ തമ്മിലുള്ള തർക്കം ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ട. നമ്മുടെ അഹങ്കാരം കൊണ്ടുണ്ടായ ഭിന്നതയൊക്കെ ഞാൻ മറക്കാം. എല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നമുക്ക് ഗ്രീക്കുകാരെ മുഴുവൻ ഒരുമിച്ച് നിർത്തി യുദ്ധത്തിന് പോകാം. അപ്പോൾ അയാൾ പറഞ്ഞു, അക്കിലസ്, താങ്കളുടെ വാക്കുകൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് തരുന്നത്. പ്രിയപ്പെട്ട ഗ്രീക്കുകാരെ, ഞാൻ ചെയ്തത് വലിയ തെറ്റായിരുന്നു. നമ്മുടെ വീരനായകനായ അക്കിലസിനെ ഞാൻ വേദനിപ്പിച്ചു. അതിനൊക്കെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അക്കിലസിനോട് മാപ്പ് പറയുകയാണ്. എന്ന് മാത്രമല്ല, എന്റെ സമ്പത്തിൽ ആവശ്യമുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ അക്കിലസിന് നൽകുകയും കൂടി ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ടേ ഞാൻ യുദ്ധരംഗത്തേക്ക് ഇറങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അക്കിലസിനും സമാധാനമായി. അവർ വളരെ സന്തോഷത്തോടെ നന്ദിപൂർവ്വം യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. അജയനായ അക്കിലസ് തന്റെ മുന്നിൽ കണ്ട ട്രോജൻ പടയാളികളെയൊക്കെ അരിഞ്ഞരിഞ്ഞ് വീഴ്ത്തി കൊടുങ്കാറ്റിന്റെ വേഗത്തിൽ മുന്നോട്ട് നീങ്ങി. ശത്രുക്കളുടെ കുന്തമോ അസ്ത്രമോ ഒന്നും അക്കിലസിന്റെ ലോഹപ്പടച്ചട്ടയിൽ പോറൽ പോലും ഏൽപ്പിച്ചില്ല. ട്രോജൻ പടയാളികൾ ആകെ പേടിച്ച് പിന്തിരിഞ്ഞോടി. ചിലർ രക്ഷപ്പെടുവാനായിട്ട് നദിയിൽ ചാടി. അങ്ങനെ അവർ അവിടെ മുങ്ങി മരിച്ചു. പ്രിയാം രാജാവ് കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് അക്കിലസിന്റെ വിജയ പോരാട്ടം കാണുകയായിരുന്നു. അക്കിലസിന്റെ പരാക്രമം കണ്ട് അദ്ദേഹം യുദ്ധദേവൻ തന്നെയോ എന്ന് പ്രിയാം ശങ്കിച്ചുപോയി. കോട്ടയുടെ വാതിലുകളെല്ലാം തുറന്നിടാൻ രാജാവ് കൽപ്പിച്ചു. പ്രാണരക്ഷാർത്ഥം ട്രോജൻ സൈന്യങ്ങളെല്ലാം കോട്ടയിൽ അഭയം തേടി. ട്രോജൻ നഗരം രക്തക്കളമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭയന്നോടിയ ട്രോജൻ പടയുടെ പിന്നാലെ അക്കിലസും ഗ്രീക്കുകാരും പാഞ്ഞു ചെന്നു. ട്രോജൻ സൈന്യം മുഴുവൻ കോട്ടയ്ക്കുള്ളിൽ പ്രവേശിച്ചെങ്കിലും ഹെക്ടർ മാത്രം സമരഭൂമിയിൽ നിന്നു. പ്രിയാം രാജാവ് താഴേക്കിറങ്ങി വന്ന് മകനോട് കരഞ്ഞപേക്ഷിച്ചു, കോട്ടയ്ക്കുള്ളിൽ പ്രവേശിച്ച് ജീവൻ രക്ഷിക്കണമെന്ന്. അക്കിലസ് ഹെക്ടറെ ലക്ഷ്യമാക്കി നടന്നു വരികയാണ് എന്ന് അവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. അപ്പോൾ പ്രിയാം വിളിച്ചു പറഞ്ഞു, മകനെ ഹെക്ടർ, അക്കിലസ് നിന്നെ കൊല്ലാനാണ് വരുന്നത്. ഓടി ഈ കോട്ടയ്ക്കുള്ളിൽ കയറും, സമയമില്ല, വേഗം വരൂ എന്ന് ധൃതി കൂട്ടിക്കൊണ്ടിരുന്നു. ഹെക്ടറാകട്ടെ അച്ഛന്റെ വാക്കുകൾ ശ്രദ്ധിച്ചതേയില്ല. അയാൾ അക്കിലസിനെ നേരിടാനായി തന്റെ ഇടത്തോടെ നിന്നു. സംഹരിക്കുവാനുള്ള ആവേശം ബാധിച്ചതുപോലെ അക്കിലസ് ഹെക്ടറിന്റെ അടുത്തെത്തി. ശരിക്കും ഹെക്ടറിന് പേടിയുണ്ടായിരുന്നു. എങ്കിലും വെല്ലുവിളിയോടെ അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്തത്. അക്കിലസ് ഹെക്ടറുടെ ശിരസിന് നേർക്ക് കുന്തമെറിഞ്ഞു. ഹെക്ടർ ഒഴിഞ്ഞുമാറി. ഇനി ഹെക്ടറിന്റെ ഊഴമാണ്. അദ്ദേഹം ആഞ്ഞെറിഞ്ഞ കുന്തം അക്കിലസ് പരിച കൊണ്ട് തടുത്തു. അക്കിലസിന്റെ പരിച രണ്ടായി പിളർന്നു. പരിച വലിച്ചെറിഞ്ഞുകൊണ്ട് അക്കിലസ് ഹെക്ടറിന്റെ അടുത്തെത്തി. അക്കിലസിനെ വെട്ടാനായി ഹെക്ടർ വാൾ വലിച്ചൂരിയ നിമിഷത്തിൽ അക്കിലസ് അയാളെ ആഞ്ഞടിച്ചു. ഹെക്ടർ നിലം പതിച്ചു, പൊടിമണ്ണിൽ കിടന്നുരുണ്ടു. വായിൽ നിന്നും മൂക്കിൽ നിന്നുമൊക്കെ രക്തം ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. അപ്പോൾ അക്കിലസ് പറഞ്ഞു, ഹെക്ടർ, ഇപ്പോഴെന്തായി നിന്റെ വീരവാദം? എന്റെ പ്രിയപ്പെട്ട പെട്രോക്ലോസിന്റെ ഘാതകനാണ് നീ. നീ ജീവിച്ചാൽ എനിക്ക് വിശ്രമിക്കാനാവില്ല, നീ മരിക്കണം. അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കെ ഹെക്ടർ അപേക്ഷിച്ചു, അക്കിലസ്, നിങ്ങളോട് ഞാൻ യാചിക്കുന്നു. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മൃതദേഹം എന്റെ ആൾക്കാരായ ട്രോജൻ പടയാളികളെ ഏൽപ്പിക്കണം. വിധിപ്രകാരം എന്റെ ശവശരീരം സംസ്കരിക്കാൻ താങ്കൾ അനുവദിക്കണം. അപ്പോൾ അക്കിലസ് അലറി, സംസ്കാരത്തെ കുറിച്ചൊന്നും നീ പറയണ്ട. ഹെക്ടർ അപ്പോൾ മറുപടിയായി, നിങ്ങളുടെ ഇഷ്ടം പോലെ പെരുമാറിക്കൊള്ളൂ, പക്ഷേ നിങ്ങളുടെ ഈ ഹൃദയകാഠിന്യത്തിന് ദൈവം ശിക്ഷ നൽകും. അത് ഞാൻ സത്യം ചെയ്യുകയാണ്. നിങ്ങൾ എത്ര വലിയ ശക്തനാണെങ്കിലും എന്റെ അനുജനായ പാരീസിന്റെ അടിയേറ്റ് നിങ്ങൾ ഇവിടെ മരണമടയും. അതും പറഞ്ഞുകൊണ്ട് ഹെക്ടർ അന്ത്യശ്വാസം വലിച്ചു. ഗ്രീക്ക് താവളത്തിലേക്ക് ഹെക്ടറുടെ ശവശരീരം കൊണ്ടുപോകാൻ അക്കിലസ് നിർദ്ദേശിച്ചു. അത് അവർ അനുസരിച്ചു. അന്ന് സന്ധ്യയ്ക്ക് പ്രിയാം രാജാവ് ഒറ്റയ്ക്ക് അക്കിലസിന്റെ അടുത്തെത്തി. തന്റെ മകന്റെ മൃതശരീരം വിട്ടുതരണമെന്ന് അപേക്ഷിച്ചു. ആ വൃദ്ധന്റെ ധൈര്യവും പുത്രസ്നേഹവും കണ്ടപ്പോൾ അക്കിലസ് അത്ഭുതപ്പെട്ടുപോയി. അതുകൊണ്ട് മാത്രം ഹെക്ടറുടെ മൃതശരീരം അക്കിലസ് വിട്ടുകൊടുത്തു. വിധിയാവണ്ണം മകന്റെ ശവശരീരം പ്രിയാം രാജാവ് സംസ്കരിച്ചു. ജയപരാജയങ്ങൾ ആർക്കാണെന്ന് തീരുമാനിക്കാനാവാത്ത വിധം ട്രോജൻ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ട്രോയി നഗരത്തിനുള്ളിലെ പ്രിയാം രാജാവിന്റെ കൊട്ടാരത്തിൽ ഒരു യോഗം നടന്നു. പ്രിയാം രാജാവ് തന്നെയായിരുന്നു യോഗം നടത്തിയിരുന്നത്. പണ്ഡിതന്മാരും സൈന്യാധിപന്മാരും പ്രഭുക്കന്മാരും ഒക്കെ യോഗത്തിൽ പങ്കെടുത്തു. ഏറ്റവും ശക്തനായിട്ടുള്ള ഹെക്ടർ യുദ്ധത്തിൽ മരണമടഞ്ഞിരിക്കുന്നു. അക്കിലസ് നമ്മയെല്ലാം കീഴടക്കുമെന്ന് ഞാൻ പേടിക്കുന്നു എന്ന് അതിലൊരാൾ പറഞ്ഞു. ട്രോയി നഗരത്തിൽ നിന്ന് അവർ നമ്മെ തുരത്തി. നമ്മുടെ ഈ പ്രിയപ്പെട്ട രാജ്യത്തിന് തീ കൊടുക്കുന്ന സമയം അധികം ദൂരമാവില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ പ്രിയാം പറഞ്ഞു, നമ്മൾ ആരും നഗരം വിട്ടുപോകേണ്ട അവസ്ഥ എത്തിയിട്ടില്ല. എത്യോപ്യയിലെ രാജാവായ മെംനോൺ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എത്രയും വേഗം വരുമെന്നാണ് എന്റെ വിശ്വാസം. അതുവരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ മതി. ശത്രുവിനെ പേടിച്ചോടി അന്യരാജ്യത്ത് കിടന്ന് മരിക്കുന്നതിനേക്കാൾ നമ്മുടെ മണ്ണിൽ പടപൊരുതി മരിക്കുന്നതല്ലേ നല്ലത്? യുദ്ധം കൊണ്ട് ക്ഷീണിച്ച പോളിഡെമസ് പറഞ്ഞു, എത്യോപ്യയിലെ രാജാവ് വരുമെന്ന് തന്നെ കരുതുക, പക്ഷെ അദ്ദേഹത്തിന് നമ്മയെല്ലാം രക്ഷിക്കാൻ കഴിയുമെന്ന് എന്താണ് ഉറപ്പ്? അജയ്യനായ ഗ്രീക്ക് സൈന്യാധിപനാണ് അക്കിലസ്. അയാൾ അദ്ദേഹത്തെയും വധിച്ചെങ്കിലോ? പിന്നീട് എന്താണ് നമ്മുടെ അവസ്ഥ? ഈ 13 മണിക്കൂറെങ്കിലും നമുക്ക് ഹെലനെയും കവർന്നെടുത്ത വസ്തുവകകളെയും തിരികെ കൊടുത്ത് ഗ്രീക്കുകാരോട് സന്ധി ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പം? പോളിഡെമസ് പറഞ്ഞത് പരമാർത്ഥമാണെന്ന് സദസ്സിലുണ്ടായിരുന്നവർക്കൊക്കെ തോന്നി. പക്ഷെ പാരീസ് മുന്നോട്ട് വന്നു പറഞ്ഞു, പോളിഡെമസ് നിങ്ങൾ യുദ്ധക്കളത്തിലെ ഭീരുവാണോ? നിങ്ങൾ എന്ത് വിഡ്ഢിത്തരമാണ് പറയുന്നത്? നിങ്ങൾക്ക് പേടിയാണെങ്കിൽ വീട്ടിലിരുന്നുള്ളൂ, ബാക്കിയുള്ള ട്രോജൻകാരൊക്കെ യുദ്ധം ചെയ്തോളൂ. ഉടനെ തന്നെ പോളിഡെമസ് അതിന് മറുപടി കൊടുത്തു, പാരീസ് രാജകുമാരാ, നിങ്ങളുടെ വിഡ്ഢിത്തം കൊണ്ടാണ് ഈ ദുരിതം എല്ലാം ഉണ്ടായത്. പുരുഷാരം മുഴുവനും നശിക്കാൻ മാത്രമേ നിങ്ങളുടെ ഈ പോക്ക് ഉപകരിക്കുകയുള്ളൂ. പാരീസ് അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. യുദ്ധത്തിനും ദുരന്തങ്ങൾക്കും കാരണം താനാണെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എന്നാലും ഹെലനെ വിട്ടുകൊടുക്കുക എന്നത് അയാൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നില്ല. ആ സമയത്ത് എത്യോപ്യയിലെ രാജാവായ മെംനോൺ വന്നെത്തി. ട്രോജൻ സൈന്യം ആകെ ആവേശത്തിലായി. പിറ്റേ ദിവസം അയാൾ ട്രോജൻ സൈന്യത്തെ നയിക്കുകയും ചെയ്തു. അതിഭയങ്കരമായിട്ടുള്ള ഒരു യുദ്ധമാണ് പിന്നീട് നടന്നത്. ആർത്തിരമ്പുന്ന സമുദ്രങ്ങളിലെ തിരമാലകൾ പോലെ സൈന്യ വ്യൂഹങ്ങൾ അണിനിരന്നു. അക്കിലസ് അസ്ത്രമേതും എത്യോപ്യൻ രാജാവായ മെംനോണിന്റെ സമീപം നിന്ന 2 ട്രോജൻ സൈന്യത്തലവന്മാരെ വധിച്ചു. മെംനോൺ പൈലോസിലെ ജനങ്ങളുടെ നേരെ തിരിഞ്ഞു. വയസ്സനായ നെസ്തോർ അവരുടെ നടുവിൽ നിൽക്കുന്നു. നെസ്തോറിനെ ലക്ഷ്യമാക്കി മെംനോൺ കുന്തമെറിഞ്ഞു. നെസ്തോറിന്റെ ഇളയ പുത്രനായ ആന്റിലോക്കോസ് പിതാവിന്റെ മുന്നിൽ ചാടിയെത്തി. കുന്തം അയാളുടെ നെഞ്ചിൽ തറച്ചു. ആന്റിലോക്കോസ് മരിച്ചു വീണു. കോപവും ദുഃഖവും സഹിക്കാൻ പറ്റാതെ ഭ്രാന്തനെ പോലെ അലറിക്കൊണ്ട് നെസ്തോർ മെംനോണിന്റെ നേരെ എത്തി. ഒറ്റയടിക്ക് അയാളെ കൊല്ലാൻ മെംനോണിന് കഴിയുമായിരുന്നെങ്കിലും അത് ചെയ്തില്ല. നെസ്തോർ തന്റെ പിതാവിന്റെ ഉത്തമ സുഹൃത്താണെന്ന കാര്യം മെംനോണിനും അറിയാമായിരുന്നു. മെംനോൺ പറഞ്ഞു, നെസ്തോർ രാജാവേ, നിങ്ങൾ മാറി നിൽക്കൂ, നിങ്ങളെ ഞാൻ ഉപദ്രവിക്കില്ല. ഇത് കേട്ടതോടെ നെസ്തോർ അവിടെ നിന്ന് പോയി. എന്നിട്ട് അക്കിലസിനോട് പറഞ്ഞു, അക്കിലസേ, എന്റെ മകനെ വധിച്ചവനാണ് മെംനോൺ, നീ അവനെ കൊല്ലണം. അതുമാത്രമാണ് എന്റെ ആഗ്രഹം. അക്കിലസും മെംനോണും തമ്മിൽ അതിഭീകരമായിട്ടുള്ള യുദ്ധമാണ് പിന്നീട് നടന്നത്. വാളുകൾ തമ്മിൽ കൂട്ടിമുട്ടി തീപ്പൊരികളാണ് പറന്നത്. തടഞ്ഞ പരിചയ്ക്ക് മുകളിലൂടെ വീശിയെത്തിയ അക്കിലസിന്റെ വാൾ മെംനോണിനെ മുറിവേൽപ്പിച്ചു. അക്കിലസിന്റെ നേരെ മെംനോൺ കുന്തം പ്രയോഗിച്ചു. അക്കിലസ് തന്റെ തോളിൽ കുത്തിക്കയറിയ കുന്തം വലിച്ചുരിയെറിഞ്ഞിട്ട് വാൾ വീശി. മിന്നൽ വേഗത്തിലാണ് ആയുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരുന്നത്. വാൾ പടച്ചട്ടയിലും ശിരോകവചത്തിലും തട്ടിയുണ്ടാകുന്ന ശബ്ദം കൊണ്ട് അന്തരീക്ഷം വിറങ്ങലിച്ചു. പൊടിപടലം മേഘപാളികൾ പോലെ ഉയർന്നു. രണ്ടാളും പൊരിഞ്ഞ യുദ്ധമാണ്. ആരും കീഴടങ്ങുന്ന ലക്ഷണമില്ല, ആരും തോൽക്കുന്ന ലക്ഷണവുമില്ല. ചുറ്റുമുള്ളവരൊക്കെ വികാരഭരിതരായി ഈ കാഴ്ച കണ്ടുകൊണ്ട് നിന്നു. അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കുമ്പോൾ അതാ അത് സംഭവിച്ചു. അക്കിലസിന്റെ വാൾ മെംനോൺ രാജാവിന്റെ നെഞ്ചിലൂടെ കടന്നു. ശക്തനായിട്ടുള്ള എത്യോപ്യൻ രാജാവ് മെംനോൺ നിലംപതിച്ചു. ട്രോജൻകാർക്ക് അതുവരെ ഉണ്ടായിരുന്ന ധൈര്യമൊക്കെ ചോർന്നുപോയി. അവർ പരിഭ്രാന്തരായി. ഗ്രീക്കുകാരാവട്ടെ സന്തോഷത്തോടെ ആർപ്പുവിളിച്ചു. ആയുധങ്ങൾ വലിച്ചെറിഞ്ഞ് ട്രോജൻ സൈന്യം കോട്ടയ്ക്കുള്ളിലേക്ക് പാഞ്ഞു. അക്കിലസും കൂട്ടരും പിറകെയും. കോട്ടയുടെ വാതിൽക്കിലെത്തി. വിജയം തങ്ങൾ കൈവരിച്ചുവെന്നും നിമിഷങ്ങൾക്കകം ട്രോജൻ നഗരം ചുട്ടരിക്കാമെന്നും ഗ്രീക്കുകാർ കരുതി. കോട്ടവാതിലിലേക്ക് കുതിച്ചുപാഞ്ഞ അക്കിലസിന്റെ കണങ്കാലിൽ ഒരു അസ്ത്രം വന്നു പതിഞ്ഞു. അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് അക്കിലസ് ഭൂമിയിൽ വീണു. പാരിസ് തൊടുത്തുവിട്ട അമ്പായിരുന്നു അത്. കണങ്കാലിൽ ഒഴികെ ശരീരത്തിൽ ഒരിടത്തും ആയുധം പ്രയോഗിച്ച് അക്കിലസിനെ കൊല്ലാൻ കഴിയുകയില്ലായിരുന്നു. അക്കിലസ് കുട്ടിയായിരിക്കുമ്പോൾ അമ്മയായ തേറ്റിസ് ദേവി സ്റ്റിക്സ് നദിയിൽ അയാളെ മുക്കിയതിന്റെ ഫലമാണത്. അന്ന് കണങ്കാൽ മാത്രം നനഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അവിടെ മാത്രം ആയുധപ്രഹരമേൽക്കും. അതല്ലെങ്കിൽ അക്കിലസ് അമരനായിരുന്നു. അക്കിലസിന്റെ കണങ്കാലിലെ മുറിവിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകി. നിമിഷങ്ങൾക്കുള്ളിൽ ആ മഹാനായിട്ടുള്ള ഗ്രീക്ക് വില്ലാളി വീരൻ മരണമടഞ്ഞു. അങ്ങനെ ഹെക്ടർ മരണത്തിന് തൊട്ടു മുൻപ് പറഞ്ഞത് സത്യമായി മാറി. പാരീസിന്റെ അമ്പുകൊണ്ട് അജയ്യനായിരുന്ന അക്കിലസ് മരണമടഞ്ഞിരിക്കുന്നു. അക്കിലസിന്റെ മരണത്തോടെ ഗ്രീക്ക് പടയുടെ അവസ്ഥ എന്താകും എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. ട്രോജൻ യുദ്ധത്തിന്റെ ബാക്കി കഥ കേൾക്കാം അടുത്തയാഴ്ച.
2: സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ വീണ്ടെടുക്കാനുള്ള ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. ഈ കഥ പറഞ്ഞു തന്നത് ഐശ്വര്യ.
1: പണ്ട്

സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റും 50 സെക്കൻഡും. പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ഇഷ്ടഗാനങ്ങളുമായി എത്തുകയാണ് ഹൃദയരാഗങ്ങൾ.

ഇന്ന് ഹൃദയരാഗത്തിൽ ആദ്യ ഗാനം റിൻസൺ ചാലക്കുടിയുടെ ഇഷ്ടഗാനമാണ്. ചിത്രം അകലത്തെ അമ്പിളി, പാടിയത് ഉണ്ണിമേനോനും വാണി ജയറാമും ചേർന്ന്. രചന MD രാജേന്ദ്രൻ, സംഗീതം ശ്യാം.

പ്രിയപ്പെട്ട ഹൃദയരാഗമേ, എനിക്ക് തിരയും തീരവും ചുംബിച്ചുറങ്ങി എന്ന ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നു പുത്തൻ കുരിശിൽ നിന്നും സരോജ. അവൾ വിശ്വസ്തയായിരുന്നു എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനം പാടിയത് യേശുദാസ്. രചന കാനം ഇ ജെ, സംഗീതം എം കെ അർജുനൻ.

ഹൃദയരാഗത്തിൽ ഇനി തൃഷ്ണ എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ്. ബിജു തിരുമലയുടെ വരികൾക്ക് ഈണം നൽകിയത് ശ്യാം. ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു പൂഞ്ഞാർ അടിവാരത്ത് നിന്നും ആതിര.

ലിൻസൺ കുമളിയുടെ ഇഷ്ടഗാനം ഇനി കേൾക്കാം. ചിത്രം ഒരുമൈ മാസപ്പുലരിയിൽ പാടിയത് യേശുദാസും ചിത്രയും ചേർന്ന്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം രവീന്ദ്രൻ.

ഹൃദയരാഗങ്ങൾ വാട്സപ്പ് സന്ദേശഗാന പരിപാടിയിൽ ഇനി യേശുദാസും ലതികയും ചേർന്ന് പാടിയ ഒരു ഗാനം കേൾക്കാം. ചിലമ്പ എന്ന ചിത്രത്തിനു വേണ്ടി ഗാനം രചിച്ചത് ഭരതൻ, ഈണം നൽകിയത് ഔസേപ്പച്ചൻ. അദ്വൈത അടിമാലിയുടെ ഇഷ്ടഗാനം ഇതാ.

പ്രിയപ്പെട്ട ഹൃദയരാഗമേ, എനിക്ക് ഡെയ്സി എന്ന ചിത്രത്തിലെ രാപ്പാടിതൻ എന്ന ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നു ആനച്ചാലിൽ നിന്നും ജയ നായർ. ഗാനശില്പികൾ പി ഭാസ്കരൻ, ശ്യാം.

ഡെയ്സി എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയ ഗാനമാണ് നമ്മൾ കേട്ടത്. എല്ലാ കൂട്ടുകാർക്കും സ്നേഹാശംസകളോടെ ഇന്നത്തെ ഹൃദയരാഗങ്ങൾ പൂർണ്ണമാകുന്നു. സമയം 9 മണി കഴിഞ്ഞ് 59 മിനിറ്റും 50 സെക്കൻഡും. ഇനി 10 മണിക്ക് രവിവാസുരി അഖില ഭാരതീയ സംഗീത സഭ ഡൽഹിയിലെ

ആലോലം എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ് കേട്ടത്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 4 മിനിറ്റും 35 സെക്കൻഡും. ഇനി 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം ഡൽഹിയിലെ.